ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 17, മലയാള വർഷം 1201, മേടം 24, 2026 മെയ് 7 വ്യാഴാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിലും FM 101.3 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 49 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എം വി നടേശൻ.
1: ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് മനുഷ്യന് ഈശ്വരൻ നൽകിയ വരദാനമാണ്. പക്ഷിമൃഗാദികൾക്കും ഇതുപോലെ ആശയവിനിമയം ചെയ്യാൻ കഴിയും, പക്ഷേ മനുഷ്യന് പറ്റുന്നതുപോലെ ഒരിക്കലും സാധ്യമല്ല. ഇന്നും നാം മനുഷ്യരെന്ന നിലയിൽ നേടിയ നേട്ടങ്ങൾക്കെല്ലാം പിറകിൽ ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്ന ഭാഷ സത്യസന്ധമായിരിക്കണം, വിശ്വാസയോഗ്യമായിരിക്കണം, ആകർഷകമായിരിക്കണം. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അല്ലാത്തവർ പലപ്പോഴും കഴിവുകൾ പലതുണ്ടെങ്കിലും പരാജിതർ ആകുകയാണ് പതിവ്. എന്നാൽ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള വലിയ കഴിവുണ്ട്, അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ് എങ്കിലോ അത് ആത്മവഞ്ചനയാണ്, കള്ളത്തരമാണ്, സമൂഹത്തിനോട് ചെയ്യുന്ന ക്രൂരതയുമാണ്. നിരന്തരം പൊള്ളയായ വാക്കുകൾ പറയുന്നത് ശീലമായി നടക്കുന്നവരുണ്ട്, അവരെ ഒരിക്കലും മറ്റുള്ളവർ വിശ്വസിക്കാറില്ല. നമ്മുടെ ആചാര്യന്മാർ ഇതുകൊണ്ടാണ് സത്യം വധ ധർമ്മം ചര എന്ന ഉപദേശത്തിലൂടെ

0: ഓർമ്മപ്പെടുത്തുന്നത്. സത്യം പറയുക, ധർമ്മം ആചരിക്കുക. തമിഴ് വേദമെന്ന് പ്രസിദ്ധമായ തിരുവള്ളുവരുടെ തിരുക്കുറൾ അതിലിങ്ങനെയാണ് പറയുന്നത്: പലരും വെറുക്കുന്ന പാഴ്വാക്കു ചൊല്ലുവോർ സകലർക്കും തുച്ഛനായിത്തീരും എന്നാണ്. അർത്ഥം വളരെ സ്പഷ്ടം. പാഴ്വാക്ക് പറയുന്നവൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദനയായി മാറുകയേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം നാം ഒഴിവായി നിൽക്കണം. അതായത് സത്യം പറയുക, പറയുന്നതിന് മുമ്പ് ആലോചിക്കുക. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ മൊഴിയില്ല വിഫലവാക്കൊന്നും എന്നാണ്. അവരൊരു കാലത്തും വിഫലമായ വാക്കുകൾ പറയാറില്ല. എന്നാൽ ഇല്ലാ കഥകൾ പൊടിപ്പും തോങ്ങലും വെച്ച് സമൂഹത്തിൽ വിദ്വേഷം വളർത്തുന്നവരുണ്ടല്ലോ, അവരാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ശരിയാണ്, താൽക്കാലികമായ വിജയം അത്തരക്കാർക്ക് ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നും ശാശ്വതമായി നിലനിൽക്കില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുതന്നെയാണ് അതിൻ്റെ പരിണാമം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും നല്ല വാക്കു ചൊല്ലാൻ വേണ്ടിയായിരിക്കണം. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലി ചൊല്ലുവാൻ നാവിനാകേണമേ എന്നതായിരിക്കണം ആ പ്രാർത്ഥന. നല്ലത് കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നത് നല്ലതായിരിക്കും. ഇതൊരു ലോകസത്യമാണ്. മിതംജ സാരംജ വജോഹി വാഗ്മത എന്നൊരു ചൊല്ലുണ്ട്. മിതവും സാരവത്വവുമായ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഭാഷാപ്രയോഗത്തിൻ്റെ വൈദഗ്ധ്യം എന്നാണത് സൂചിപ്പിക്കുന്നത്. അതിനു പകരം എന്തിലും ഏതിലും കുറ്റം കണ്ടെത്തി കാണുന്നവരോട് അതെല്ലാം പറഞ്ഞു നടക്കുക, നേരിൽ കാണുമ്പോൾ ഭംഗി വാക്ക് പറയുക, കാണാതെ അവരെ തന്നെ കുറ്റം പറയുക, ഇത്തരം ദുർജനങ്ങൾ തേളിനേക്കാളും പാമ്പിനേക്കാളും കൂടുതൽ വിഷം വമിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് നാം ഒരു മന്ത്രം മറക്കാതിരിക്കണം: വാചം വദത ഭദ്രയ. വാക്കുകൾ ഭദ്രമായിരിക്കട്ടെ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ ഭാഷ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ എം വി നടേശൻ.

0: ഉഷമലരി.
1: ഇന്ന് ഉഷമലരിയിൽ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. മലയാള വിവർത്തനം ജി ശങ്കരകുറുപ്പ്. ആലാപനം കല്ലറ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്നൊരു ഭാഗം. മലയാള വിവർത്തനം ജി ശങ്കരക്കുറുപ്പ്. ആലാപനം കല്ലറ ഗോപൻ.

0: indiscriminate fire at his car in Doharia last night. Chandranath was rushed to a local hospital but was declared dead on arrival. His driver, Buddhadev Behra, also sustained multiple bullet injuries and has been shifted to a Kolkata hospital in critical condition. Hospital authorities confirmed two bullets pierced through Chandranath's heart and one hit his abdomen, while Buddhadev suffered injuries to his chest, abdomen and arm. Sources say eight attackers on four bikes followed the car and ambushed it, allegedly acting on prior information about his route. Defence Minister Rajnath Singh and the Chief of Defence Staff General Anil Chauhan will grace the second edition of Joint Commanders Conference in Jaipur today. The two-day conference on the theme Military Capability in New Domains assumes significance as it coincides with the first anniversary of Operation Sindoor. President Draupadi Murmu received her Vietnamese counterpart Tho Lam at Rashtrapati Bhavan yesterday evening. She also hosted a banquet in the honour of the visiting dignitary. The president said the elevation of India-Vietnam ties to an enhanced comprehensive strategic partnership will not only provide momentum to the bilateral cooperation but also contribute to peace and prosperity in the region. Yesterday, India and Vietnam have signed multiple agreements in areas including digital technology, rare earths, medical regulation, public sector audit, digital payments and culture and tourism. The MOUs were inked after talks between Prime Minister Narendra Modi and Vietnam's President Tho Lam in New Delhi. In a joint statement, Prime Minister Modi announced that both nations have decided to elevate their ties to an enhanced comprehensive strategic partnership following wide-ranging discussions.
1: भारत और वियतनाम का बायलेटरल ट्रेड पिछले एक दशक में डबल होकर 16 बिलियन डॉलर तक पहुंच चुका है। 2030 तक इसे 25 बिलियन डॉलर तक पहुंचाने के लिए हमने कई महत्वपूर्ण निर्णय लिए हैं।
0: Delhi will host Commonwealth Table Tennis Championship 2026 at the Tyagaraj Stadium with players from more than 35 countries expected to participate. Jointly organized by Delhi Government and Table Tennis Federation of India, the championship will be held from 27th of July to 2nd of August. Chief Minister Rekha Gupta announced that Delhi has a long legacy of hosting international sporting events and the championship will further strengthen the city's position on the global sporting map. In IPL cricket, Sunrisers Hyderabad defeated Punjab Kings by 33 runs at Rajiv Gandhi International Stadium, Hyderabad last night. Chasing a target of 236 runs set by Sunrisers Hyderabad, Punjab Kings could manage to score 202 for 7 in stipulated 20 overs. Today, Lucknow Super Giants will face Royal Challengers Bengaluru at Bharat Ratna Shri Atal Bihari Vajpayee Ekana Cricket Stadium, Lucknow. The match will start at 7:30 p.m. The government has debunked an image circulating on social media claiming that Union Home Minister Amit Shah has said that West Bengal will become a dry state from 30th of September. The fact check unit of the Press Information Bureau, PIB, informed that the image is fake and digitally edited. And that is the end of this news bulletin.
2: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. രാവിലെ 6:15 പ്രഭാതവന്ദനം ഹരിനാമ കീർത്തനം പി ജയചന്ദ്രൻ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 ഒരു രാഗം പലഭാവം ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കിയത് പോൾ മാത്യു സീനിയർ ജേർണലിസ്റ്റ് തൃശൂർ. 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 ഉച്ചയ്ക്ക് 1:00 വൈകിട്ട് 4:45 6:00

0: 6:40 രാത്രി 8:30 9:30 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 സംഗീത കച്ചേരി. പാലക്കാട് എം പി മണി പാടിയ കൃതികൾ നീലൂർ എം എസ് ജയകുമാർ വയലിൻ, പാലക്കാട് പി ആർ രാഹുൽ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജില്ല സിക്കണ്ട വാരിയർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ചിന്തുപാട്ട് ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ഷിഗല്ല അണുബാധയെക്കുറിച്ച് ഡോക്ടർ റിമി മേരി തോമസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. ദസ്തയോസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം ഭാഗം 13. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. സംവിധാനം പി എ ബിജു. 2:30 സ്വരസാഗരം. നെടുനൂരി കൃഷ്ണമൂർത്തി പാടിയ കൃതികൾ ജി ജെ ആർ കൃഷ്ണൻ വയലിൻ, മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കന്നുകാലി പരിചരണം, വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ ശുഭ പരമേശ്വരനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടക ഗാനങ്ങൾ. വേളാങ്കണ്ണി മാതാവ്, അശ്വരഥം, കർണൻ, അയൽക്കൂട്ടം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ തെന്നൽ ബാലചന്ദ്രൻ, രേണുക ഗിരിജൻ, സംഗീത മനോജ് കൃഷ്ണ എന്നിവർ പാടിയത്. 8:00 നേർമൊഴി. റിട്ടയേർഡ് വിംഗ് കമാൻഡറും സ്റ്റാർട്ടപ്പ് മെന്ററുമായ രാഗശ്രീ ആർ നായർ പങ്കെടുക്കുന്നു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10:00 ദേശീയ നാടോടി സംഗീത പരിപാടി. കെ ലക്ഷ്മി നരസമ്മ അവതരിപ്പിക്കുന്ന ലളിത സംഗീതം. തുടർന്ന് ബന്ദരും കമ്പയ്യ കന്നടി നാടോടി സംഗീതം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ ഗുലാം അലി പാടിയത്. 11:02 വിവിധ തരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോൺ ഇൻ പരിപാടിയുടെ ശബ്ദലേഖനം. ഉച്ചതിരിഞ്ഞ് 3:00 അഷ്ടപതി ശിവരാമ പൊതുവാൾ അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: കേരളത്തിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: കാഴ്ച
4: തിങ്കൾ രാവിലെ 8:30.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം ഹരിനാമകീർത്തനം പി ജയചന്ദ്രൻ പാടിയത്.

0: ജയചന്ദ്രൻ പാടിയ ഹരിനാമ കീർത്തനമാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ആകാശവാണി തൃശൂർ.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ചെന്നൈയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട MLA മാരുടെ പിന്തുണ ഉറപ്പുവരുത്താൻ കഴിയാത്തതിനാൽ TVK നേതാവ് വിജയുടെ സത്യപ്രതിജ്ഞ വൈകുന്നു. മന്ത്രിസഭയുണ്ടാക്കാൻ അവകാശമുന്നയിച്ച് വിജയ് ബുധനാഴ്ച ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായുള്ള കോൺഗ്രസ് MLA മാരുടെ നിർണായക നിയമസഭാ കക്ഷിയോഗം ഇന്ന്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ രാവിലെ 10:30 ചേരുന്ന യോഗത്തിൽ 63 MLA മാരുമായി AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും കൂടിക്കാഴ്ച നടത്തും. ചെറുതുരുത്തിയിൽ 6 വയസ്സുകാരി സൻഹ മഹറിൻ മരിച്ചത് പേവിഷബാധ മൂലമെന്ന് സ്ഥിരീകരിച്ചതോടെ കുട്ടിയുമായി സമ്പർക്കത്തിലുള്ള ബന്ധുക്കൾക്കും കൂടെ കളിച്ച കുട്ടികൾക്കുമടക്കം 16 പേർക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകി.

0: ഭാരതപ്പുഴയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി വെള്ളമെത്തി തുടങ്ങി. മലമ്പുഴ ഡാം തുറന്നുവിട്ട ശേഷം അഞ്ചാമത്തെ ദിവസമാണ് വെള്ളം പുഴയിൽ ഒഴുകിയെത്തുന്നത്. ബുധനാഴ്ച രാവിലെ തന്നെ പുഴയിലെ നീരൊഴുക്ക് പുനരാരംഭിച്ചു. ദേശീയഗീതമായ വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നത് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാക്കാനുള്ള നിയമ ഭേദഗതി നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തമാക്കാനും വ്യാപാര ഇടപാടലുകൾ 2030നുള്ളിൽ 2500 കോടി ഡോളറായി ഉയർത്താനും തീരുമാനം. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനം. ഭൂമിക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെ നേരത്തെ കണ്ടെത്തി നിരീക്ഷിക്കാനും ഭൂമിയുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കാനും ലക്ഷ്യമിടുന്ന ടെലിസ്കോപ്പായ NEO സർവേയറിന്റെ നിർമ്മാണം നാസ തുടങ്ങി. അടുത്ത വർഷം വിക്ഷേപിക്കും. അമേരിക്കൻ മാധ്യമ വ്യവസായ രംഗത്തെ കുലപതിയും CNN സ്ഥാപകനുമായ ടെഡ് ടേണർ അന്തരിച്ചു. ISL ഫുട്ബോളിലെ ഹോം മത്സരത്തിൽ പഞ്ചാബ് FC വിജയം. ചെന്നൈ FC തോൽപ്പിച്ചത്. തുടർച്ചയായ രണ്ടാം സീസണിലും IPL ഫൈനലിന്റെ വേദിയായി അഹമ്മദാബാദ്. മെയ് 31 ബംഗളൂരുവിൽ നിശ്ചയിച്ചിരുന്ന ഈ സീസണിലെ ഫൈനൽ അഹമ്മദാബാദിലേക്ക് മാറ്റി.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
6: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
7: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത.
8: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
7: ഫോൺ 9387168444.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
7: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.

0: ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം: ഭാരതത്തിന്റെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ചോദ്യം ആവർത്തിക്കാം: ഭാരതത്തിന്റെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് സീപ്പൻ ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിൽ കേൾക്കാം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
4: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
5: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35. പ്രായോജകർ
6: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ തൃശൂർ.
7: ഫോൺ 94 97 45 79 70.
0: ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ഭാരതത്തിന്റെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്?

ഇന്ന് രാവിലെ 9:30 സംഗീത കച്ചേരിയിൽ പാലക്കാട് എം പി മണി പാടിയ കൃതികൾ കേൾക്കാം. നേരൂർ എം എസ് ജയകുമാർ വയലിൻ, പാലക്കാട് പി ആർ രാഹുൽ മൃദംഗം. ഇന്നുച്ചയ്ക്ക് 12:10 കേൾക്കാം ചിന്തുപാട്ട്, ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 12:10. പന്ത്രണ്ട് 40 പ്രകാശധാര, ഷിഗല്ല അണുബാധയെക്കുറിച്ച് ഡോക്ടർ റിമി മേരി തോമസ് സംസാരിക്കുന്നു. കേൾക്കാം പ്രകാശധാര ഉച്ചയ്ക്ക് 12:40.

ഉച്ചയ്ക്ക് 2:30 കേൾക്കാം സ്വരസാഗരം. നെടുനൂരി കൃഷ്ണമൂർത്തി പാടിയ കൃതികൾ ജി ജെ ആർ കൃഷ്ണൻ വയലിൻ, മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ മൃദംഗം. സ്വരസാഗരം ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ വാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA മാർ 11 മണിയോടെ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഔപചാരിക യോഗത്തിനെത്തിയ സാമാജികരുമായി ASCC നിയോഗിച്ച നിരീക്ഷകർ വിശദ കൂടിക്കാഴ്ച നടത്തിവരികയാണ്. മുകുൾവാസിനിക്കും അജയ് മാക്കനും ഇതിനായി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.

0: യു ഡി എഫിലെ ഘടകകക്ഷികളുമായി മന്ത്രിസ്ഥാനം സംബന്ധിച്ച് എ ഐ സി സി നേതാക്കൾ സമാന്തര ചർച്ചയും നടത്തും. ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും യു ഡി എഫ് നിയമസഭാ കക്ഷി യോഗം ചേരുക. യോഗത്തിൽ തെരഞ്ഞെടുക്കുന്ന നേതാവ് ഗവൺമെന്റ് രൂപീകരണത്തിന് ഗവർണറെ കണ്ട് അവകാശമുന്നയിക്കും. തമിഴ്നാടിന്റെ ചുമതല കൂടി വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവിടുത്തെ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് പോയിരുന്നു. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും യു ഡി എഫ് നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കാണുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുടങ്ങിയ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ട്.
1: പശ്ചിമബംഗാളിൽ ഗവൺമെന്റ് രൂപീകരണം അവസാന ഘട്ടത്തിലെത്തി. രവീന്ദ്രനാഥ് ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ ബി ജെ പി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനും അനുബന്ധ കാര്യങ്ങൾക്കും ഉന്നതതല യോഗങ്ങൾ കൊൽക്കത്തയിൽ ചേരുകയാണ്. ഭവാനിപൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മമതാ ബാനർജിയെ 15,000-ൽപ്പരം വോട്ടിന് തോൽപ്പിച്ച സുവേന്ദു അധികാരിയാകും മുഖ്യമന്ത്രി എന്നാണ് സൂചന. ഡെസ്ക് റിപ്പോർട്ട്.
0: അതിനിടെ ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥ് നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. മോട്ടോർ ബൈക്കുകളിൽ എത്തിയ അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിവെയ്ക്കുകയായിരുന്നു. ചന്ദ്രനാഥിനെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ബുദ്ധദേവ് ബേറയ്ക്കും വെടിയേറ്റു. ഗുരുതരാവസ്ഥയിലായ ഇയാളെ കൊൽക്കത്തയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കിഴക്കൻ മിഡ്നാപൂർ സ്വദേശിയായ ചന്ദ്രനാഥ് ഏറെക്കാലമായി മധ്യഗ്രാമിലാണ് താമസം. ഭവാനിപൂരിൽ മത്സരിച്ച സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘത്തിലെ പ്രധാനിയാണ് ചന്ദ്രനാഥ്. സംഭവത്തിന്റെ ഉത്തരവാദികൾ തൃണമൂൽ നേതാക്കളായ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയുമാണെന്ന് ബി ജെ പി സംസ്ഥാന നേതാക്കൾ ആരോപിച്ചു.
1: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് നടൻ വിജയിന്റെ തമിഴക വെട്ടിക്കടകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റ് നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കോൺഗ്രസ് പിന്തുണയോടെയാണ് ഗവൺമെന്റ് രൂപീകരണത്തിന് വിജയ് അവകാശവാദം ഉന്നയിച്ചത്. ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ് ഗവർണറോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ആദ്യവാർഷികം ഇന്ന്. 2025 May 7-9 പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകരത്താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തു. 100-ലേറെ ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്തു. സിന്ദൂർ വിജയവുമായി ബന്ധപ്പെട്ട് സൈനിക വിഭാഗങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് ജയ്പൂരിൽ നടത്തും. 40-ന് മേൽ പ്രായക്കാരായ തൊഴിലാളികളുടെ വാർഷിക ആരോഗ്യ പരിശോധനാ പരിപാടി ന്യൂഡൽഹിയിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ESIC വരിക്കാർക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പുതിയ 4 ലേബർ കോഡുകളിലാണ് വൈദ്യപരിശോധന നിയമപരമാക്കിയത്. രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ഭാരമേറിയ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുൾപ്പെടെ അപകടകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രായം കണക്കിലെടുക്കാതെ പരിശോധന നടത്തും. പശ്ചിമേഷൻ സംഘർഷത്തിന് പരിഹാരമാകാൻ സഹായിക്കുന്ന പ്രാഥമിക ധാരണയിലേക്ക് അമേരിക്കയും ഇറാനും നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങളടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 30 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം വിപുലമായ കരാർ തയ്യാറാക്കാനാണ് ആലോചന. നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ അറിയിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതല ഏൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. മാധ്യമ പ്രക്ഷേപണ പൊതുസമ്പർക്ക രംഗങ്ങളിലെ പ്രാഗൽഭ്യം കണക്കിലെടുത്താണ് നിയമനം. ഗവർണറുടെ അനുമതിയില്ലാതെ ഏറ്റെടുത്ത സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് ഒഴിഞ്ഞു. ലോക്ഭവനിൽ ഹാജരായി വിശദീകരണം നൽകിയ ശേഷമാണ് അദ്ദേഹം കൌൺസിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതായി കാണിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. അതേസമയം പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതലെടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. കായികരംഗത്ത്, പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ, യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും ശാരീരിക ക്ഷമതയെക്കുറിച്ച് അവബോധം വളർത്താനുമാണ് May 7 അത്ലറ്റിക്സ് ദിനമായി ആചരിക്കുന്നത്. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ FC യെയാണ് പഞ്ചാബ് FC പരാജയപ്പെടുത്തിയത്. ഐപിഎൽ

0: ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ 33 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌ ഏക്കന സ്റ്റേഡിയത്തിലാണ് മത്സരം. കോഴിക്കോട് ഫെഡറേറ്റഡ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിന്റെ ഫിഡേ മാസ്റ്റർ ജോൺ വേണി അക്കരക്കാരൻ ചാമ്പ്യനായി. കോഴിക്കോടിന്റെ തന്നെ ഷർഷ ബക്കർ രണ്ടാം സ്ഥാനവും കോട്ടയത്തിന്റെ രജത് രഞ്ജിത്ത് മൂന്നാം സ്ഥാനവും നേടി. ദേശീയ മത്സരത്തിൽ ഇവർ കേരളത്തെ പ്രതിനിധീകരിക്കും. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ തലശ്ശേരി പന്നിയൂരിലെ കെ പി ഭാസ്കരൻ എന്ന പന്നിയൂർ ഭാസി നിര്യാതനായി. 85 വയസ്സായിരുന്നു. നാടൻകല, നാടകം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിൽ ഒട്ടേറെ രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയം ഭാസിയുടെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും. കൊല്ലം കടയ്ക്കലിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. തുടയന്നൂർ വിളന്തറയിലെ സഞ്ജീവാണ് മരിച്ചത്. രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ രണ്ടുപേർ ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് തിരിച്ചു കയറി. കടയ്ക്കലിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് സഞ്ജീവിനെ പുറത്തെടുത്തത്. ചെറുതുരുത്തിയിൽ കുഴഞ്ഞു വീണ് മരിച്ച 7-വയസ്സുകാരിയിൽ ആരോഗ്യവകുപ്പ് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനി സൻഹ മെഹറിനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 28 ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ കുട്ടി കുഴഞ്ഞു വീണുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല. പിടികൂടിയ പാമ്പിനെ ചാക്കിലേക്ക് മാറ്റുന്നതിനിടെ വനം വകുപ്പ് വാച്ചർക്ക് പാമ്പുകടിയേറ്റു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിന്ന് പിടിച്ച മൂർഖൻ പാമ്പിനെ നിലമ്പൂർ RRT ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാച്ചർ MS സന്തോഷിനെ കടിയേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 1 കിലോയോളം കഞ്ചാവുമായി ഒളവണ സ്വദേശി മുഷാരുദ്ദിനെ കോഴിക്കോട് നല്ലളം പോലീസ് പിടികൂടി. നൈറ്റ് പട്രോളിംഗ് സംഘത്തെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. 15 പാക്കറ്റുകളിലായി സൂക്ഷിച്ച 930 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കൊല്ലം ഇരവിപുരത്ത് MDMA തട്ടാമല സ്വദേശി സെയ്താലി എന്നയാളും പിടിയിലായി. ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ ശാസ്ത്ര സെമിനാറും ഗവേഷണ പ്രബന്ധാവതരണങ്ങളും നടത്തും. ഇന്നലെ ദിനാചരണത്തിന്റെ ഭാഗമായി BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചടങ്ങ് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചർച്ച ചെയ്തു. May 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കൺസൾട്ടൻസി സ്ഥാപന ഉടമ പിടിയിലായി. പറവൂർ സ്വദേശി ജിബിയാണ് പിടിയിലായത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ച് 60 ലക്ഷം രൂപയുടെ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ കോഴിക്കോട്ട് വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ ആദ്യവാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. अथ वार्ताः. भारत वियत्नाम देशयोर मध्ये डिजिटल प्रौद्योगिकी दुर्लभ खनिजाः चिकित्सा विनिमयनम सार्वजनिक क्षेत्रस्य लेखा परीक्षा डिजिटल व्यवहारः संस्कृतिः पर्यटनम इत्यादिषु बहुविध क्षेत्रेषु संधयः कृताः. നവദില്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഥ വിയറ്റ്നാം രാഷ്ട്രപതി ടോലാം ഇത്യനയോർമധ്യേ ദ്വിപക്ഷീയ വാർത്തയാഹ അനന്തരം സന്ധി വിജ്ഞപ്തിപത്രേഷു ഹസ്താക്ഷരാണി കൃതാനി. സംയുക്ത വക്തവ്യേ പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ പ്രോക്തം യത് വ്യാപക വിമർശാനന്തരം പക്ഷദ്വയേന സ്വസംബന്ധം വർദ്ധിത വ്യാപക രണനീതിക സഹയോഗ പര്യന്തം അഗ്രേ സാധയിതും നിർണയഃ കൃതഃ.
2: कनेक्टिविटी और कैपेसिटी बिल्डिंग के साथ साथ सिक्योरिटी सस्टेनेबिलिटी और सप्लाई चेन रिजिलियंस हर क्षेत्र में हमारा सहयोग നയ സ്തര പഹേഗാ ഭാരത് ഓർ വിയ

0: 0 4 7 8, മറ്റൊരു നമ്പർ 0 4 8 7 2 3 7 1 1 7 8. നമ്പറുകൾ ആവർത്തിക്കാം: 9 4 9 5 7 7 1 1 7 8, അല്ലെങ്കിൽ 0 4 8 7 2 3 7 1 1 7 8. കന്നുകാലികൾ, കറവ പശു, കൗപോക്സ്. ഇത് ഉഷ്ണകാലത്ത് പശുക്കളുടെ അകിടനെ ബാധിക്കുന്ന ഒരുതരം വൈറസ് രോഗമാണ് കൗപോക്സ്. തുടക്കത്തിൽ പരുക്കൾ രൂപപ്പെടുകയും പിന്നീട് അവ പൊട്ടി മുറിവുകളായി മാറുകയും ചെയ്യും. വേദന കാരണം പശുക്കൾ കറവയോട് സഹകരിക്കാതിരിക്കും. ബോറിക് ആസിഡ് പൊടി, ഗ്ലൈസറിനോ വെളിച്ചെണ്ണയോ ചാലിച്ച് മുറിവുകളിൽ പുരട്ടുക. തൊഴുത്തിലും പരിസരത്തിലും കന്നുകാലികൾക്ക് സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കുക. തെങ്ങ് വെള്ളീച്ച ആക്രമണം. താഴത്തെ നിരയിലുള്ള ഓലകളുടെ മുഗൾ ഭാഗത്ത് കൂട്ടം കൂട്ടമായി കാണുന്നു. ഈച്ചകളുടെ സ്രവത്തിൽ കറുത്ത വളരുന്ന ഹരിതകം മറയ്ക്കപ്പെടുന്നതിനാൽ ചെടികൾക്ക് ക്രമേണ ക്ഷീണം ബാധിക്കുന്നു. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സന്തുലിത വളപ്രയോഗം അവലംബിക്കുക. അയർ സൂക്ഷ്മ മൂലക മിശ്രിതം 500 ഗ്രാം വീതം തെങ്ങുകൾക്ക് തടത്തിൽ ചേർത്ത് കൊടുക്കുക. പുഴുവില്ലാത്ത മാമ്പഴത്തിനായി 1 ബക്കറ്റ് തിളച്ച വെള്ളവും 1/4 ബക്കറ്റ് സാധാരണ ഊഷ്മാവിലുള്ള വെള്ളവും കൂട്ടിച്ചേർത്ത് ലിറ്ററിന് 1 ഗ്രാം വീതം കറിയുപ്പും ചേർത്ത ശേഷം മാമ്പഴമിട്ട് 15 മിനിറ്റ് നേരം വയ്ക്കുക. അതിനുശേഷം ഈ മാങ്ങ പുറത്തെടുത്ത് വെള്ളത്തിൽ കഴുകി തുടച്ചതിനു ശേഷം പാക്ക് ചെയ്യുകയോ പഴുപ്പിക്കാൻ വയ്ക്കുകയോ ചെയ്താൽ പുഴുവില്ലാത്ത മാമ്പഴം ഭക്ഷിക്കാം. ഇഞ്ചി മഞ്ഞൾ വിത്തിനായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി മഞ്ഞൾ എന്നിവയിൽ കേടുള്ളവ തിരഞ്ഞു മാറ്റണം. മെയ് മാസം ആരംഭത്തോടെ കാർത്തിക ഞാറ്റുവേലയുടെ 1-ാം പാദത്തിൽ ഇഞ്ചി നടാം. നടുന്നതിന് മുൻപ് ഇഞ്ചി വിത്ത് വഴി രോഗമോ കീടമോ പകരാതിരിക്കാൻ 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി കിനാൽഫോസ്, 3 ഗ്രാം മാംഗോസെബ് എന്നീ മരുന്നുകൾ ലയിപ്പിച്ച് അതിൽ വിത്തുകൾ അരമണിക്കൂർ മുക്കിയിടണം. അതിനുശേഷം നിരത്തിയിട്ട് കാറ്റുകൊണ്ട് ഉണങ്ങിയ ശേഷം നടാനായി ഉപയോഗിക്കാം. ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്ന് ഉണങ്ങി കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. കൊമ്പുണക്കമെന്ന ഈ രോഗത്തിന്റെ രോഗഹേതു ഒരു കുമിളാണ്. ഉണക്ക് എവിടെ വരെ ആയിട്ടുണ്ടോ അതിന് തൊട്ടു താഴെ വെച്ച് മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോഡോ കുഴമ്പ് പുരട്ടുകയും 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തെളിച്ചു കൊടുക്കുകയും ചെയ്യണം. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ 6 മാസത്തെ തേനീച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLCയോ തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ള 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഫീസ് 30,000 രൂപ. ഇതിനു പുറമെ ഫീൽഡ് ട്രെയിനിങ്ങിന് ചെലവാകുന്ന അധിക തുക അപേക്ഷകർ വഹിക്കണം. അപേക്ഷാ ഫീസ് 50 രൂപ. ജൂലൈ 31-നകം അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9 7 4 7 3 2 1 7 6 0. ആവർത്തിക്കാം: 9 7 4 7 3 2 1 7 6 0. വെബ്സൈറ്റ് ഖാദി .kerala.gov.in.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ, തൃശൂർ.
3: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
7: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: പുലരിപ്പൂക്കളിൽ കേൾക്കാം.
8: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗാനസ്മൃതി. പ്രായോജകർ
9: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
10: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
11: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.

0: തയ്യാറാക്കിയത് YS പൗർണമി.
1: ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ വാക്കുകളേക്കാൾ ശബ്ദത്തേക്കാൾ സ്നേഹം അതിനൊപ്പം ഉയരുന്ന സംഗീത ശകലങ്ങളോടാകാം. പശ്ചാത്തലത്തിൽ ഉയരുന്ന വയലിന്റെ സംഗീത ഭംഗി കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനമാണ് തൃഷ്ണ എന്ന ചിത്രത്തിലെ ഈ ഗാനം. നാദശലഭങ്ങൾ തന്നെയായി നമ്മുടെയൊക്കെ മനസ്സുകളിൽ പാറിപ്പറക്കുകയാണ് ഈ ഗാനത്തിനുവേണ്ടി വയലിനിസ്റ്റ് ജോസഫ് ഒരുക്കിയ സംഗീത ശകലങ്ങൾ. ഒരു ഗാനത്തിന്റെ പിറവിയെന്നത് ഒരുപാട് പേരുടെ പരിശ്രമ ഫലമാണെന്ന് കേൾവിക്കാരനെ ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം ഗാനങ്ങൾ.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: പുലരിപ്പൂക്കളിൽ ഇനി
4: ഒരു രാഗം പല ഭാവം.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. കർണാടക സംഗീതത്തിൽ ഗൗള എന്ന വാക്കിൽ അവസാനിക്കുന്ന കുറച്ച് രാഗങ്ങളുണ്ട്. ഗൗള, രീതിഗോള, കന്നഡഗോള, നാരായണഗോള, കേദാരഗോള എന്നിങ്ങനെ. ഇതിൽ കേദാരഗോള എന്ന രാഗത്തെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. 28-ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജിയുടെ ജന്യരാഗമാണ് കേദാരഗോള. പ്രാചീന തമിഴ് സംഗീതത്തിൽ ഇത് ഗാന്ധാര പഞ്ചമം എന്നറിയപ്പെടുന്നു. ഒരു ത്രിസ്ഥായി രാഗമായതിനാൽ ഇത് വിസ്തരിച്ച് പാടാവുന്ന ഒന്നാണ്. സാർവകാലിക രാഗമാണ് ഇതെങ്കിലും രാത്രിയിലോ പുലർച്ചയിലോ പാടിയാൽ കൂടുതൽ ശോഭിക്കും. കരുണ, ഭക്തി എന്നീ

രസങ്ങൾ ഉളവാക്കുന്ന ഒരു രാഗമാണ് കേദാരകോള എന്നതിനാൽ ശ്രവ്യ ദൃശ്യകലയായ കഥകളിയിൽ ധാരാളമായി പ്രയോഗിച്ചു വരുന്നു. അധികം വേഗതയിലല്ലാതെ സാവധാനം പാടി ഫലിപ്പിക്കാവുന്നൊരു രാഗമാണ് ഇത്. ത്യാഗരാജസ്വാമികൾ, ദീക്ഷിതർ, രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ, പുരന്ദരദാസർ, ഗോപാലകൃഷ്ണ ഭാരതി എന്നീ വാഗ്ഗേയകാരന്മാർ ഈ രാഗത്തിൽ കൃതികൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കർണാടക സംഗീത രംഗത്ത് ശുദ്ധതയുടെ പര്യായമായിരുന്ന സംഗീതജ്ഞനായിരുന്നു പാലക്കാട് KV നാരായണസ്വാമി. കേദാരഗോള പോലൊരു കേരളീയ രാഗത്തെ ഏറെ ഭാവത്തോടെ അദ്ദേഹം തൻ്റെ കൃതികളിൽ അവതരിപ്പിച്ചിരുന്നു. അരുണാചല കവി രചിച്ച ഒരു തമിഴ് കൃതി അവതരിപ്പിക്കുമ്പോൾ പോലും ആ ചിട്ട അദ്ദേഹം പാലിച്ചിരുന്നു. ആ ആലാപനം നമുക്ക് ശ്രദ്ധിക്കാം.

സംഗീതത്തിന്റെ രാജ്ഞി എന്ന് വിശേഷിപ്പിച്ചിരുന്ന എം എസ് സുബലക്ഷ്മി, രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ച സരഗുണ പാലിംപ എന്ന കേദാരകോളരാഗകൃതി പാടുമ്പോൾ ശ്രോതാക്കൾക്ക് കിട്ടുന്ന ഒരു അനുഭൂതി വേറെ തന്നെയാണ്. മധുരമായ ശബ്ദവും ശ്രുതിശുദ്ധമായ ആലാപനവും കൊണ്ട് കർണാടക സംഗീത ശ്രോതാക്കളെ വിസ്മയിപ്പിക്കുന്ന എം എസ് സുബലക്ഷ്മിയുടെ കേദാരകോളരാഗത്തിലുള്ള ഈ കൃതികൾക്കൂ

ശ്രീവത്സൻ ജി മേനോൻ എന്ന സംഗീതജ്ഞൻ കർണാടക സംഗീത രംഗത്ത് കേരളീയ യുവതയുടെ ഒരു പ്രതീകമാണ്. നെയ്യാറ്റിൻകര വാസുദേവന്റെ ശിഷ്യനായ അദ്ദേഹം തന്റെ കച്ചേരികളിൽ കേദാരഗോള പോലെയുള്ള കേരളീയ രാഗങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കാറുണ്ട്. ഷഡ്കാല ഗോവിന്ദമാരാൽ രചിച്ച ഈ കേദാരഗോള കൃതി നമുക്ക് ശ്രദ്ധിക്കാം.

0: ഇതുവരെ കേട്ടത് ഒരു രാഗം പലഭാവം, സംഗീതാസ്വാദന പരമ്പര, ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
1: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
2: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. മൃദുല ഫർണിച്ചർ വേൾഡ്.
1: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
5: പുലരിപ്പൂക്കളിൽ അവസാനമായി
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
9: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
11: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
9: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ഓട്ടോകാഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്.

ഓട്ടോകാഡിന്റെ വിശദമായ ഉപയോഗം, ഓട്ടോകാഡിൽ വിവിധ തരത്തിലുള്ള പൂന്തോട്ടങ്ങളുടെ നിർമ്മാണം, അവയുടെ കൃത്യവും വ്യക്തവുമായ അവതരണം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 11 മുതൽ 15 വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ഓൺലൈനിൽ പങ്കെടുക്കാം. 1000 രൂപയാണ് പരിശീലന ഫീസ്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8547837526 എന്ന നമ്പറിലും CELKAU@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547837526. സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ ഡേറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ജൂൺ മാസത്തിൽ നടക്കും.

0: postgraduate diploma in computer application, diploma in data entry techniques and office automation, diploma in computer application, certificate course in library and information science എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ജൂൺ മാസത്തിൽ നടക്കും. വിദ്യാർത്ഥികൾക്ക് പഠിച്ചിരുന്ന സെന്ററുകളിൽ ഈ മാസം 11 വരെ ഫൈൻ ഇല്ലാതെയും ജൂൺ 15 വരെ 100 രൂപ ഫൈനോടുകൂടിയും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരീക്ഷാ ടൈം ടേബിൾ ഈ മാസം 3-ാം വാരത്തിൽ പ്രസിദ്ധീകരിക്കും. രജിസ്ട്രേഷനുള്ള അപേക്ഷാ ഫോം സെന്ററുകളിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് IHRD.AC.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിൽ വിവിധ ക്ലാസുകളിലേക്കുള്ള ഒഴിവുകളിൽ പ്രവേശന പരീക്ഷ നടത്തുന്നു. ഈ മാസം 12-ന് രാവിലെ 11 മണിക്ക് ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് പരീക്ഷ നടത്തുക. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയോ അതിൽ കുറവുള്ളതോ ആയ വിദ്യാർത്ഥിനികൾക്ക് പരീക്ഷ എഴുതുവാൻ നേരിട്ട് എത്താവുന്നതാണ്. ജാതി, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പും കൊണ്ടുവരണം. 7-ാം ക്ലാസ്സിലേക്ക് 3 ഒഴിവുകളും 10-ാം ക്ലാസ്സിലേക്ക് 2 ഒഴിവുകളും പ്ലസ് ടുവിലേക്ക് 6 ഒഴിവും ST 5, ജനറൽ 1 എന്നിവയുണ്ട്. അടുത്ത അധ്യയന വർഷം അധിക ഒഴിവുകൾ ഉണ്ടായാൽ ഈ റാങ്ക് ലിസ്റ്റിലെ കുട്ടികളെ പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇതാണ്: 0480-29-60400 അല്ലെങ്കിൽ 2706-100 അല്ലെങ്കിൽ 9048-14669.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
3: സഹപ്രായോജകർ
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
5: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം,
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
7: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ
8: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
9: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും വിയറ്റ്നാമും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ്. പശ്ചിമബംഗാളിൽ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ജയ്പൂരിൽ നടക്കുന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചത്. വിയറ്റ്നാമുമായുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: आज हम अपने संबंधों को एनहेंस कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप के स्तर पर ले जा रहे हैं. अब हम अपनी साझेदारी को और ऊंचे लक्ष्यों की ओर अग्रसर करेंगे. कल्चर, कनेक्टिविटी और कैपेसिटी बिल्डिंग के साथ साथ सिक्योरिटी, सस्टेनेबिलिटी और सप्लाई चेन रिजिलियंस, हर क्षेत्र में हमारा सहयोग नए स्तर

0: പേപ്പർ പഹുചേക.
1: രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ വിരുന്നിലും വിയറ്റ്നാം പ്രസിഡന്റ് പങ്കെടുത്തു. ഇന്ത്യ വിയറ്റ്നാം ബന്ധം വർദ്ധിപ്പിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും നിർമ്മലാ സീതാരാമനും ഇന്നലെ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രതിരോധ മന്ത്രിയുമായും ധനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സഹകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നിവ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിയറ്റ്നാമിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. ബീഹാർ മുഖ്യമന്ത്രി സാംരാജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം ഇന്ന്. പാട്നയിലെ ഗാന്ധി മണ്ഡപത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. 15 BJP MLA മാരും 14 JDU MLA മാരും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ജനശക്തി രാംവിലാസിൽ നിന്ന് 2 മന്ത്രിമാരും ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, രാഷ്ട്രീയ ലോകമോർച്ച എന്നിവയിൽ നിന്ന് ഓരോ മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA മാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് ഇന്ന് രാവിലെ ചേരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്നലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റ് പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. TVK നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് MP കാർത്തി പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരിൽ ഒരു വിഭാഗം TVK പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഇന്നലെ പാർട്ടിയുടെ നിയുക്ത MLA മാരുടെ യോഗം വിളിച്ചു ചേർത്തു. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി. ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. 2025 May 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2 ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ 1st വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യ സുരിനാം ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. സുരിനാം വിദേശകാര്യമന്ത്രി മെൽവിൻ ബോബോയുമായി ശ്രീ ജയശങ്കർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ സുരിനാം 9th സംയുക്ത കമ്മീഷൻ യോഗത്തിൽ ധാരണയായതായും അദ്ദേഹം പറഞ്ഞു.
3: We have a deep and trusted relationship because it rests on the foundation of a strong people-to-people connect. Our endeavor is to strengthen that base, particularly through activities and initiatives to which the ordinary citizen can connect. We are open to offering new lines of credit for projects that the Suriname government deems important and appropriate.
1: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ചു.

0: ഒപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കും. ഇതിന് പകരമായി അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുകയും മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ ഇറാനിയൻ ഫണ്ട് വിട്ടുനൽകുകയും ചെയ്യും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദൌത്യത്തിന്റെ ഭാഗമായി ഫ്രാൻസ് തങ്ങളുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലായ ചാൾസ് ഡി ഗാൾ ചെങ്കടലിൽ വിന്യസിച്ചു. 12 രാജ്യങ്ങൾ ഫ്രാൻസിന്റെ ഈ നീക്കത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. US ഏർപ്പെടുത്തിയ സമുദ്ര ഉപരോധം ലംഘിച്ച് ഇറാനിയൻ തുറമുഖത്തേക്ക് നീങ്ങാൻ ശ്രമിച്ച MT HASNA എന്ന എണ്ണക്കപ്പൽ ഒമാൻ ഉൾക്കടലിൽ തടഞ്ഞ് US സൈന്യം. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇറാനിയൻ പതാക വഹിച്ച എണ്ണക്കപ്പലിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ജീവനക്കാർ അത് അവഗണിക്കുകയായിരുന്നുവെന്ന് US സൈന്യം വ്യക്തമാക്കി. തുടർന്ന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് സൈന്യം കപ്പലിന് നേരെ വെടിയുതിർക്കുകയും യാത്ര തടയുകയുമായിരുന്നു. സംഭവത്തിൽ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 236 റൺ നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പഞ്ചാബിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലഖ്നൗ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പശ്ചിമബംഗാളിൽ North 24 Pargana ജില്ലയിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ അടുത്ത സഹായി ചന്ദ്രനാഥ് രഥ് വെടിയേറ്റ് മരിച്ചു. ഇന്നലെ രാത്രി ബൈക്കിലെത്തിയ അക്രമികൾ ചന്ദ്രനാഥ് സഞ്ചരിച്ച കാറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും വിയറ്റ്നാമും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ്. പശ്ചിമബംഗാളിൽ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്നൊരു വർഷം. ജയ്പൂരിൽ നടക്കുന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സഹപ്രായോജകർ
5: മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
6: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
5: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
6: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
5: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
1: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അജിതയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു പട്ടാമ്പി കരിമ്പുള്ളിയിൽ നിന്നും, ഭർത്താവ് രാജൻ, മക്കളായ അനീത്, അനൂപ്, ഷീബ, റിൻസി, കൊച്ചുമോൻ ആരുഷ് എന്നിവർ. ഇന്ന് 47th ജന്മദിനം ആഘോഷിക്കുന്ന മുസ്തഫയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു ചങ്ങരംകുളത്ത് നിന്നും KK സെയ്തു മുഹമ്മദ്. ആശംസകളോടെ ഗാനമിത. കൊച്ചിൻ ഇബ്രാഹിം പാടിയത്, രചന യൂസഫ് അലി കെച്ചേരി, സംഗീതം ATUMMA, ചിത്രം അവൾ നിരപരാധി.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സഹപ്രായോജകർ
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
4: ഫോൺ 94 97 45 79 70.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
6: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
8: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
0: ആകാശവാണി തൃശൂർ.
9: സമകാലികം വാർത്താ ഡയറി
0: തയ്യാറാക്കിയത് പോൾ മാത്യു, സീനിയർ ജേർണലിസ്റ്റ്, തൃശൂർ. തെരഞ്ഞെടുപ്പ് ചൂടിനും വേനൽ ചൂടിനും ശമനം കിട്ടിയ വാരമായിരുന്നു കഴിഞ്ഞുപോയത്. വേനൽ മഴ എത്തിയതോടെ ചൂടിന് അല്പം ശമനമായെന്ന് പറയാം. വോട്ടെണ്ണലും കഴിഞ്ഞതോടെ സംസ്ഥാനങ്ങളിൽ ആര് ഭരണത്തിൽ വരുമെന്ന ആകാംക്ഷയ്ക്കും ഉത്തരമായി. കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചിരുന്ന LDF സർക്കാരിനെ പിന്നിലാക്കി 102 സീറ്റ് നേടിയാണ് UDF അധികാരത്തിലേക്കെത്തുന്നത്. 35 സീറ്റുമായി LDFനെ ജനം പ്രതിപക്ഷത്തിരുത്തി. കേരള ചരിത്രത്തിലാദ്യമായി BJP 3 MLA മാരെയാണ് നിയമസഭയിലെത്തിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുകയും ചെയ്തു. ബംഗാളിലും ആസാമിലും പുതുച്ചേരിയിലും BJPയും തമിഴ്നാട്ടിൽ പുതുതായി രംഗത്തെത്തിയ വിജയയുടെ TVK പാർട്ടിയും അധികാരത്തിലെത്തുകയാണ്. ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും പരാജയപ്പെട്ടതും ചർച്ചയായി. തമിഴ്നാട്ടിൽ വിജയയുടെ പാർട്ടിക്ക് 108 സീറ്റുകൾ നേടി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷത്തിലെത്തിയില്ല. മറ്റു പാർട്ടികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ്. എക്സിറ്റ് പോളുകളായിരുന്നു കഴിഞ്ഞ വാരത്തിലെ പ്രധാന ചർച്ച. എക്സിറ്റ് പോളുകളിലെ വിജയം പാർട്ടികൾ തള്ളിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട വാക്പോരുകളും നിഗമനങ്ങളും വോട്ടെണ്ണൽ ദിവസം വരെ തുടർന്നു. വോട്ടെണ്ണിയതോടെ എക്സിറ്റ് പോളുകൾ പറഞ്ഞതിലും വ്യത്യസ്തമായ വിജയങ്ങളാണ് പല പാർട്ടികൾക്കും ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ വലിയ ചൂടായിരുന്നു എല്ലായിടത്തും. ഗുഡ്സ് വാഹനം ഓടിക്കുന്നതിനിടെ സൂര്യാഘാതം മൂലം യുവാവ് മരിച്ച സംഭവത്തിനും കേരളം സാക്ഷ്യം വഹിച്ചു. കരിപ്പൂർ പുളിയംപറമ്പ് കൈതക്കോട് അമ്പലത്തിങ്ങൽ താമസിക്കുന്ന നെയ്യൻ ആലിക്കോയുടെ

സൈനുൽ ആബിദ് ആണ് മരിച്ചത്. വാഹനം റോഡിന് നടുവിൽ പെട്ടെന്ന് നിർത്തിയതുകൊണ്ട് ഓടിക്കൂടിയ ജനങ്ങളാണ് സൈനുൽ തളർന്നുകിടക്കുന്ന നിലയിൽ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരിച്ചു. ഉയർന്ന ശരീരോഷ്മാവും നിർജ്ജലീകരണ ലക്ഷണങ്ങളുമാണ് മരണത്തിന് കാരണമെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ 6 പേർക്ക് സൂര്യതാപമേറ്റു. പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ളവർക്കാണ് സൂര്യതാപമേറ്റത്. വേനൽ മഴ ലഭിച്ചു തുടങ്ങിയതോടെ ചൂടിനും നേരിയ ശമനമുണ്ട്. പുതിയ സർക്കാർ വരുന്നതിന് മുൻപ് തന്നെ മിൽമ പാലിന് വില കൂട്ടാൻ മിൽമ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗം തീരുമാനിച്ചു. ലിറ്ററിന് 4 രൂപ കൂട്ടാനാണ് തീരുമാനം. ഈ മാസം 20-ന് പുതുക്കിയ വില പ്രാബല്യത്തിലാക്കാനാണ് ആലോചന. പാൽ വില ലിറ്ററിന് 4 രൂപ മുതൽ 6 രൂപ വരെ കൂട്ടാനുള്ള മിൽമയുടെ ശുപാർശയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. തൃശൂർ പൂരത്തിനുള്ള വെടിക്കെട്ട് ഒരുക്കുന്നതിനിടെ വെടിക്കെട്ടുപുരയിലുണ്ടായ അപകടം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ മുണ്ടത്തിക്കോടത്തി സ്ഥലം സന്ദർശിക്കുകയും മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റവരുടെ മൊഴിയെടുക്കുകയും ചെയ്തു. വെടിക്കെട്ട് നിരോധിക്കുന്നതിന് പകരം അപകടരഹിതമായും സുരക്ഷിതമായും ആകർഷകമായും എങ്ങനെ വെടിക്കെട്ട് നടത്താൻ കഴിയുമെന്ന നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടാകുമെന്ന് കമ്മീഷനായെത്തിയ ജസ്റ്റിസ് എ.എൻ രാമചന്ദ്രൻ പറഞ്ഞു. രാജ്യം പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ രാജ്യസുരക്ഷയ്ക്ക് കൂടുതൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയാണ്. ഹെലികോപ്റ്ററിൽ നിന്ന് കപ്പൽ വേദ മിസൈൽ പരീക്ഷിച്ച് വിജയം കണ്ടിരിക്കുകയാണിപ്പോൾ. DRDA നിർമ്മിച്ച നേവൽ ആൻഡ് ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് നാവികസേന ഹെലികോപ്റ്ററിൽ നിന്നാണ് ഒഡീഷ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ പരീക്ഷിച്ചത്. ഹെലികോപ്റ്ററിൽ നിന്ന് തൊടുത്ത 2 മിസൈലുകൾ ലക്ഷ്യം കണ്ടതായി അധികൃതർ വ്യക്തമാക്കി. ഭാവിയിലെ യുദ്ധങ്ങളിൽ ഡ്രോണുകളുടെ പ്രാധാന്യം വലുതായിരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. തദ്ദേശീയ ഡ്രോൺ നിർമ്മാണത്തിനുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറുകയാണ്. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ സഹകരണത്തോടെയാകും ഇത് നേടുകയെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് വിവിധ കാലങ്ങളായി അപഹരിക്കപ്പെടുകയും നിയമവിരുദ്ധമായി കടത്തുകയും ചെയ്ത 650-ലധികം പുരാവസ്തുക്കൾ അമേരിക്ക ഇന്ത്യയ്ക്ക് കൈമാറി. ഏകദേശം 116 കോടിയിലധികം വിപണി മൂല്യം കണക്കാക്കുന്ന ഈ പുരാവസ്തുക്കൾ ന്യൂയോർക്കിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിലാണ് ഇന്ത്യൻ അധികൃതർക്ക് കൈമാറിയത്. സിനിമാ മേഖലയ്ക്ക് കഴിഞ്ഞ വാരത്തിൽ ഒരു നടനെയും നിർമ്മാതാവിനെയുമാണ് നഷ്ടപ്പെട്ടത്. ചലച്ചിത്ര നടൻ സന്തോഷ് കെ നായർ കാർ അപകടത്തിൽ അരങ്ങൊഴിഞ്ഞു. സന്തോഷ് ഓടിച്ചിരുന്ന കാറും എതിരെ വന്ന ലോറിയുമായി തിരുവനന്തപുരം MC റോഡിൽ അടൂരിനും ഏനാത്തിനുമിടയിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. മൃതദേഹം ഗുരുവായൂർ ഇരിങ്ങപ്പുറം അനന്തപുരി വീട്ടിലെത്തിച്ച് സംസ്കാരം നടത്തി. 100-ഓളം സിനിമകളിലും ഒട്ടേറെ ടെലിവിഷൻ സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് തുടക്കം. അടുത്തിടെ റിലീസ് ചെയ്ത മോഹിനിയാട്ടത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. പ്രമുഖ സിനിമാ നിർമ്മാതാവ് BR ചൗധരി രാജസ്ഥാനിലുണ്ടായ കാർ അപകടത്തിലാണ് മരണപ്പെട്ടത്. മൃതദേഹം ചെന്നൈയിലെത്തിച്ച് സംസ്കാരം നടത്തി. സൂപ്പർ ഗുഡ്സ് ഫിലിംസ് എന്ന പേരിൽ മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി ഭാഷകളിൽ 100-ഓളം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. രാഖിലിപ്പാട്ട്, പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ, സ്ത്രീധനം, സൂര്യവംശം, ചിരിക്കൊടുക്ക എന്നിവയാണ് പ്രധാന മലയാള സിനിമകൾ. ആനകളടഞ്ഞ് കഴിഞ്ഞ വാരത്തിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനെത്തിയ ആന 2-ാം പാപ്പാനായ തിരുവനന്തപുരം ആറ്റിങ്ങൽ വാവലിയക്കാവ് സ്വദേശി ചാരുവിള പുത്തൻ വീട്ടിൽ ശ്രീക്കുട്ടനെയാണ് ചവിട്ടിക്കൊന്നത്. അങ്കമാലിയിൽ കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് പത്തനംതിട്ട കൊടുമൺ പൂവണ്ണാൽ വിഷ്ണു ജി നായർ ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 1-ാം പാപ്പാൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പശ്ചിമേഷ്യൻ യുദ്ധക്കെടുതിയിൽ ചിറകുമടക്കി US സ്പിരിറ്റ് എയർലൈൻസ്. കുതിച്ചുയരുന്ന ഇന്ധനവില താങ്ങാനാകാതെ 34 വർഷമായി അമേരിക്കൻ ജനതയുടെ പ്രിയ ബജറ്റ് എയർലൈൻസ് ആണ് സേവനം അവസാനിപ്പിച്ചത്. വളരെ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ ഒരു ദിവസം 100 കണക്കിന് സർവീസാണ് നടത്തിയിരുന്നത്. 17,000 ജീവനക്കാരാണ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നത്. വിനോദസഞ്ചാരികൾക്ക് UAE എത്തുമ്പോൾ നിമിഷങ്ങൾക്കകം ഡിജിറ്റൽ ബാങ്ക് അക്കൌണ്ട് എടുക്കാം. വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ലഭിക്കുന്ന ഡിജിറ്റൽ ഐഡന്റിറ്റി ഉപയോഗിച്ച് അക്കൌണ്ട് തുറക്കാം. ആദ്യ ദിവസം തന്നെ പേയ്മെന്റുകൾ നടത്താം. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 157-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി ഇന്ത്യ. 180 രാജ്യങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ വർഷം 151-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. ഈ വർഷത്തെ സൂചികയിൽ 6 സ്ഥാനമാണ് താഴേക്കിറങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യം പ്രതിസന്ധി നേരിടുകയാണെന്ന പരാമർശത്തോടെ പാരീസ് ആസ്ഥാനമായിട്ടുള്ള റിപ്പോർട്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയാണ് സൂചിക പുറത്തുവിട്ടത്. മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യുന്നവരെ ആദരിക്കാൻ സംസ്കാര ചടങ്ങുകളിൽ ഔദ്യോഗിക ബഹുമതി ഏർപ്പെടുത്തണമെന്ന ശുപാർശ പോലീസ് തള്ളി. ദിനം പ്രതിയൊന്നോണം സംസ്ഥാനത്ത് അവയവദാനം നടക്കുന്നതിനാൽ വിശിഷ്ട വ്യക്തികളുടേതല്ലാത്ത സംസ്കാര ചടങ്ങുകളിൽ ഔദ്യോഗിക ബഹുമതി പ്രായോഗികമല്ലെന്നാണ് പോലീസ് മറുപടി നൽകിയിരിക്കുന്നത്. അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടിയെന്ന

0: നിലയ്ക്കാണ് ഔദ്യോഗിക ബഹുമതി ഒരുക്കാൻ പൊതുഭരണ വകുപ്പ് ശ്രമിച്ചത്. വെടിനിർത്തൽ നീട്ടലല്ല, ഒരു മാസത്തിനകം യുദ്ധം തീർക്കണമെന്ന് ഇറാൻ യു എസിനോട് ആവശ്യപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് മുന്നോട്ട് വെച്ചത് 9 പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തവണ പരാതികളില്ലാതെ മെഡിക്കൽ കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷ നടത്തി. സംസ്ഥാനത്ത് 100,000 പേരാണ് പരീക്ഷ എഴുതിയത്. ഇത്തവണ സിലബസിന് പുറത്തുനിന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നില്ല. അതിനാൽ പൊതുവെ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യച്ചങ്ങല തീർത്ത് ഗിന്നസിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. കരയിലല്ല, കടലിലായിരുന്നു റെക്കോർഡിട്ട മനുഷ്യച്ചങ്ങല. ഗവർണർ ഡി കെ ജോഷി അടക്കം 14 പേരാണ് 22.3 മീറ്റർ നീളത്തിൽ വെള്ളത്തിനടിയിൽ കൈകോർത്തത്. 3 മിനിറ്റിലധികം ഇവർ വെള്ളത്തിനടിയിൽ കഴിയുകയും ചെയ്തു. IPL 2020 ക്രിക്കറ്റ് മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസിനെ മിത്തൽ കുടുംബം സ്വന്തമാക്കി. 15,660 കോടി രൂപയ്ക്കാണ് ഏറ്റെടുത്തത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാണ കമ്പനിയായ ആർ സൈലർ മിത്തലിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായ ലക്ഷ്മി മിത്തലും ആദിത്യ മിത്തലും ചേർന്നാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഓഹരികൾ വാങ്ങിയത്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി കളിക്കുന്ന മലയാളി താരം സഞ്ജു സാംസന്റെ തേരോട്ടം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നടന്ന മത്സരത്തിലും സഞ്ജു വിജയശില്പിയായി. 52 പന്തിൽ 87 റൺസ് എടുത്ത് ഔട്ടാകാതെ നിന്നാണ് ചെന്നൈയെ വിജയത്തിലെത്തിച്ചത്. അടുത്ത മാസം ആരംഭിക്കുന്ന വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. 15 അംഗ ഇന്ത്യൻ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. ലോകകപ്പ് ടീമിൽ മലയാളി താരങ്ങളാരും ഇടം പിടിച്ചില്ല.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു.
0: തയ്യാറാക്കിയത് പോൾ മാത്യു, സീനിയർ ജേർണലിസ്റ്റ്, തൃശൂർ. അവതരണം സുകന്യ. നിർവഹണം ജയ സി ആർ. നിർവഹണ സഹായം സ്മിത രാജേഷ്.

0: ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025131199.
1: ആരോഗ്യക്കുറിപ്പുകൾ. നിത്യജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് കാഴ്ച എന്ന് നമുക്കൊക്കെ അറിയാം. പലപ്പോഴും കാഴ്ച വൈകല്യങ്ങൾ ജോലിയിലെ കാര്യക്ഷമത കുറയ്ക്കാനും അതുവഴി ജോലി സ്ഥിരതയെ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. ജോലിസ്ഥലത്തെ നേത്ര പരിചരണത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് നേത്രരോഗ ചികിത്സകനായ ഡോക്ടർ രാധാരമണൻ.
5: ഈ ജോലി സ്ഥലങ്ങളിലെ കാഴ്ച എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ജോലിയെ എഫക്റ്റ് ചെയ്യാം. ഒരു സ്റ്റഡി കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 160 മില്യൺ ആൾക്കാർക്ക്, ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു രീതിയിലുള്ള കാഴ്ചക്കുറവ്, വളരെ മൈൽഡായിട്ടുള്ളതല്ല, നല്ല രീതിയിലുള്ള കാഴ്ചക്കുറവും ഉണ്ട് എന്നാണ്. നമ്മൾ അതെല്ലാം കറക്റ്റ് ചെയ്താൽ നമുക്കുണ്ടാവുന്ന ഗുണം എന്തൊക്കെയായിരിക്കും? പലപ്പോഴും ഒരു കണ്ണടയുടെ ആവശ്യമായിരിക്കും ഉണ്ടാവുന്നത്. അത് മാത്രം കറക്റ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ജോലിയുടെ എഫിഷ്യൻസിയെ, നമ്മുടെ കഴിവിനെ 22% കൂട്ടാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ 50 വയസ്സിന് മുകളിലോ അതിലും പ്രായമുള്ള സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഒരു തിമിരം വന്നാൽ അത് കറക്റ്റ് ചെയ്യാതെ, കറക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാണ്ട് വെച്ചോണ്ടിരിക്കുമ്പോൾ അവരുടെ ജോലി ചെയ്യാനുള്ള കഴിവ് അത് കുറയ്ക്കും. അങ്ങനെ തിമിര ശസ്ത്രക്രിയ അവർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ 46% ജോലി ചെയ്യാനുള്ള കഴിവ് കൂടും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇഞ്ചുറികൾ ഉണ്ടാവും നമ്മൾ ശരിക്കും കണ്ണ് പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ. ചില സ്ഥലത്ത് വെൽഡിംഗ് ആയിരിക്കാം,

0: അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളായിരിക്കാം, 90% അങ്ങനെയുള്ള നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ നോക്കേണ്ടത് പ്രിവെൻഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ കാഴ്ചക്കുറവുകളിൽ നിന്നും ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക. അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രിവെന്റബിൾ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 90% കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമ്മുടെ കാഴ്ചക്കുറവ് വരാതെയോ വന്ന ചെറിയ കാഴ്ചക്കുറവ് കൂടാതെയോ ഇരിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിന് കൃത്യമായ ചികിത്സ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അസുഖത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുള്ള കാഴ്ചക്കുറവ് കൂടാതിരിക്കാൻ സാധിക്കും. നമ്മൾ മറ്റൊരു കാര്യമാണ് നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ. കുട്ടികളായാലും എല്ലാം മൊബൈൽ ഫോണും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടെ നോക്കാം. തുടർച്ചയായിട്ടുള്ള കമ്പ്യൂട്ടർ ഉപയോഗം, അതും എന്തെങ്കിലും ഒരു കാഴ്ചക്കുറവുള്ളവരാണെങ്കിൽ കറക്റ്റായിട്ടുള്ള കണ്ണട വെക്കാണ്ട് ചെയ്താൽ അത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കാം, നമ്മുടെ ജോലിയെ ബാധിക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണിന് റെസ്റ്റ് കൊടുക്കണം, കണ്ണ് കൂടുതൽ സമയം കണ്ണ് അടയ്ക്കാൻ ശ്രമിക്കണം. നമ്മൾ കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ കണ്ണിൻ്റെ ബ്ലിങ്കിങ് റേറ്റ് കുറയും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദൂരേക്ക് നോക്കണം. നമ്മൾ അടുത്തേക്ക് നോക്കി കൂടുതൽ സമയം ഇരിക്കുമ്പോഴാണ് ഈ കോവിഡ് കാലഘട്ടത്തിലുണ്ടായതുപോലെ കൂടുതൽ ഷോർട്ട് സൈറ്റ് വരുന്നത്. അപ്പൊ കുട്ടികളിലൊക്കെ അത് വളരെ കൂടാം. അത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഡയബറ്റിസും അതുപോലുള്ള അസുഖങ്ങളും നല്ലപോലെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ഡയബറ്റിക് റെട്ടിനോപ്പതി, തിമിരം, ഗ്ലോക്കോമ തുടങ്ങിയ അസുഖങ്ങളിലേക്ക് മാറാം. നല്ലൊരു ഭാഗം അസുഖങ്ങളും തന്നെ ശ്രദ്ധിച്ചാൽ അത് കാഴ്ച നഷ്ടപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കാം. നമ്മൾ കണ്ണുകളെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. കണ്ണുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ സ്ക്രീൻ ടൈം നമുക്ക് കുറയ്ക്കാൻ എല്ലാ ശ്രദ്ധയോടും കൂടി നമ്മുടെ വർക്ക് പ്ലേസസിലും എല്ലായിടത്തും നമ്മുടെ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടുചേർന്ന് ശ്രമിക്കാം.
1: തൊഴിലിടങ്ങളിലെ നേത്ര പരിപാലനം. ഇതുവരെ സംസാരിച്ചത് നേത്രരോഗ ചികിത്സകനായ ഡോക്ടർ രാധാരമണൻ. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ആകാശവാണി തൃശൂർ.
1: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: മാഡം, ഞാൻ ഒരാഴ്ച ലീവായിരിക്കും കേട്ടോ. അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
2: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
2: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
0: ഇന്നത്തെ ചോദ്യമിതായിരുന്നു: ഭാരതത്തിന്റെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം: കർണാടക. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്. ഭാരതത്തിന്റെ മൊത്തം ഉൽപ്പാദനത്തിന്റെ ഏകദേശം 70% കർണാടകയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഭാരതത്തിന്റെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം: കർണാടക. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്. ഭാരതത്തിന്റെ മൊത്തം ഉൽപ്പാദനത്തിന്റെ ഏകദേശം 70% കർണാടകയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ചിന്താവിഷയം: ഷൂവിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്, കാലില്ലാത്തവനെ കണ്ടപ്പോൾ ഞാനത് നിർത്തി. ഷേക്സ്പിയർ. ഷൂവിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്, കാലില്ലാത്തവനെ കണ്ടപ്പോൾ ഞാനത് നിർത്തി. ഷേക്സ്പിയർ.
1: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ

101.3 മെഗാഹെർട്സിൽ ഇന്ന് രാവിലെ 10:30 കേൾക്കാം ഗസൽ. ഗുലാം അലി പാടിയത്. പതിനൊന്ന്, 2 വിവിധ തരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. 11:00 ഉച്ചതിരിഞ്ഞ് 3 അഷ്ടപതി ശിവരാമ പൊതുവാൾ അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം കേൾക്കാം. FM 101.3 മെഗാഹെർട്സിൽ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി. ഇപ്പോൾ ശ്രീ പാലക്കാട് MB മണി പാടുന്നു. ശ്രീ നീലൂർ MS ജയകുമാർ വയലിൻ, ശ്രീ പാലക്കാട് PR രാഹുൽ മൃദംഗം. ആദ്യം സരസ്വതി നമോസ്തുതി. സരസ്വതി രാഗത്തിൽ NS രാമചന്ദ്രന്റെ കൃതി, രൂപകതാളം.

സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000664.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: സുസ്ഥീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യസ്ഥിതിയെ മോശമായി ബാധിക്കാറുണ്ട്. ഒരു സാധാരണ ജലദോഷമായോ പനിയായോ തുടങ്ങുന്ന അസ്വസ്ഥതകൾ എങ്ങനെയാണ് നമ്മുടെ ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിക്കുന്നതെന്നും അത് ന്യൂമോണിയ എന്ന രോഗാവസ്ഥയിലേക്ക് മാറുന്നതിനെക്കുറിച്ചും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂമോണിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കിടുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് സംസ്ഥാന TB ട്രെയിനിംഗ് സെൻ്ററിൻ്റെ ഡയറക്ടർ ഇൻചാർജും റെസ്പിറേറ്ററി മെഡിസിൻ കൺസൾട്ടൻ്റുമായ ഡോക്ടർ അർഷാദ് കളിയത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്താണ് ന്യൂമോണിയ എന്ന രോഗാവസ്ഥ?
2: ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന ഒരു നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ആണ് ന്യൂമോണിയ എന്നറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ നീർക്കെട്ടിൻ്റെ കാര്യത്തിൽ ശ്വസന അറകൾ, ആൽവിയോളൈ എന്ന് പറയുന്ന നമ്മുടെ മുന്തിരിക്കുല പോലെ ചെറിയ രീതിയിൽ ചെറിയ വലിപ്പത്തിൽ കാണുന്ന ആ ശ്വസന അറകളെയാണ് പ്രധാനമായിട്ടും ഈ നീർക്കെട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് ആ ശ്വസന അറകൾക്കകത്ത് നീർക്കെട്ട് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങൾ ഒരു ഭാഗികമായിട്ട് ഒരു കട്ടി രൂപത്തിലോട്ട് മാറും, താൽക്കാലികമാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് ശ്വസന പ്രക്രിയ നടക്കുകയില്ല. എന്ത് സംഭവിക്കും? ഓക്സിജൻ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ശ്വാസം മുട്ടിലോട്ടും മറ്റ് അത് നിമിത്തം മറ്റ് സീരിയസ് ആയ പ്രശ്നങ്ങളിലോട്ടും അത് കടക്കാം. അതാണ് ന്യൂമോണിയയുടെ പ്രത്യേകത. ഒരു കാലത്ത് ക്ഷയരോഗത്തെ വരെ മറികടന്ന് ഏറ്റവും വലിയ മരണഹേതുക്കളിലൊന്നായിരുന്നു ന്യൂമോണിയ. പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വരവും പിന്നെ കാരണങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുകയും പിന്നെ കൃത്യമായ ചികിത്സയും അതിനെല്ലാം ശേഷം ന്യൂമോണിയയുടെ മരണ സംഖ്യ കുറഞ്ഞു. എന്നാൽ പോലും അനേകരുടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, വൃദ്ധർ, ഇവരുടെയൊക്കെ വലിയ മരണഹേതുക്കളിൽ ഒന്നാണ് ഇപ്പോഴും പുകവലിക്കാറ്, പിന്നെ അനിയന്ത്രിത പ്രമേഹ രോഗമുള്ളവർ, ഇവർക്കെല്ലാം ഭീഷണി ഉയർത്തിക്കൊണ്ട് ന്യൂമോണിയ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 40 ലക്ഷത്തിൽ കൂടുതൽ പേർ ലോകത്ത് മരണപ്പെട്ടത് ന്യൂമോണിയ നിമിത്തമാണ്. അത്രയും വലിയ ഒരു കോസ് ഓഫ് ഡെത്താണ് എന്നർത്ഥം. പക്ഷേ എന്നിരുന്നാലും

0: ന്യൂമോണിയയെക്കുറിച്ചുള്ള ഒരു ജാഗ്രത കുറവും ചെറിയ ഒരു അറിവില്ലായ്മയും എന്ന് പറയാം. അത് കാരണം ചികിത്സ പലപ്പോഴും വൈകുന്നു. പനിയായിട്ടും ചുമയായിട്ടും വരുന്നു, പക്ഷെ അത് സാധാരണ പനിയായിട്ട് ചിലപ്പോൾ ഗണിക്കപ്പെടാം, സാധാരണ ഒരു ചുമയായിട്ട് ഗണിക്കപ്പെടാം, പക്ഷെ അത് പെട്ടെന്ന് തന്നെ വഷളാവുകയും അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പനി വന്ന് മരിച്ചു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ന്യൂമോണിയ ആവാറുണ്ട്.
1: സർ, ഈ ന്യൂമോണിയ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണഗതിയിൽ ബാക്ടീരിയകൾ, വൈറസുകൾ, പിന്നെ റെയറായിട്ട് ഫംഗസ്, പിന്നെ ആസ്പിറേഷൻ, അതായത് നമ്മൾ മണ്ടയിൽ പോവുക എന്നൊക്കെ പറയില്ല, അതായത് ശ്വാസകോശത്തിലോട്ട് ഭക്ഷണത്തിൻ്റെ അംശങ്ങളും മറ്റും കയറി പോകുന്നത് അല്ലെങ്കിൽ മറ്റ് കെമിക്കലുകൾ പോകുന്നത്, ഇതെല്ലാം ന്യൂമോണിയയുടെ കാരണമാകാം. പക്ഷേ ഏറ്റവും വലിയ സിംഹഭാഗവും ബാക്ടീരിയ വൈറസ് തന്നെയാണ്, അതായത് ഒരു പകർച്ചവ്യാധി എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് വരുന്നത്. അതൊരു എപ്പിഡമിക്, അതായത് ഒരു ആ ഒരു രീതിയിലോട്ട് അത് വരില്ലെങ്കിലും ഓരോ വ്യക്തികളിൽ അത് പകർന്ന് തന്നെയാണ് കിട്ടാറുള്ളത് എന്ന് പറയണം. ഇപ്പോൾ വൈറസുകൾ സാധാരണ റൈനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് RSV എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ ഇൻഫ്ലുവൻസ വൈറസുകൾ, സീസൺ അനുസരിച്ച് പലപ്പോഴും കൂടുതലായിട്ട് വരുന്ന ഇൻഫ്ലുവൻസ, ഫ്ലൂ സീസൺ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. തണുപ്പ് രാജ്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് അത് ഫ്ലൂ സീസൺ ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിലും പകർച്ചപ്പനി എന്നുള്ള രീതിയിൽ വരുമ്പോഴും പലപ്പോഴും അതാണ് കണ്ടുവരുന്നത്. പിന്നെ ബാക്ടീരിയകൾ പ്രസിദ്ധമായിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഇതിൻ്റെ തന്നെയാണ്. പിന്നെ സ്റ്റഫൈലോകോക്കസ്, ഇതെല്ലാം ന്യൂമോണിയ ഉണ്ടാക്കുന്ന വിവിധ തരം അണുക്കളാണ്. പിന്നെ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപേ തന്നെ അതിൻ്റെ ചികിത്സ തീർച്ചയായിട്ടും നടത്തിയിരിക്കണം, അല്ലാതെ അതിൻ്റെ കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഒരു റിസൾട്ടുകൾ എപ്പോഴും അംബിഗ്വസ്, ഒരു വ്യക്തത ഇല്ലാതെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം വിവിധ അണുക്കൾ ഒരുമിച്ചായിരിക്കും പലപ്പോഴും ഉണ്ടായിരിക്കുക, അല്ലാതെ ഇന്നാണ് കാരണം എന്നുള്ളത് പലപ്പോഴും ഉണ്ടാവാറില്ല. കാര്യം വൈറസും ബാക്ടീരിയയും കൂടെ യോജിച്ച് ചിലപ്പോൾ ന്യൂമോണിയ ഉണ്ടാക്കാറുണ്ട് വ്യക്തികളിൽ, ചില വ്യക്തികളിൽ എന്നുള്ള രീതിയിൽ. പിന്നെ ചില അവസരങ്ങളിൽ
1: സർ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ലക്ഷണങ്ങൾ പൊതുവെ ഞാൻ അതിൻ്റെ ഒരു വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടെ അതിൻ്റെ കൂടെ പറയട്ടെ. അത് സാധ്യത കൂടുന്ന ചില അവസ്ഥകൾ ഇപ്പോൾ COPD, പുകവലി ജന്യ ശ്വാസകോശ രോഗത്തിൻ്റെ ഭാഗം, പുകവലി അല്ലെങ്കിൽ ഇതുകൊണ്ട് സംഭവിക്കാം അന്തരീക്ഷ മലിനീകരണം കാരണം, സ്ഥിരമായിട്ടുള്ള അന്തരീക്ഷ മലിനീകരണം. പിന്നെ ആസ്മ, പ്രമേഹം, ഹൃദ്രോഗം, ചുമക്കാൻ കഴിയാത്ത അവസ്ഥ, ഉദാഹരണത്തിന് പക്ഷാഘാതം നിമിത്തം കിടപ്പ് രോഗിയായി പോയൊരു വ്യക്തി, പിന്നെ പ്രതിരോധ ശേഷി കുറവുണ്ടാക്കുന്ന അസുഖങ്ങൾ, HIV/AIDS പോലെയുള്ളത്, പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസ്, ക്രോണിക് ലിവർ ഡിസീസ്, അങ്ങനത്തെ വൃക്ക രോഗം, പിന്നെ കരൾ രോഗം, ഇതിലെല്ലാം സംഭവിക്കാറുണ്ട്. അവരിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ, ഈ ന്യൂമോണിയയുടെ പൊതുവെയുള്ള ലക്ഷണങ്ങളും, കഫത്തോടുകൂടിയ ചുമ, പ്രൊഡക്റ്റീവ് എക്സ്പെക്ട്രേഷനുള്ള കോഫ് എന്നുള്ളതാണ് അവിടെ കാര്യം. പനി, പനി പലപ്പോഴും ഹൈഗ്രേഡ്, കുറച്ച് കടുത്ത പനിയായിരിക്കും, വിറയലോടുകൂടിയ പനിയായിരിക്കും, സാധാരണ പനി ആയിരിക്കില്ല, കുറച്ച് കടുത്ത പനിയാണ് സാധാരണ കാണുന്നത്. ഇതെല്ലാം വ്യക്തിഗതമായിട്ട് നമുക്കിപ്പോൾ ഏത് അസുഖത്തിൻ്റെ കാര്യത്തിലുള്ള പോലെ തന്നെ ഇതിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാവുന്നതാണ്. എന്നാൽ പോലും പൊതുവെ ഇങ്ങനെയാണ്. പിന്നെ ശ്വാസമുട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ശ്വസന അറകളിലാണ് ഈ നേരി കെട്ടുന്നത്, സ്വാഭാവികമായിട്ടും ശ്വാസമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നെഞ്ചുവേദന, അത് ഇതിൻ്റെ ഒരു പഴയ ഹിപ്പോക്രാറ്റസും ഒക്കെ പഴയ BC തന്നെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ നെഞ്ചുവേദന കൊളുത്തിപ്പിടിക്കുന്ന നെഞ്ചുവേദന, പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ ആണ്, അതായത് ശ്വാസം അകത്തോട്ട് വലിക്കുമ്പോൾ കൊളുത്തിപ്പിടിക്കുന്നത് പോലെയുള്ള നെഞ്ചുവേദന, അതാ നമ്മുടെ ശ്വാസകോശ ആവരണത്തിൽ ചെറിയ ഒരു സിന്യൂമോണിക് എഫ്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ ഒരു പുറത്ത് ചെറിയ ഒരു നീർക്കെട്ടുണ്ടാവും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്. അതുകൊണ്ടാണ് ആ കൊളുത്തിപ്പിടിക്കുന്ന നെഞ്ചുവേദന വരുന്നത്. പ്ലൂറിസി എന്നൊക്കെ പഴയ കാലത്തെ ആ പ്ലൂറിസി എന്നൊക്കെ ഉള്ളൊരു വാക്ക് ഉണ്ട് ഇതിൻ്റെ കൂടെയുള്ള ആ നീർക്കെട്ട് ഈ ആവരണത്തിന് വരുന്നത്. അതുകൊണ്ടാണ് നെഞ്ചുവേദന അങ്ങനെ വരുന്നത്. പിന്നെ കുറച്ച് പ്രായമായവരിൽ ഒരു ഭ്രമാത്മകത, അതായത് നമ്മൾ കൺഫ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, ആകെ ഒരു ചിലപ്പോൾ എവിടെയാണ് കിടക്കുന്നതെന്നോ ഒക്കെ ഉള്ള കൺഫ്യൂഷനെല്ലാം വരുന്നത് ഇതിൻ്റെ സ്ഥിരം ഭാഗമാണ്. പിന്നെ ചെറിയ കുട്ടികളിൽ പലപ്പോഴും ശ്വാസംമുട്ട് കാരണം അവർക്ക് പനിയുണ്ടായിരിക്കും, ചുമയുണ്ടായിരിക്കും, പക്ഷേ റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൂടുതലായിട്ട്, അതായത് ശ്വാസത്തിൻ്റെ ശ്വാസം വലിക്കുന്ന ആ റേറ്റ് ഒരു മിനിറ്റിൽ ഇത്ര എന്നുള്ള അതിനൊക്കെ നിശ്ചിത കണക്കുകളുണ്ട്. എന്താണ് സിവിയറിറ്റി ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കണക്കെല്ലാം ഉണ്ട്. പിന്നെ കുട്ടികൾ തന്നെ ഭക്ഷണം കഴിക്കായിക, ഭക്ഷണത്തിനോടുള്ളവർ പോലെ, പിന്നെ അപസ്മാരം വരാം, ജന്നി പോലെ വരാം, പിന്നെ ഛർദി, ഇതൊക്കെ കുട്ടികളുടെ ഒരു ചെറിയ കുട്ടികളുണ്ടാകുന്ന പ്രത്യേകതകളാണ്. പിന്നെ ന്യൂമോണിയ ഉണ്ടാക്കുന്ന രോഗാണുവിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് ലക്ഷണങ്ങളിൽ. ഉദാഹരണത്തിന് ലീജിയോ

0: അല്ല, ലീജിയോണല്ലയിൽ ലീജിയോണുള്ള ബാക്ടീരിയയാണ്. അത് വയറുവേദന, വയറിളക്കം ഉണ്ടാക്കാറുണ്ട്. പിന്നെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ഇതും പഴയ കാലത്ത് തന്നെ വിവരിക്കപ്പെട്ട ഒരു ലക്ഷണമാണ്. അതായത് തുരുമ്പ് പോലത്തെ കഫം, തുരുമ്പ് ശരിക്ക് വരുന്ന പോലത്തെ ചെറിയ ബ്രൗണിഷ് ആയിരിക്കും, അത് ബ്രൗൺ നിറത്തിലോട് സാമീപ്യം ഉണ്ടായിരിക്കും. അത് നമ്മുടെ റസ്റ്റി സ്പ്യൂട്ടം എന്നാണ് പണ്ടത്തെ ഒരു വാക്ക്. പിന്നെ ക്ലബ്സിയല്ല, ക്ലബ്സിയല്ല വളരെ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. സാധാരണഗതിയിൽ നമ്മുടെ വായിക്കകത്തും മറ്റും സമാധാനപരമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ബാക്ടീരിയയാണ്. പക്ഷേ പറ്റിയ അവസരം വരുമ്പോൾ, നമ്മൾ തളർന്നു കിടക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ കടുത്ത ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരു ബാക്ടീരിയയാണ്. പലപ്പോഴും അതിനെ കവച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ചികിത്സ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഏൽക്കുന്ന ഫലപ്രദമാവുന്ന സാധ്യതകളും പലപ്പോഴും കുറയാറുണ്ട്. ക്ലബ്സിയല്ല ന്യൂമോണിയയിൽ രക്തം കലർന്ന കഫം, അതായത് നമ്മുടെ ടി ബിയിലും മറ്റുള്ളതുപോലത്തെ, ട്യൂബർക്ലോസ് ക്ഷയത്തിലുള്ള പോലത്തെ ഒരു ചുമയാണ് അതിനുണ്ടാവാറുള്ളത്. പിന്നെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഓർഗാനിസം, അത് ഉണ്ടാക്കുന്ന പ്രത്യേകത കഴുത്തിലെ കടലവീക്കം അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ സന്ധിവേദന, ചെവി വേദന, അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു രോഗ നിർണയത്തിൽ പലപ്പോഴും വൈകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. പല രീതിയിൽ ന്യൂമോണിയയുടെ മറ്റ് ലക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ വരാവുന്നതാണ്. അതുകൊണ്ട് ന്യൂമോണിയ ആണോ എന്ന് പോലും സംശയിക്കുന്ന അവസരങ്ങളാണ് ചിലതൊക്കെ ഇപ്പോൾ മൈക്രോപ്ലാസ്മയുടെ കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ വൈറൽ ന്യൂമോണിയയിലാണ് വളരെ വ്യക്തമായിട്ട് ശ്വാസം മുട്ടുണ്ടാവാറുള്ളത്. വീസിങ്ങും അങ്ങനത്തെ വീസിങ് ശ്വാസം മുട്ട്, അപ്പോൾ വൈറൽ ന്യൂമോണിയയുടെ ഒരു രൂപം തന്നെയാണല്ലോ നമ്മുടെ COVID-19 ന്യൂമോണിയ ആയിരുന്നു അതുണ്ടാക്കിയിരുന്നത്. COVID-19 ന്യൂമോണിയ അത് ഒരു വൈറൽ ന്യൂമോണിയ ആണല്ലോ, ശ്വാസം മുട്ട് അതിൽ വളരെ വ്യക്തമായിട്ടുണ്ടാവുമായിരുന്നു. പക്ഷേ ശ്വാസം തിങ്ങലുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് അറിയാത്ത രീതിയിൽ വരുന്ന ഒരു പ്രത്യേകതയായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവസാന നിമിഷത്തിൽ മാത്രം അതിനെ ചികിത്സയ്ക്ക് എത്തുകയും ആ സമയമാകുമ്പോഴേക്കും അത്രയും സീരിയസ് ആവുന്ന ഒരു രീതി ഉണ്ടായിരുന്നത്.
1: സർ, ഈ ന്യൂമോണിയ രോഗ പ്രതിരോധത്തിനായി നമുക്ക് എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടി വരിക?
0: അത് ഒരു എയർബോൺ ഡിസീസ് ആണല്ലോ മെയിനായിട്ട്, വായുജന്യമാണ്. വായുജന്യം മാത്രമല്ല, പലപ്പോഴും കോണ്ടാക്റ്റ് വഴിയും പകരാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ടാക്കുന്ന അവസരങ്ങൾ ആദ്യം നമുക്ക് പറയാം. ഇപ്പോൾ പുകവലി നിർത്തുന്നത്, മദ്യപാനം നിർത്തുന്നത്, പിന്നെ വായുമലിനീകരണം തടയുന്നത്. വായുമലിനീകരണം കൂടുന്ന അവസരത്തിൽ ഇപ്പോൾ ഡൽഹിയിലും മറ്റും നമ്മൾ കണ്ടില്ലേ, വളരെ വലിയൊരു ശതമാനം പേർക്ക് ന്യൂമോണിയ ബാധ ഉണ്ടായി. അത് കടുത്ത വായുമലിനീകരണം കാരണം ഉണ്ടാകുന്നത്. പിന്നെ കൈ ശുചിത്വം, അത് നമ്മൾ കോവിഡിൻ്റെ കാലത്ത് പറഞ്ഞിരുന്നില്ലേ, അത് തന്നെയാണ്. അതേ, അത് ഒരു കോവിഡ് ന്യൂമോണിയ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വ്യക്തി ശുചിത്വത്തിൻ്റെ പാട് കൈകൾ കഴുകുക എന്നുള്ള ഒരു ഹാൻഡ് വാഷ് ഒരു രീതിയിൽ. പിന്നെ ചുമ മര്യാദകൾ, അത് നമ്മൾ പറയുന്നുള്ള കോഫ് എറ്റിക്വറ്റ്, അത് ചുമയ്ക്കുമ്പോൾ കൈകൊണ്ട് ഇത് ചെയ്യുന്നതിനേക്കാളും പലപ്പോഴും കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട്, അങ്ങനെയാണെങ്കിൽ കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട് അത് മറച്ചു പിടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റേത് കൈകൊണ്ടാവുമ്പോൾ ഈ അണുക്കളുള്ള അല്ലെങ്കിൽ സ്രവങ്ങൾ വീണ കൈ നമ്മൾ മറ്റൊരു സ്ഥലത്ത് വയ്ക്കുകയും അത് മറ്റൊരു വ്യക്തി പിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പകരാനുള്ള സാധ്യതയുണ്ട്. കോണ്ടാക്റ്റ് ആയിട്ട് വരുന്ന അസുഖങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പ്യുവർ എയർബോൺ ആണെങ്കിൽ ഇതിലൂടെ എയറിലൂടെ മാത്രമാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള അണുക്കളുടെ കാര്യത്തിൽ ഇതും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അത് ചുമയ്ക്കുമ്പോൾ മറച്ചു പിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു അസുഖം തുടങ്ങിയിരിക്കുന്നു, നമുക്ക് വെളിയിൽ പോയേ പറ്റുള്ളൂ അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത്, നിരന്തരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ സമയവും അങ്ങനെ ഇപ്പോൾ ചുമ മര്യാദ കീപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പിടിച്ച് മറച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ, ജപ്പാനിലും കൊറിയയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പനിയോ ജലദോഷമോ വരുമ്പോൾ തന്നെ ആൾക്കാർ മാസ്ക് ഇട്ടിരിക്കും. വലിയൊരു ശതമാനം പേര് മാസ്കിലായിരിക്കും അപ്പോഴും നമ്മൾ വഴികളിൽ കാണാറുള്ളത്. അപ്പോൾ അത് ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ അതിന് പുറമേ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. വാക്സിനേഷൻ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ന്യൂമോണിയയുടെ ശതമാനം കുറച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ HIV വാക്സിനുണ്ട്. ഫ്ലൂ വാക്സിൻ പ്രായമായിട്ടുള്ളവർക്കും പിന്നെ സ്ഥിരം ശ്വാസം മുട്ടും സ്ഥിരം കഫക്കെട്ടും അഡ്മിറ്റ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ ഫ്ലൂ വാക്സിൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. വർഷാവർഷം എടുക്കേണ്ടി വരും. പിന്നെ 6 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള ആർക്കും ഫ്ലൂ വാക്സിൻ വർഷാവർഷം എടുക്കുന്നത്.

0: നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനത്തെ സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ളവരും വരുന്നവർക്കും, അടുപ്പിച്ച് ആശുപത്രിയെ അഭയം പ്രാപിക്കേണ്ടി വരുന്നു ന്യൂമോണിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ കഫക്കെട്ടോട്ട് കൂടിയിട്ട്, എന്നാൽ അവർ ഫ്ലൂ വാക്സിൻ എടുത്തു തന്നെ മതിയാവുള്ളൂ. വലിയ വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്, ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാവാറുണ്ട്, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ന്യൂമോകോക്കൽ വാക്സിനുണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിനാണ് അത്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, പിന്നെ 50 വയസ്സിൽ മുകളിലുള്ള സാധ്യത കൂടിയ വ്യക്തികളിലും ഇത് ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നത്. അതും വർഷം ഓരോ വർഷവും ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ആ ഒരു ഈ വാക്സിനേഷനുകൾ ന്യൂമോണിയയുടെ കാഠിന്യവും ന്യൂമോണിയ വരുന്നതും വളരെ വ്യക്തമായിട്ട് കുറയ്ക്കുന്നതായിട്ട് സ്റ്റഡികൾ തന്നെ ഉണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്.
1: ന്യൂമോണിയ എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇത്രയും അറിവുകൾ പങ്കുവച്ച ഡോക്ടർ അർഷാദ് കളിയത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. രാപ്പകൽ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഇണപകർന്നത് മോഹൻ സിതാരാ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

താപ്പാന എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. മുരുകൻ കാട്ടാക്കട രചനയും വിദ്യാസാഗർ സംഗീതവും നിർവഹിച്ച ഗാനം. ആലാപനം മധു ബാലകൃഷ്ണൻ, തുളസി യതീന്ദ്രൻ എന്നിവർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 30 രൂപ കൂടി 13,975 രൂപയ്ക്കും പവന് 840 രൂപ കൂടി 111,800 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
7: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശ്ശൂർ, ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

ഇന്നുച്ചയ്ക്ക് 12:40 കേൾക്കാം പ്രകാശധാര. ഷിഗെല്ല അണുബാധയെക്കുറിച്ച് ഡോക്ടർ റിമി മേരി തോമസ് സംസാരിക്കുന്നു. പ്രകാശധാര ഉച്ചയ്ക്ക് 12:40.

ആകാശവാണി തൃശൂർ. സമയം 10:30. കാലാവസ്ഥ. കേരളത്തിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഗസൽ. ഗുലാം അലി പാടിയത്.

ഗുലാം അലി പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: മക്കൾക്ക് ഇഷ്ടദാനത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി ദാനം ചെയ്യും. അതിനെയാണ് സെറ്റിൽമെൻ്റ് ഡീഡ് അതല്ലെങ്കിൽ ഇഷ്ടദാനം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഗിഫ്റ്റ് ഡീഡ് കൊടുക്കാം.
1: ഓ, ഗിഫ്റ്റ് അതിന് സമ്മാനമായിട്ട്. ആ,
0: അത് തന്നെ, അത് ദാനാധാരം എന്ന് പറയും. വിവാഹ സമ്മാനമായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നതാണ് വില്ലാണ്. അനന്തരാവകാശികൾക്ക് തൻ്റെ ആഫ്റ്റർ, തനിക്ക് ശേഷം, മരണശേഷം ഇതെങ്ങനെയൊക്കെ വീതിച്ച് കൊടുക്കണം എന്നതിനെക്കുറിച്ച് അവർക്ക് അവരുടേതായ ഒരു ഉണ്ടാക്കി വെക്കാം. ദാറ്റ്സ് വില്ല്. സാധാരണ അതിനാ മരണപത്രം എന്നാണ് പറയുന്നത് മലയാളത്തിൽ.
1: വിൽപത്രം,
0: വിൽപത്രം. അപ്പോൾ അതെല്ലാവരും വിൽപത്രം വിൽപത്രം എന്ന് പറയും.
1: വാസ്തവം പറഞ്ഞാൽ അതൊരു ആധാരമാണ്
0: തീർച്ചയായിട്ടും. പക്ഷെ അതുകൊണ്ടുള്ള നേട്ടമുണ്ട്. കാരണം അതിന് രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ മറ്റതുപോലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി, അതിനൊക്കെ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്
1: അടുത്ത പ്രധാനപ്പെട്ട, എനിക്ക് ഇപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കൾ ചോദ്യം ചോദിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോയിട്ട്
0: തീർച്ചയായിട്ടും.
1: ഹലോ,
2: ഹലോ, നമസ്കാരം സാറേ.
0: നമസ്കാരം.
2: ഞാൻ സംശയം ചോദിക്കാനാണ് വിളിച്ചത്.
0: ചോദിച്ചോളൂ.
2: ഭാര്യയും ഭർത്താവിന്റെയും പേരിലുള്ള വസ്തു,

0: അതിന് വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം അതിലൊരാളങ്ങ് മരിച്ചുപോയി. അപ്പം മറ്റേ ആളിനെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ?
1: രണ്ടുപേരും കൂടി ചേർന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്.
0: രണ്ടുപേരും കൂടെ ചേർന്നാണ് വിൽപ്പത്രം
1: എഴുതി വെച്ചിരിക്കുന്നത്. ഒരാൾ മരിച്ചു. ഈ വിൽപ്പത്രം, വിൽപ്പത്രം ജീവിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. എന്നാൽ ഒരാൾ മരിക്കുമ്പോഴത്തേക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് നിങ്ങളുടെയും എങ്കിൽ, ആർക്കാണോ ഇത് കൊടുക്കേണ്ടത് അവരുടെയും കൂടി സമ്മതത്തോടു കൂടി വേണമെങ്കിൽ നിങ്ങൾക്കിത് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം മാത്രമേ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. ഭാര്യയുടേത് അവരെങ്ങനെയാണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ രീതിയിൽ ഡിവിഷൻ നടക്കണം. തന്നെ അതിനകത്ത് വില്ലിനകത്തൊരു കാര്യമുണ്ട്. ഒരു ഇതിനകത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല. ബില്ല് രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് ഒരാളിന് 540 രൂപ വെച്ച് അന്ന് രജിസ്ട്രേഷൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടു പേർക്കും കൂടി അന്ന് 1080 രൂപ മേടിച്ചിരിക്കും തന്നല്ലോ. അപ്പം ഭാര്യ മരിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുകയും പിന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം അതും കൂടി ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല.
0: ഭർത്താവ് മരിച്ചുപോയാൽ പിന്നെ ഭാര്യയുടെ പേരിലാവും, അങ്ങനെ ആവും, അങ്ങനെയാണോ?
1: അവിടെ നോക്കുമ്പോഴത്തേക്ക്
0: അല്ല, ചോദ്യം ശരിയായില്ല. ഭർത്താവിന്റെ പേരിലാണ് വസ്തു, പിന്നെ മക്കൾക്കൊക്കെ പിന്നെ വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ഭർത്താവ് മരിച്ചുപോയി, അങ്ങനെ പിന്നെ ഭാര്യയ്ക്ക് വല്ലതും ചെയ്യാൻ പോകും?
1: ഭാര്യയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ വിൽപ്പത്രത്തിൽ ഭാര്യയെ ഒഴിവാക്കിക്കൊണ്ട് മക്കൾക്ക് മാത്രമാണ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഭാര്യയ്ക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. ഇത് വിൽപ്പത്രം എഴുതാതിരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും കൂട്ടായി അവകാശം വരും. ഇനി അതിൽ തന്നെ പറയാം, ഇതൊരു സിവിൽ റൈറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ സിവിൽ റൈറ്റ് ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ച് ഒരു തരത്തിൽ, ക്രിസ്ത്യൻ ആക്ട് അനുസരിച്ച് വേറൊരു തരത്തിൽ, മുസ്ലിംസിന് വേറൊരു തരത്തിലാണ്. അപ്പം നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് അയാത് ഏത് കാസ്റ്റ് വരുന്നു എന്നറിയാത്തത് കൊണ്ട് എനിക്ക് വ്യക്തമായി പറയാനും പറ്റില്ല. ആ ക്രിസ്ത്യനാണ്, അതെ. അപ്പോൾ ക്രിസ്ത്യൻ അനുസരിച്ചാകുമ്പോഴത്തേക്കും സ്പെഷ്യൽ എൻ്റെ ഒരു ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെയും മറ്റു ചില കാര്യങ്ങളുണ്ട്, സ്പെഷ്യലായിട്ടുള്ളൊരു കൺസിഡറേഷനാണ്, ജനറലി വരുന്നതാണ്.
0: അപ്പം ഭർത്താവിൻ്റെ പേരിലുള്ള വസ്തു വിൽപ്പത്രം ഭർത്താവ് മരിച്ചു പോയാൽ പിന്നെ
1: ഭാര്യയ്ക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. മക്കൾക്ക് വില്ലെഴുതി വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ അതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റൂ. അതെങ്ങനെ പറ്റും? അദ്ദേഹത്തിന്റെ മരണശേഷം ബില്ലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചേ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആയില്ലേ?
2: മരണപത്രം അല്ലെങ്കിൽ വിൽപ്പത്രം എന്ന് പറയുന്നത് മരണശേഷം നിലവിൽ വരുന്നു.
1: അപ്പം പിന്നെ അത്
2: നിലവിൽ വന്ന് കഴിഞ്ഞു അത്.
1: അതെ.
2: പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച അങ്ങ് അതിനൊരു മറുപടി പറഞ്ഞു, രണ്ടുപേരുടെയും അവകാശത്തിലുള്ളതാണെങ്കിൽ ഒരു പക്ഷേ 50-50 ആണെങ്കിൽ ഒരു 50% വേണമെങ്കിൽ ഇങ്ങേർക്ക് മാറ്റാമായിരിക്കല്ല. മറ്റേ 50% ഈ ആർക്ക് കൊടുത്തു അവരുടെ സമ്മതപ്രകാരം മാത്രമേ അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ.
1: പക്ഷേ ഈ മരണത്തിന് ശേഷം എഫക്റ്റീവ് ആകുന്ന വിൽപ്പത്രത്തിന് രണ്ട് തരത്തിലുണ്ട്. അതിനകത്ത് എത്രത്തോളം അതിനകത്ത് സീരിയസ്നെസ് എന്ന് പറയുന്നത്, രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ഒരു വെള്ള പേപ്പറിൽ സാക്ഷികളുടെ സാന്നിധ്യം എഴുതിയാൽ പോലും അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ അകത്തുള്ള വരുന്നത്.
2: വിൽപ്പത്രം വലിയ
1: വിലയാണ്.
2: അതെ, മാറ്റി എഴുതിയാൽ ജീവിച്ചിരിക്കുമ്പോൾ പലതവണ മാറ്റി
1: എത്രത്തോളം. അതുകൊണ്ട് ഈ പലതരത്തിലുണ്ട്. ചില
2: ആ മേഖലയിൽ അങ്ങനെ ആകുമ്പോൾ ഇതിൽ ഒരു കബളിപ്പിക്കലൊക്കെ നടക്കാൻ സാധ്യതയില്ല,
1: നടക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ഒരിക്കലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ തൻ്റെ മരണശേഷം മക്കൾ കിടന്ന് തമ്മിൽ അടിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കലും വില്ലെഴുതരുത്. അവിടെയാണ് തർക്കം വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കിട്ടത്തില്ല. ഏതെങ്കിലും ഒരാൾ കൊണ്ടുവന്ന് കോടതി കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കിടക്കും. അതാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്പെസിഫിക് ആയിട്ട് എഴുതി കൊടുക്കുക. തീരാധാരം
2: തന്നെ എഴുതി കൊടുത്താൽ പ്രശ്നമില്ല.
1: പിന്നെ
2: മരണശേഷമേ നിലവിൽ
1: അല്ല, മറ്റേതാണെങ്കിലും മരണശേഷം മാത്രമേ
2: വരത്തുള്ളൂ. കാലശേഷം ഇന്നതുപോലെ എന്ന് പറഞ്ഞ് വീതം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ.
1: അത് സെറ്റിൽമെൻ്റാണ്.
2: സെറ്റിൽമെൻ്റാണ്.
1: അവിടെയും ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്, ചില പ്രശ്നങ്ങൾ. കാരണം ഇപ്പോൾ സീനിയർ സിറ്റിസൺസ് ആയിട്ട് പലരും വരും. 60-65 കഴിഞ്ഞ

0: ഉടനെ മറ്റത് ക്യാൻസൽ ചെയ്യും. അപ്പം മക്കൾ തമ്മിൽ അടിയായി. കരിച്ച എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ കൊണ്ടുപോയിട്ട് അവൾ ഇപ്പോൾ സൂചിപ്പിച്ച് എൻ്റെ അത് കട്ട് ചെയ്തു. ഉടനെ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ
1: സ്വാധീനിച്ചു.
0: അപ്പോൾ അതുകൊണ്ട് അതും ഇന്ന് ഒരു പരിധി വരെ മക്കൾ തമ്മിൽ നല്ലവണ്ണം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്പം പൈസ ചിലവുണ്ടെങ്കിലും തീരാധാരം എഴുതിയും കൊടുക്കും.
1: ഇതിൽ വ്യക്തത ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. അവ്യക്തത ഉണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ തമ്മിലടിക്കാനൊരു കാരണമായേക്കും.
0: ഇത് അതാണ്
1: അടുത്തൊരു ശ്രോതാവ്.
0: യെസ്,
1: ഹലോ. ഹലോ
2: ഹലോ സാർ, നമസ്കാരം. ഞാൻ കോട്ടയം ജില്ലയിലെ തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്
1: നിന്നാണ്
2: ഗോപാലകൃഷ്ണൻ.
0: ചോദിച്ചോളൂ.
2: ഹലോ സാറേ, എനിക്ക് ഒഴിവ് കൂറിയ ആധാരത്തെ പറ്റിയാണ് ഒരു സംശയമുള്ളൂ. അത് ഞാൻ എന്നാൽ 92 കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും തീരാധാരം പണയപ്പെടുത്തി ലോൺ എടുത്തു. അങ്ങനെ അത് 2004 അതായത് പുതുക്കി എടുക്കുക അല്ലെങ്കിൽ പുതുതായിട്ട് എടുക്കുക, അങ്ങനെ 2004 എടുത്തിരുന്നു. 2004 ഏറ്റവും കൂടുതൽ എടുത്ത ലോണ് 2007 ക്ലോസ് ചെയ്തു. കേട്ടോ സാറേ, മഴ പെയ്യുന്നുണ്ട്. 2007 ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മള് ആധാരം തിരിച്ചെടുത്തില്ല. അത് എടുക്കാത്തതിന്റെ കാരണം എന്നാ വെച്ചാല് 12 കഴിഞ്ഞാല് ഒഴിവൂറി എഴുതണ്ടെന്ന് അന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാതിരുന്നു. 2023 ഇപ്പൊ ആധാരം തിരിച്ചെടുത്തപ്പോ ഇനി ഒഴിവുറി എഴുതണമെന്നുള്ളതാണ് എന്റെ ഒരു സംശയം.
0: അതായത് ഈ ഒഴിവുകുറി എന്ന് പറയുന്ന കോപ്പറേറ്റീവ് ബാങ്കിനാവുമ്പോഴത്തേക്ക് കേരള സർക്കാർ അവർക്ക് കോപ്പറേറ്റീവ് ബാങ്കിന് പ്രത്യേകമായ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഗഹാൻ എന്നാണ് പറയുന്നത്. ഗഹാൻ പതിക്കുന്നതിന് കേരളത്തിൽ ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മാത്രം ഒരു പ്രത്യേക അധികാരം കൊടുത്തിരുന്നതാ. അത് നേരത്തെ എന്ന് പറയുന്നത് ഒരു 2% ഫീസ്. ഗവൺമെൻറ് ഇപ്പോൾ നിങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് വസ്തു കൊണ്ടുവന്ന് ലോൺ എടുക്കുമ്പോഴത്തേക്ക് അവരൊരു വെള്ള പേപ്പറിൽ നിങ്ങളെ ഒപ്പിട്ട് മേടിക്കല്ലാതെ അത് വേറെ ഒരിടത്തും നിങ്ങൾ പോകുന്നില്ല. പക്ഷേ ഇത് അവർ അപ്പോഴെ തന്നെ ഓൺലൈൻ ചെയ്ത് കൺസേൺഡ് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് കൊടുക്കുകയും അവിടെയും പ്രത്യേക ഫീസൊന്നും മേടിക്കാതെ അതിൻ്റെ നടപടിക്രമങ്ങൾ.
2: എന്റെ ലോൺ എന്ന് പറഞ്ഞാൽ 2004 ലോൺ
0: അല്ല. പറയട്ടെ അത് തന്നെ. അപ്പൊ ഈ കേരള ഗവൺമെന്റ് ഇപ്പൊ അറിയാലോ കോപ്പറേറ്റീവ് ബാങ്ക് ഇപ്പം കേരള ബാങ്കായി, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ. അപ്പൊ അതിനനുസരിച്ച് നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നേരത്തെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഇപ്പം ചെയ്യണമായിട്ട് വന്നു. മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പ്രമാണം അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി അത് നീട്ടിക്കൊണ്ടുപോയി.
2: ഇപ്പം അങ്ങനെ പറഞ്ഞു 12 കഴിഞ്ഞാല്
0: എന്നാലും ഈ ഇത്തരം ഡോക്യുമെന്റുകളൊക്കെ വളരെയധികം പ്പെട്ട ഒരു സാധനമല്ലേ. ബാങ്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബാങ്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ പ്രമാണം
2: ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ ഇനി അത് ആവർത്തിക്കാതിരുന്നാൽ മതി. ബാങ്കുകാരോട് ചോദിക്കണം. അത് ബാങ്കുകാരോട് ചോദിക്കുക. പുതിയ റൂൾസ് അനുസരിച്ച് അത് വേണമെന്ന് ബാങ്കുകാർ പറയണമെങ്കിൽ ചെയ്യുക.
2: കാരണം നമ്മളിപ്പോ ഞാൻ വേറൊരു സംശയം കൂടെ ചോദിക്കുക. കാരണം വെച്ചാൽ അപ്പൊ നമ്മൾ ചെക്ക് വഴി അല്ലെങ്കിൽ പ്രൊമിസറി നോട്ടിൽ ഒരാളോട് പണം വാങ്ങി ഒരു കാലാവധി വെച്ചു, അത് കഴിഞ്ഞ് 3 കഴിഞ്ഞാല് നമ്മളത് അവർ ചോദിക്കുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടെന്ന് ഒരു നിയമമുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ.
0: നിങ്ങളെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ, അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറയും, മനസാക്ഷി കുത്തു വരത്തില്ലയോ?
2: അല്ല, ഞാനതല്ല, അതല്ല, അങ്ങനല്ല പറഞ്ഞത്. അങ്ങനെ കബളിപ്പിക്കാനല്ല പറഞ്ഞത്, ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചു. അപ്പൊ അതുപോലെ തന്നെ ആയാലും ഇത് പണത്തിന്റെ ഇടപാടാണോ തീർന്നു? അങ്ങനെ അതുകൊണ്ട് അത് തീരുന്നില്ല അല്ലേ?
0: തീരുന്നില്ല. ബാധ്യതകളായിട്ട് തന്നെ നിൽക്കും.
2: ബാധ്യതകളായിട്ട് തന്നെ കിടക്കും. ഓക്കെ. ഞാനെന്ന് വെച്ചാൽ മണി ട്രാൻസാക്ഷനിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു ട്രാൻസാക്ഷൻ നടന്നു, അത് അല്ലെങ്കിൽ അതിന്റെ ഒരു കാലാവധി കഴിഞ്ഞ് 3 വരെ അത് ചോദിക്കുന്നില്ലെങ്കിൽ അതിന് പിന്നീട് ചോദിക്കാൻ അവകാശം ഇല്ലെന്ന് കേട്ടിട്ടുണ്ട്.
0: അത് തന്നെ സാധാരണ. ഇതിനകത്ത് മറ്റൊന്നും പറയാനല്ല, നമ്മളൊക്കെ ഈശ്വര വിശ്വാസികളാണെങ്കിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ബാധ്യത നിലനിർത്താൻ പാടുണ്ടോ?
2: പറഞ്ഞല്ല ഒരിക്കലും നമ്മൾ അല്ല, അങ്ങനല്ല ഒരിക്കലും നമ്മളത് കൊടുക്കാതിരിക്കും, അങ്ങനല്ല പറഞ്ഞത്. നിയമപരമായിട്ടൊരു വശം അങ്ങനെ, അതുകൊണ്ടാണ് ഈ ഞാൻ എന്നാലും അത് വിശ്വസിച്ചത്. അതുകൊണ്ടാണ് 12 കഴിഞ്ഞാൽ തീരും എന്നുള്ള ഒരു
0: കാലഹരണ നിയമം എന്ന് പറഞ്ഞ നിയമത്തിലുണ്ട്. എങ്കിലും ഒരു കേസ് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ബാധ്യത തിരിച്ചു കിട്ടുന്നതിന്

0: അവർക്ക് കോടതിയിൽ പോകാനുള്ള റൈറ്റിനെ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല.
1: അതെ അതെ, അല്ല ഞാൻ പറഞ്ഞ ബാങ്കിന് ഞാൻ ഒരു പൈസ കൊടുക്കാനല്ല, 2007 നമ്മൾ ലോൺ അടച്ച് ക്ലോസ് ചെയ്ത് ഒരു പൈസ പോലും ബാങ്കിന് കൊടുക്കാനല്ലോ. പക്ഷെ നമ്മൾ ആധാരം എടുത്തില്ല എന്നുള്ള ഒറ്റ കാര്യമേ
0: ചെയ്തുള്ളൂ.
1: ഈ 12 വർഷം കൊണ്ട് തീരും എന്നുള്ളത് കൊണ്ട് മാത്രം.
0: പക്ഷെ ബാങ്കിന്റെ ഭരണസമിതികൾ മാറി മാറി വരും, മാറി മാറി വരുമ്പോ അവിടെ എന്തെങ്കിലും
1: ഭരണസമിതിയിലല്ല അതപ്പാടി വരുന്നത് എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. 12 വർഷം കൊണ്ട് നമ്മുടെ ഈ ഇത് എഴുതാതെ പറ്റത്തില്ല എന്നുള്ള അന്നത്തെ അന്ന് പറഞ്ഞിരുന്ന കാര്യം ഇന്നിപ്പോ നടക്കുകയല്ല.
0: അതെ അതെ,
2: സഹകരണ ബാങ്കുകളുടെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്നപ്പോൾ കേരള ബാങ്കിൽ വന്നപ്പോഴത്തേക്ക് നിയമങ്ങൾ ഒത്തിരി വ്യത്യാസം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. കാല നാട്ടിൽ തന്നെയാണെങ്കിലും നിയമങ്ങൾ മാറി വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ മാറേണ്ടി
0: വരും.
2: ഈ അങ്ങ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു, ഒഴിവുമുറി ഒഴിവുമുറി എന്ന് പറഞ്ഞു. വാസവന അതൊന്ന് വിശദീകരിക്കാമോ ശ്രോതാക്കളുടെ പേരിൽ?
0: അതെ, ഇപ്പോൾ അത് ഒഴിവുമുറി എന്ന് പറയുന്നത് സാധാരണ ഒന്നിൽ രണ്ടിലധികം ആൾക്കാർക്ക് ഒരു പുരയിടത്തിൽ ഒരു വസ്തുവിന്മേൽ എന്തെങ്കിലും ബാധ്യത വരികയും ഏതെങ്കിലും ഒരു കല്യാണ ആവശ്യത്തിന് ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ മൊത്തത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശം കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഇത്ര ഷെയർ ഇത്ര ഭാഗം എൻ്റെ അവകാശം ഞാൻ എൻ്റെ സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരന് വിട്ടു നൽകുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് 1% ഫീസും 1% രജിസ്ട്രേഷനും മാത്രമേ ഉള്ളൂ.
2: 1% ഫീസ് എന്ന് പറയുന്നത്
0: രജിസ്ട്രേഷൻ ഫീസ്.
2: രജിസ്ട്രേഷൻ മറ്റൊരു ശതമാനം
0: എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി.
2: സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്.
0: റിലീസ് ഡീഡിന് അങ്ങനെയുണ്ട്, മൊത്തത്തിൽ ടോട്ടൽ 2%.
2: അത് വളരെ കുറവാണ്. നമ്മൾ വില ആധാരത്തിനാണെങ്കിൽ 10, 2, 12% ഒക്കെ വരും.
0: അല്ല, ഇപ്പം എല്ലാം ജനറലൈസ് ചെയ്തിട്ടുണ്ട്, 8 2. 2000, അതായത് നമ്മൾ ഏകദേശം ഒരു 5 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ പഞ്ചായത്ത് ഏരിയയിൽ, കോർപ്പറേഷൻ ഏരിയയിൽ, മുനിസിപ്പാലിറ്റി ഏരിയയിൽ, അങ്ങനെ കോർപ്പറേഷനിൽ 13.5, മുനിസിപ്പാലിറ്റിയിൽ 12.5, മറ്റേതിന് 10 പഞ്ചായത്ത് ഏരിയയിൽ. ഇപ്പോൾ എല്ലാം റെഗുലറൈസ് ചെയ്തു, 8 2, 8% വിലയാധാരത്തിന് സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ഫീസും.
2: അപ്പോൾ 10% നമ്മൾ വിലയുടെ 10% കൊടുക്കണം,
0: കൊടുക്കേണ്ടി വരും.
2: അതാണ്. അപ്പം വീണ്ടും അടുത്ത
0: ചോദ്യം.
2: ഹലോ, പറഞ്ഞോളൂ.
3: ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം.
3: എനിക്കൊരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്.
0: പേരും സ്ഥലവും കൂടി പറയൂ.
3: എന്റെ പേര് ജാനകി, നെടുമ്പങ്ങാട്ടെന്നാണ് വിളിക്കുന്നത്. സാർ, എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 15 സെന്റ് വസ്തു ഉണ്ട്.
0: ആയിക്കോട്ടെ.
3: ആ, ഈ 15 സെന്റ് 10 സെന്റ് മോളക്ക് എഴുതി കൊടുത്തിട്ടില്ല, എഴുതി കൊടുക്കണം. 5 സെന്റ് വീട് മോന് കാലശേഷം മോനെന്ന് ഞങ്ങള് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. അപ്പൊ ഞാനൊരു 200 രൂപ പത്രത്തില് 10 സെന്റ് അവളുടെ പേരില്, എന്റെ മോളുടെ പേരിലും, പിന്നെ 5 സെന്റ് വീട് എന്റെ മോന്റെ പേരിൽ, എന്റെ കാലശേഷം എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് വാല്യൂ ഉണ്ടോന്നറിയാതാണ്.
0: 200 രൂപ പത്രത്തിൽ നിങ്ങൾ ഒരു എഗ്രിമെന്റ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടു പേർക്കും അവകാശം ഇന്ന ഇന്ന രീതിയിൽ ഉണ്ടാകണം എന്ന്. അതെ, എന്നാൽ അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. അതെ തന്നെ. അപ്പം ഈ ഒരു അങ്ങനെ ഒരു എഗ്രിമെന്റ് എഴുതി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്താൽ അതിന് അതിൻ്റെതായ ഒരു വാലിഡിറ്റി ഉണ്ടാകും. അതല്ലാതെ നമ്മൾ വെറുതെ കടലാസിൽ എഴുതിയിരിക്കുന്ന ഒരു വില മാത്രമേ അതിനകത്തുണ്ടാകൂ. വസ്തുക്കൾക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫറൻസും എന്ത് ചെയ്യില്ല, ഇത്തരത്തിൽ നടക്കില്ല. ഇല്ല, സാക്ഷികള് അതെ തന്നെ. വസ്തു സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് ഈ നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിലയാധാരമായിരുന്നാലും സെറ്റിൽമെന്റ് ആയിരുന്നാലും വില്ലായിരുന്നാലും അതുമായി ബന്ധ ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള ഡീഡുകളെല്ലാം എഴുതി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാകൂ. ഈ പേപ്പർ കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങൾ തൊട്ടടുത്തുള്ള ആധാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു വെണ്ടറെയോ ഒരു വക്കീലിനെയോ കണ്ടാല് ഏത് രീതിയിലാണോ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തരും. അതിനനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും കൊടുക്കണം. അല്ലാതെ 200 രൂപ പത്രത്തിൽ വെറുതെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനം കൊണ്ടൊന്ന് സബ് രജിസ്ട്രാർ ഓഫീസ് രജിസ്റ്റർ ചെയ്താൽ നടപടിക്രമം അതല്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട ആൾക്കാർ
3: അഡ്വക്കേറ്റിനെ കണ്ട് നമ്മൾ
0: അതെ, അത് അവർ തന്നെ ചെയ്തു തരും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. കാര്യം നിങ്ങൾക്ക് ആ വസ്തുവിന്റെ ഫെയർ വാല്യൂ കണ്ടുപിടിക്കണം. ആ ഫെയർ വാല്യൂ അനുസരിച്ച്

0: അനുസരിച്ച് എത്ര രൂപയുടെ പത്രം വേണമെന്ന് പറയണം. പിന്നെ അത് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം. ഇതൊന്നും സാധാരണക്കാരായ നമ്മൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അത് ചെയ്യുന്ന വെണ്ടർമാരെയോ അല്ലെങ്കിൽ ഈ ഇപ്പൊ നമ്മുടെ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ വക്കീലിനെയോ സമീപിക്കുക. അക്ഷയ കേന്ദ്രത്തിൽ തൊട്ടടുത്ത് അക്ഷയ കേന്ദ്രം ഉണ്ടല്ലോ, അവിടെ പോയി പറഞ്ഞാലും മതി. അവർ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പം നമുക്ക് തന്നെ സ്വയം ഒരു ഇപ്പം നമ്മൾ സൈറ്റിൽ കയറിയാൽ, എല്ലാ സബ് രജിസ്റ്റർമാരുടെയും സൈറ്റിൽ കയറിയാൽ നമുക്ക് തന്നെ സ്വന്തമായി എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, ഓൺലൈൻ ചെയ്യാം. പക്ഷെ അതിനകത്ത് എല്ലാ നടപടിക്രമങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആ വസ്തു ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനം കരമടച്ചെടുക്കണം. അതിന് ബാധ്യതയില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതിന്റെ മുൻ പ്രമാണങ്ങളെല്ലാം
1: അതിന് ബാധ്യത എന്റെ പുറത്ത് ലോൺ എടുത്തിരിക്കുകയാണ്. ലോണൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമുക്കിപ്പോ എന്റെ മോൾക്ക് പ്രമാണം ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വരുന്നത്. എന്തെങ്കിലും സംഭവിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനുള്ളത് അവനും കിട്ടണം, അവൾക്കുള്ളത് അവൾക്ക് കിട്ടണം എന്നുള്ള ഒരു തീരുമാനം.
0: ഓക്കെ സഹോദരി, അത് മനസ്സിലായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, സബ് രജിസ്ട്രാറിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബാധ്യത മുക്തി നേടിയാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ ആ ബാധ്യത വെച്ചുകൊണ്ട് എൻ്റെ കാലശേഷം ഇന്നതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വില്ല് എഴുതി വെക്കാം. അല്ലാതെ 200 രൂപ അതിന് 200 രൂപ പത്രവും വേണ്ട, അതിനൊന്നും വേണ്ട. ഒരു വെള്ള പേപ്പറിൽ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ എങ്ങനെ ഇത് 10 സെന്റ് എൻ്റെ മകൾക്കും 5 സെന്റ് എൻ്റെ കാലശേഷം എൻ്റെ മകനും കിട്ടണം എന്ന് പറഞ്ഞ് ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൈപ്പടയിൽ എഴുതി, രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ എഴുതി സൂക്ഷിച്ചാൽ അത് തന്നെ മതി. അതിന് പത്രം വേണ്ട, മതി മതി. അതിനാണ് നമ്മൾ വില്ല് എന്ന് പറയുന്നത്, വിൽപത്രം എന്ന് പറയുന്നത് അതാണ്. അതാ പറഞ്ഞ, ഇതിന് പ്രത്യേകമായ ഫോർമാറ്റ് ഇല്ല. മലയാളം നമ്മുടെ ഏത് ഭാഷയാണോ മാതൃഭാഷയായാൽ, ആ മലയാള ഭാഷയിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ കാര്യം വ്യക്തമാകുന്ന തരത്തിൽ എഴുതിയാൽ മതി. അതിന് പ്രത്യേകിച്ച് എന്താ പ്രത്യേകിച്ച് ഫോർമാറ്റുകളൊന്നും ഇല്ല. അതാ പറഞ്ഞത്, അതിന്റെ ഫോർമാറ്റ് അങ്ങനെയല്ല. അത് പത്രത്തിലല്ല എഴുതേണ്ടത്, വെറും പേപ്പറിലാ
1: എഴുതി
0: വെക്കണം. പിന്നെ സഹായത്തിന് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ആധാരമെഴുത്തുകാരനെയോ ഒരു വക്കീലിനെയോ സമീപിക്കുന്നതിൽ തെറ്റില്ല. ഇതില് മറ്റ് ബാധ്യത ഇതൊന്നും വേണ്ട, അതൊക്കെ ഭാവിയിൽ മകളും മകനും കൂടെ തീർക്കും കേട്ടോ. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇത് നിങ്ങളുടെ കാലശേഷം ഇത് എങ്ങനെയൊക്കെ മാറ്റണം എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹം ബില്ലിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. മതി മതി മതി. ഓക്കെ,
2: വസ്തു കൈമാറ്റവും വിൽപ്പത്രവും തമ്മിലുള്ള ഒരു ഒരു ഒരു വേർതിരിവിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്
0: അല്ലേ. അതെ,
2: വസ്തു കൈമാറണമെന്നുണ്ടെങ്കിൽ അതിലെ ബാധ്യതകൾ മുഴുവനും തീർന്നിരിക്കണം, നടപടിക്രമങ്ങൾ മുഴുവനും പാലിച്ചിരിക്കണം, അതിലൊരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. പക്ഷേ വിൽപ്പത്രമാണെങ്കിൽ എന്ത് ബാധ്യത ഉണ്ടെങ്കിലും വേണ്ട, ഞാൻ എൻ്റെ ഇംഗിതം അറിയിക്കുന്നു, കാലശേഷം അറിയിക്കുന്നു.
0: അപ്പോൾ അത് കാലശേഷം അത് ആർക്കാണോ അവരുടെ അതിൻ്റെ ഉപഭോക്താക്കളായിട്ട് വരുന്നത്.
2: മക്കൾക്ക് മാത്രമല്ല കൊടുക്കാൻ പറ്റുമോ, അതോ വിൽപ്പത്രത്തിൽ മറ്റാൾക്ക് കൊടുത്തുകൂടെ?
0: കൊടുക്കാൻ കുഴപ്പമില്ല, മക്കൾ മാത്രമല്ല. നമുക്ക് അതിനകത്ത് മറ്റേ ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ച് ക്ലാസ് 1 കാറ്റഗറി ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൽ കൊടുക്കാം. അതല്ലാതെ തന്നെ വിൽപ്പത്രം നമുക്ക് മറ്റൊരാളെങ്കിൽ
2: എനിക്ക് ഇഷ്ടപ്പെട്ട അല്ല മീൻസ് എനിക്ക് വേറൊരാൾക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന മറ്റൊരാൾക്കൊക്കെ
0: കൊടുക്കാം,
2: ഭാഗം വയ്ക്കാൻ പറ്റും,
0: തീർച്ചയായിട്ടും കൊടുക്കാം.
2: നമ്മൾ അതിനിടയ്ക്ക് അങ്ങ് സൂചിപ്പിച്ചു, വീണ്ടും ആൾക്കാർ ലൈനിലുണ്ട്. ഹലോ ഹലോ പറയുമോ.
0: ക്വസ്റ്റ്യൻ വ്യക്തമായില്ല. വ്യാജമായിട്ട് ചെയ്താലോ?
3: അല്ല, ഒരാൾ മരിച്ചുപോയി, അപ്പോ അയാള് ചെയ്യാത്ത ഒരു പ്രമാണം വ്യാജമായി ചെയ്തു, വ്യാജമായി ഒപ്പിട്ട് ഒരു പ്രമാണം നടത്തി, അതിനെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും സാർ?
0: ആള് മരണപ്പെട്ടു പോയോ?
3: അതെ.
0: അപ്പോൾ നിങ്ങളുടെ ചോദ്യം വ്യക്തമല്ല, എങ്കിലും ആള് മരണപ്പെട്ടതിന് ശേഷമാണ് ചെയ്തെന്നോ അതേ മരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേരത്തെ ചെയ്തു വെച്ചതാണോ?
3: മരണപ്പെട്ടതിന് ശേഷമാണ് ചെയ്തത്.
0: മരണപ്പെട്ടതിന് ശേഷമാണ് ചെയ്തത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ഡേറ്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ ആൾമാറാട്ടമാണെന്ന് കാണിച്ചു.

0: പരാതി കൊടുക്കുക.
1: എവിടെയാണ് സാർ അത് കൊടുക്കുന്നത്?
0: കൊടുക്കുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷൻ മുതൽ കൊടുക്കാം. സബ് രജിസ്ട്രാറെല്ലാം ആദ്യമേ തന്നെ ബ്ലോക്ക് ചെയ്യണം. കരുത ഈ പ്രമാണം നടന്നിരിക്കുന്നത് യഥാർത്ഥ ആളുകളല്ല, അതിനാൾ മരണപ്പെട്ടു പോയി, മരണ സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട മറ്റു രേഖകളുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ആദ്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ അദ്ദേഹം തന്നെ പറയും കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ആദ്യമേ തന്നെ ആരാണോ അങ്ങനെ ചെയ്തത് അവർക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ പറയും. അപ്പോൾ പോലീസ് FIR എടുക്കും. അങ്ങനെയാണ് ഈ കേസായിട്ട് വരുന്നത്.
1: അങ്ങനെ വരുമ്പോൾ ഇത് വ്യാജമായ ഒപ്പാണെന്നും എല്ലാം തെളിവ് ശേഖരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും സാർ?
0: അതെ, അങ്ങനെ ചെയ്യും. അതിന് പോലീസ് തന്നെ ചിലപ്പോൾ പറയും സിവിൽ

0: ഒരു പരാതി കൊടുക്കാൻ പറയും. അപ്പോൾ പോലീസ് FIR എടുക്കും. അങ്ങനെയാണ് ഈ കേസായിട്ട് വരുന്നത്.
1: അങ്ങനെ വരുമ്പോൾ ഇത് വ്യാജമായ ഒപ്പാണെന്നും എല്ലാം തെളിവ് ശേഖരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും സാർ?
0: അതെ, അങ്ങനെ ചെയ്യും. അതിന് പോലീസ് തന്നെ ചിലപ്പോൾ പറയും സിവിൽ സംബന്ധമായ കേസായതുകൊണ്ട് ഞാൻ ആൾമാറാട്ടം നടത്തിയതിന് കേസെടുക്കാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കണ്ട് കോടതിയിൽ ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാൻ അവർ പറയും.
1: അത്
0: അതാ പറഞ്ഞ ഇത് അങ്ങനെ വരുന്ന ഒരു സാധ്യത. നിങ്ങൾക്ക് ഈ ഈ വസ്തു വീണ്ടും ഈ കിട്ടിയ ആൾ വീണ്ടും തിരിമറി നടത്താതിരിക്കാൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ ബ്ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ആൾമാറാട്ടം നടത്തിയത് കണ്ടുപിടിക്കാൻ പോലീസിന് FIR എടുക്കാൻ പരാതി കൊടുക്കുക. അതോടൊപ്പം ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുക. അങ്ങനെ ഒരേ സമയം തന്നെ ഈ മൂന്നിടത്തും നിങ്ങൾ ഇത് കൊടുക്കണം. അതെ, തീർച്ചയായിട്ടും. അതോ ഈ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോകുമ്പോൾ കൺസേൺഡ് വില്ലേജ് ഓഫീസിനും കൂടെ ഒരു പരാതി കൊടുക്കണം. കാര്യം ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതായത് കരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വില്ലേജ് ഓഫീസിലാണ്. അപ്പം ഒരേ സമയം കാലം വില്ലേജ് ഓഫീസിലും പോകണം, സബ് രജിസ്ട്രാർ ഓഫീസിൽ പോകണം, പോലീസ് സ്റ്റേഷനിൽ പോകണം, കോടതിയിൽ പോകണം.
1: ഒരു സമയബന്ധിതമായിട്ട്
0: ഈ സിവിൽ കേസ് എന്നൊക്കെ പറയുമ്പോൾ അതില്ല, നിങ്ങൾ ഈ പോകാനും പരാതി കൊടുക്കാനുമുള്ള നിങ്ങളുടെ സ്പീഡിയാണ് ആക്ഷനാണ് ഇതിനകത്ത് എത്രയും പെട്ടെന്ന് റെമഡിക്ക് സാധ്യത.
1: ഓക്കെ.
2: ഇദ്ദേഹം പറഞ്ഞ ഒരു കേസിൽ പറഞ്ഞ പോലെ മരണത്തിന് മുമ്പുള്ള ഒരു ഡേറ്റ് ആണ് ഇട്ട് ട്രാൻസാക്ഷനെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവില്ലേ?
0: തീർച്ചയായിട്ടും.
2: പിന്നീട് അത് ഈ ആൾമാറാട്ടമാണെന്ന് തെളിയിക്കേണ്ടി വരും.
0: തെളിയിക്കേണ്ടി വരും. അപ്പം അത് കിട്ടിയ ആൾക്കാർ അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാർ അതിനെതിരെ അടുത്ത നടപടികളായിട്ട് വരും. അപ്പം അവർ ഇതെല്ലാം പറയാം,
2: പണം കൊടുത്തവരുണ്ടോ?
0: അത് ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് ചെയ്തു തന്നതാണ്, ഇത് അവർ തെറ്റിദ്ധരിച്ചതാണ്. അപ്പോൾ അതാണ് നമുക്ക് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി അതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ ഇത് ചിലപ്പം ഈ കിട്ടിയിരിക്കുന്ന ഡോക്യുമെൻറ്റ് ഇവർ വെളിയിൽ പറയുന്ന ആൾക്കാർക്ക് എന്ന് ചെയ്തെന്ന് അറിയാൻ പറ്റില്ല, ഡോക്യുമെൻ്റ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായി അപ്പോൾ വ്യക്തമായ രേഖകളില്ലാതെ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയാൽ അവിടെ ഇരിക്കുന്ന അടിയാധാരത്തിൻ്റെ കോപ്പിയൊന്നും അവർ കൊടുക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സംശയമുണ്ട്, കരിച്ച അതിനകത്ത് കാലതാമസം എടുക്കില്ല എന്ന് ചോദിച്ചാൽ ഇതാണ് കാര്യം, വെളിയിൽ കിടന്ന് കളിക്കാനേ പറ്റൂ.
2: അപ്പം ഒരു തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാൻ സാധിക്കും, പക്ഷേ കാലതാമസം എടുക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പക്ഷേ കുറെ കാലമൊക്കെ മെനക്കെടേണ്ടി വരുമായിരിക്കും. ഒരു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം വസ്തുവിൻ്റെ ഒരു ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ ആധാരം സുരക്ഷിതമായി നമ്മൾ സൂക്ഷിക്കണം അല്ലേ? മറ്റൊരാളുടെ കയ്യിൽ പോകാൻ പറ്റും
0: എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്ന് പലയിടത്തും പല പ്രമാണങ്ങളും കയ്യിലിരിക്കും, പെട്ടിയിലിരിക്കും, വസ്തു വല്ലോട്ടെയും കയ്യിലിരിക്കും. അപ്പോൾ പ്രമാണം മാത്രം പോരാ, കൈവശം കൂടി വേണം.
2: കൈവശം,
0: അതായത് പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വസ്തു നമ്മുടേതാണെന്ന് പറയാൻ പറ്റൂ.
2: പൊസിഷൻസ് അപ്പോൾ നമ്മൾ കരമടയ്ക്കുന്നതിൽ ശ്രദ്ധ വേണം, അതാണോ?
0: അത് മാത്രമല്ല, വസ്തു ബൗണ്ടറി കെട്ടി
2: തിരിച്ചിരിക്കാം, വേർതിരിച്ചു
0: നമ്മുടെ കൈവശമാണ്. അപ്പോൾ അവിടെ വേറൊരാൾ ഒരു അട ഒരു അടകുടി എന്ന് പറയുന്ന സാധനമുണ്ട്, അവിടെ കയറി വേറെ ആരെങ്കിലും ഇതിട്ട് എൻ്റെ വസ്തുവാണെന്ന് പറഞ്ഞാൽ പിന്നെ കേസ് പറയാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ, അതാണ് ഒരു വസ്തു മേടിച്ചാലും ആ വസ്തു മേടിച്ച് പ്രമാണം
2: അതിർ തിരിച്ച്
0: അവരെ താമസിക്കുന്നയാൾ വാടകയാണെങ്കിൽ അവരെ ഒഴിപ്പിച്ചെടുക്കണം, യഥാർത്ഥ ആളിനെ മാറ്റിയെടുക്കണം. അല്ലാതെ വസ്തു എല്ലാം പ്രമാണം ചെയ്തിട്ട് ഞാൻ രണ്ട് മാസം കൂടെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ട് മാസം താമസിച്ചിട്ട് പിന്നെ അവർ മാറിയില്ലെങ്കിൽ പിന്നെ അടുത്ത കേസ് കൊടുക്കണ്ടേ? അതാണ് അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതിന് പൊസിഷൻ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
2: മറ്റൊരാൾ നമ്മുടെ
3: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്നു. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9495964321. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321. മറ്റൊരു നമ്പർ: 9495964321. അതിഥി ചലച്ചിത്ര താരം സോന നായർ. വിവിധ തരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം തുടരുന്നു.
2: ഇല്ല, നമ്മുടെ വസ്തുവിൽ കയറി കരമടച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ?
0: ആർക്കും കരമടയ്ക്കാം, പക്ഷേ നമ്മുടെ പേര് ആരുടെ
2: പേരിൽ അടയ്ക്കാൻ പറ്റത്തുള്ളൂ.
0: ആരുടെ പേരിലാണോ അവിടെ ഉള്ളത്, തൻ്റെ പേര് ആരുടെ പേരിലാണോ അവരുടെ
2: പേരിൽ കരമടയ്ക്കാൻ
0: പറ്റും. അതുകൊണ്ട് കരം വേറൊരാൾ അടയ്ക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ വസ്തു ചിലപ്പോൾ ഈ അടയ്ക്കുന്നയാളിൻ്റെ ഇത് അടുത്തായിരിക്കും, എന്താണ് പൊസഷനുള്ളത്, മറ്റേ രേഖകളിൽ വേറൊരാളുടേതായിരിക്കും. അപ്പോൾ അവർക്ക് ഇത്

0: തർക്കം വരാതിരിക്കാനോ ദോഷം വരാതിരിക്കാനോ അതിങ്ങനെ അയാൾ പുതുക്കിക്കൊണ്ടിരിക്കും.
1: നമ്മൾ അറിയുന്നില്ല.
0: എപ്പോഴെങ്കിലും ഇദ്ദേഹം വരുമ്പോഴത്തേക്ക് ഞാൻ ഇത്ര നാള് ഇത് നോക്കി നടത്തിയിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാ, അതുകൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ 50 സെന്റ് ഉണ്ടല്ലോ, എനിക്കൊരു 10 സെന്റിന് തരിക.
1: അങ്ങനെ അങ്ങനെ ഒരു സെറ്റിൽമെന്റിലേക്ക് പോകേണ്ടി വരും. നിർബന്ധം തരാം. അടുത്തൊരു ശ്രോതാവ്. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം
2: സാർ, എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ശ്രീകാര്യത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ചോദിച്ചോളൂ
2: സാർ. എന്റെ നമസ്കാരം സാർ. എന്റെ ഒരു സംശയം, നമ്മള് പഴയ ആധാരങ്ങൾ പലപ്പോഴും പരിശോധിക്കുമ്പോഴത്തേനും പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ പണ്ട് കാലത്തെഴുതിയിട്ടുള്ള തീറ ആധാരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്ര തന്നെ സ്ഥലവും വടവിൽ കൂടുതൽ എന്നും പലപ്പോഴും എഴുതി രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ ഈ വടവിൽ കൂടുതൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
0: അളവിൽ കൂടുതൽ എന്നുള്ളതാണ്.
2: അതെ, അത് പലപ്പോഴും സാർ എന്റെ ഒരു സംശയം, നമ്മള് അളവിൽ കൂടുതലുള്ള വസ്തു, ഉദാഹരണത്തിന് 65 സെന്റും വളവിൽ കൂടുതൽ എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 65 സെന്റ് സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന അതിരുകൾ മുട്ടിച്ചെടുക്കുമ്പോഴുള്ള വിസ്തീർണ്ണം കണക്കാക്കിയുള്ള സ്ഥലം.
0: അതെ,
2: അങ്ങനെയല്ലേ സാർ?
0: അതെ, അതിനകത്ത് പുറമ്പോക്ക് ഭൂമി കൂടി കാണും. അത് പുറമ്പോക്ക് ഒന്ന് പ്രത്യേകിച്ച് പറയില്ല. പുറമ്പോക്ക് ഒന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രമാണം പതിയത്തില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ അവർ പറയും, അപ്പം സബ് രജിസ്ട്രാർ അപ്പോഴും തന്നെ വില്ലേജ് ഓഫീസർക്ക് പറയും, ഇന്ന സ്ഥലത്ത് പ്രമാണം കക്ഷി തന്നെ വന്ന് പറയണ പുറമ്പോക്കുണ്ടെന്ന്, അത് പോയി നോക്കിയിട്ട് ഇതുവരെയൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലേ, നമുക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാമല്ലോ പതിച്ച് എന്ന് പറഞ്ഞിട്ട് അത് അപ്പം പുറമ്പോക്കൊന്നും എഴുതില്ല. ഇതുപോലുള്ള ചില ന്യായങ്ങളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ.
2: ആ സാർ, അത് അനുബന്ധമായിട്ടുള്ള ഒരു സംശയം, പലപ്പോഴും നമ്മൾ ഈ പ്രമാണം രജിസ്റ്റർ ചെയ്തതിനു ശേഷം പോക്കവരിന് വേണ്ടി സമർപ്പിക്കുമ്പോഴത്തേനും അപ്പോൾ ഉള്ള ഒരു എഫക്റ്റ് എന്തായിരിക്കും? കാര്യം നമ്മളിപ്പോ പ്രമാണപ്രകാരം ആക്ച്വലി അതിനകത്ത് എഴുതിയിരിക്കുന്ന ഏരിയ സ്ഥലം മാത്രമാണോ നമുക്ക് പോക്കവരവ് ചെയ്ത് കിട്ടുന്നത്, അതോ ഈ വളവിൽ കൂടുതൽ എന്ന് പറയുന്ന ഏരിയ കണക്കാക്കി അതിന്റെ ഒരു കൃത്യത ഒന്ന് വ്യക്തത വരുത്താവോ സാർ? അത്
0: അതായത് നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് പ്രമാണത്തിൽ രണ്ട് തരത്തിലുള്ള സർവേ നമ്പറുകളുണ്ട്, ഓൾഡ് സർവേയും റീസർവേയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് സബ് ഡിവിഷൻ ഉണ്ട്. അപ്പൊ റീസർവേ നടന്ന സ്ഥലങ്ങളിൽ സബ് ഡിവിഷൻ വെച്ചിട്ട് പുറമ്പോക്കുകളെല്ലാം മാറ്റിയിട്ട് യഥാർത്ഥ പ്രമാണമാണ് അവിടെയൊക്കെ വരുന്നത്. അങ്ങനെയുള്ളതിൽ പോക്കുവരവ് തടസ്സമില്ല. റീസർവേ നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെയാണ് ഒരു പ്രമാണം നടന്നത് എങ്കിൽ ഓൾഡ് സർവേ വെച്ചാണെങ്കിൽ പോക്കുവരവിന് കാലതാമസം എടുക്കും. അവർ പറയും ഇത് റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പറയുന്ന ഈ വസ്തുവിൽ അഡീഷണലായിട്ട് കൂടി വസ്തു ഉണ്ട് എങ്കിൽ റീസർവേലെ അറിയാൻ പറ്റും, അല്പം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ മാസങ്ങളെടുത്തെന്നിരിക്കും.
2: അല്ല, റീസർവേ പൂർത്തിയായ ശേഷമാണ് നമ്മൾ വസ്തു മേടിക്കുന്നത്.
0: മേടിക്കുന്നതാണ് എങ്കിൽ അവിടെ പുറമ്പോക്കൊന്നും കാണില്ല, ഉള്ളത് കാണും. അപ്പോൾ അവിടെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അളവിൽ കൂടുതലൊന്നും കാണത്തില്ല, ഒന്നുകിൽ കുറയും അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെയാണോ അത് തന്നെ കാണാം. അത് നിങ്ങൾക്ക് പട്ടയം പിടിച്ച് കിട്ടുകയും ചെയ്യും.
2: ഓക്കെ.
1: ഇപ്പോൾ റീസർവേ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന
0: സാറ്റലൈറ്റ്
1: സർവേയാണ് നടക്കുന്നത്. വളരെ കൃത്യമായിരിക്കും എന്ന് തോന്നുന്നു. പഴയ പോലെ നമ്മൾ ചങ്ങല പിടിച്ചുള്ള സർവേ ഒന്നും അല്ലല്ലോ. അപ്പം ഈ കാര്യങ്ങളിൽ നമുക്ക് റിസർവേ പൂർത്തിയായതിനു ശേഷം നമുക്ക് പരാതി ഉണ്ടെങ്കിലൊക്കെ ബോധിപ്പിക്കുകയൊക്കെ ചെയ്യണമല്ലോ അല്ലേ?
0: കൊടുക്കാം. പക്ഷേ അതിനകത്ത് ഈ സിവിൽ സംബന്ധമായ ചില കാര്യങ്ങളിൽ ഈ വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെൻറ് തന്നെ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ഒരു വസ്തു അളക്കാനായിട്ട് പോകുകയാണ്, എൻ്റെ വസ്തുവിൽ 5 സെന്റ് സ്ഥലം കുറവുണ്ട്, എനിക്കത് അളന്ന് തിട്ടപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഞാൻ റീസർവേയിൽ അപേക്ഷ കൊടുക്കും. അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് ആ അപേക്ഷ വെച്ചിട്ട് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കും, ഞങ്ങൾ അളക്കാൻ വരുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം.
1: മിക്കവാറും അതിർത്തിയുള്ള മറ്റ്
0: തൊട്ടടുത്തുള്ള അതിൽ ആരെങ്കിലും ഒരാൾ ഒബ്ജെക്ഷൻ പറഞ്ഞാൽ അളവ് നടക്കില്ല. ഈ ഉദ്യോഗസ്ഥന്മാരാരും എന്ത് ചെയ്യും? റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ പരാതിയുള്ള ഒരു ഭൂമിയും അളക്കണ്ട, പരാതി അവർ തീർക്കട്ടെ. കഴിഞ്ഞ ഇവരിവിടെ നിന്ന് പോകും. ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ചിലപ്പം ഡെപ്യൂട്ടി തഹസീൽദാരുടെ റാങ്കിലുള്ള ആൾക്കാരായിരിക്കും, റവന്യൂ ഉദ്യോഗസ്ഥന്മാരായിരിക്കും പോകുന്നത്, വില്ലേജ് ഓഫീസർ ചിലപ്പം പോകും. കരിച്ച എന്തെങ്കിലും പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു തർക്കം വന്നു അടി നടന്നാൽ അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമുള്ള സ്ഥലം തർക്കമുണ്ടെങ്കിൽ അതാണ് നോട്ടീസ് കൊടുക്കണമെന്ന് പറയുന്നത്. നോട്ടീസ് കൊടുത്തു എല്ലാവരും ഹാജരായിട്ടുണ്ടെങ്കിൽ മാത്രം ഇവർ പോകുന്നു അളക്കുന്നു. ആർക്കെങ്കിലും ഒരാൾ, അതാണ് ഇതിനകത്തുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ഈ തടസ്സപ്പെടുത്താൻ പറ്റും. ആരെങ്കിലും ഒരാൾ എന്ന് പറയാം, സാറേ അവിടെ വരരുത്, ഞങ്ങൾക്ക് തർക്കമുണ്ട് തരുന്നു.
1: പക്ഷേ അവർ അനീതി അവിടെ
0: നടക്കുന്നു. പിന്നെ കോടതിയിൽ പോകണം, പോലീസ് സ്റ്റേഷനിൽ. പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ പറയുന്നത് സിവിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇടപെടത്തില്ല, ഗോ ടു കോർട്ട്.
1: അവൻ്റെ കോടതിയുടെ നിർദ്ദേശം വേണ്ടി വരും.
0: കോടതി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് കാലതാമസം. മരിച്ചാലും കാര്യം നടക്കില്ല. എന്നുള്ള തരത്തിൽ ചിന്താഗതിയുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത്.

0: അതുള്ള ഏറ്റവും വലിയ പ്രശ്നം,
1: പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഇതാണ്. അപ്പം മനുഷ്യർ പരസ്പരം തർക്കങ്ങൾ തീർക്കുകയാണ് ഏറ്റവും
0: നല്ലത്.
1: നമുക്ക് അടുത്ത ശ്രാവ്. ഹലോ ഹലോ
2: ഹലോ
1: ആ ഹലോ പറയൂ.
2: നമസ്കാരം.
0: നമസ്കാരം
2: സാർ, ഞാൻ വിളിച്ചത് ഞാൻ ഒറ്റശേഖരം, തിരുവനന്തപുരം ജില്ല ഒറ്റശേഖരം.
0: ഒറ്റശേഖരമംഗലം.
2: ആ
0: പറഞ്ഞോളൂ
2: സാർ. എന്റെ ഭാര്യ 4 സെന്റ് വസ്തുണ്ട്.
0: ആ
2: ഭാര്യ മരിച്ചിട്ട് 8 വർഷമായി.
0: ആ
2: അപ്പൊ അത് എന്റെ മോന്റെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പറ്റും സാർ?
0: ഇത് ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ചാണെങ്കിൽ ഭാര്യയുടെ വസ്തു മരിച്ചാൽ ഭർത്താവിന് കിട്ടും. ഭാര്യയുടെ വസ്തു മരിച്ചാൽ ഭർത്താവിന് കിട്ടും. ഭർത്താവിന് മക്കൾക്ക് എഴുതി കൊടുക്കാം.
2: ഹിന്ദു തന്നെയാണ്. അപ്പൊ എന്റെ ഭാര്യ 4 സെന്റ് സ്ഥലമുണ്ട്. ഭാര്യ മരിച്ചിട്ട് 8 വർഷമായി.
0: ആ
2: അപ്പൊ അത് പിന്നെ എന്റെ മോന്റെ പേരിൽ 2 സെന്റ് മോന്റെ പേരിൽ എഴുതി കൊടുത്താൽ കുഴപ്പമില്ലല്ലോ. അത് എഴുതി കൊടുക്കാൻ പറ്റുമല്ലോ.
0: അത് തന്നെ, അത് നിങ്ങളുടെ പേരിലേക്ക് ആദ്യം എടുത്തിട്ട് നിങ്ങൾക്ക് മക്കൾക്ക് മകൻ എഴുതി കൊടുക്കുക. ഒരു മകനല്ലേ ഉള്ളൂ? ഒരു മകനേ ഉള്ളൂ. അല്ല, ഇതിങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ ഭാര്യയുടെ സ്വത്ത് മകനെ തന്നെ കിട്ടും. ഇപ്പം നിങ്ങൾക്കാണ് കിട്ടുന്നത, നിങ്ങൾക്ക് മകൻ എഴുതി കൊടുക്കാം. ഓക്കെ
2: ഓക്കെ സാർ. അതെ, ഞാൻ ഇന്ന് രജിസ്റ്റർ ഓഫീസ് പോയിരുന്നു.
0: ആ
2: അപ്പൊ രജിസ്റ്റർ ഓഫീസ് പോയപ്പോഴത്തേക്ക് സാറ് പറഞ്ഞ മറ്റേ വില്ലാ ഓഫീസിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എഴുതിയെടുക്കാൻ പറഞ്ഞു. അപ്പൊ വില്ലാ ഓഫീസിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൈ എല്ലാം എടുത്തു, അതായത് പിന്നെ കണ്ട പേര് മാറിയതും കരണ്ട് ചെയ്തും പിന്നെ കൈവശ വാശും ബാക്കി സർട്ടിഫിക്കറ്റ് എടുത്ത്.
0: അത് തന്നെ, ഇതിനകത്ത് നമുക്ക് പുതുതായിട്ടൊരു പ്രമാണം ചെയ്യണമെന്നില്ല. കരിച്ച ഒരു പ്രമാണത്തിന്റെ ഒരു ഭാര്യയുടെ പേരിലാണ് ഈ വസ്തു. ഭാര്യ മരിച്ചു. ഭാര്യ മരണത്തിന് ശേഷം എനിക്ക് കിട്ടിയ ഭാര്യയുടെ വസ്തുവിലുള്ള അവകാശം ഞാൻ എൻ്റെ മകന് റിലീസ് ചെയ്ത് കൊടുക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു ഒഴിമുറി മാത്രം കൊടുത്ത് പൈസ ചെലവില്ലാതെയും ചെയ്യാം. അതല്ല,
2: കണ്ടം മാറി
0: അത് തന്നെ. ഈ ഒറ്റശേഖരമംഗലം പുതിയ കാട്ടാക്കട താലൂക്കിന്റെ ഭാഗത്ത് വരുന്നത് കൊണ്ട് അവിടെയൊക്കെ റീസർവേ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് റീസർവേയിൽ പോയിട്ട് നിലമാണെങ്കിൽ അത് പുരയിടമാക്കണം. അതാണ് കണ്ടം മാറി കിടക്കണം എന്ന് പറയുമ്പോ, ഇപ്പം നിലമാണെങ്കിൽ അതിനെ ഭൂമി പുരയിടമാക്കണം. തരം മാറ്റലെന്ന് പറയുന്ന അപേക്ഷ കൊടുത്താൽ മതി. അവിടെ അപേക്ഷ കൊടുക്കണം. അവിടെ റീസർവേ ഒക്കെ നടന്നു കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് അങ്ങോട്ട് പോയിട്ട് പെരുങ്കടവിള പെരുങ്കടവിള നെയ്യാറ്റിൻകര താലൂക്കാണോ? അതെ, അവിടെയും റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആദ്യം ഈ തരം മാറ്റൽ കൊടുക്കുക. അതിനുശേഷം ഈ ഭാര്യയുടെ വസ്തു, ഭാര്യയുടെ മരണശേഷം എനിക്ക് കിട്ടിയത് എൻ്റെ മകന് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടദാനം കൊടുക്കാം. അതിനും വലിയ 1000 രൂപയുടെ ചിലവേ ഉള്ളൂ, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് തന്നെ, അത് തന്നെ ഞാൻ പറഞ്ഞു. സെറ്റിൽമെന്റ് ഡീഡ് ധനനിശ്ചയാധാരം തന്നെയാണ് ഞാനും പറഞ്ഞത് കേട്ടോ. ഓക്കെ, സംശയം തീർന്നല്ലോ.
2: ഓക്കെ.
1: അപ്പൊ ഈ സ്വന്തം പേരിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ വീണ്ടും വീണ്ടും ട്രാൻസാക്ഷൻ ആണ്, വീണ്ടും
0: ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം.
1: അപ്പൊ ധനനിശ്ചയ ആധാരത്തെ കുറിച്ച് ഒന്ന് ഒരു ചുരുക്കമായി പറയാം. ധനനിശ്ചയ,
0: അതായത് അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ധനം നിശ്ചയം ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ധനം എന്ന് പറയുന്നത് വസ്തു. അതെ, അപ്പോൾ അത് വാത്സല്യം കൊണ്ട് മക്കൾക്കാണ്. സാധാരണ അതിന് നമ്മുടെ ക്ലാസ് 1-ൽ വരുന്ന ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ, അങ്ങനെ
1: അടുത്ത ബന്ധം,
0: ആ ബന്ധം, ആ അടുത്ത ബന്ധത്തിലുള്ള, അല്ലാതെ അവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ രജിസ്ട്രേഷൻ ഫീസ് കൂടും, 5% കൊടുക്കണം.
1: ഓ, അങ്ങനെയാണ്.
0: അങ്ങനെയാണ്. ഇതാണ് എങ്കിൽ അങ്ങനെയല്ല. 500,000 രൂപ വരെ മുഖവിലയുള്ള വസ്തുക്കൾ 1,000 രൂപ മുദ്രപത്രത്തിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് 500,000 മേളിൽ ഓരോ 100,000 200 രൂപ കൂടി അഡീഷണലായിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം.
1: ഓ,
0: അത്രയേ ഉള്ളൂ. അപ്പം ധനനിശ്ചയം ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് കാലം പറയും, എൻ്റെ കാലശേഷം. അപ്പം എനിക്ക് അതുവരെ ആ വീടുണ്ടെങ്കിൽ ആ വീട്ടിനകത്ത് കിടക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് മക്കൾക്ക് കിട്ടുന്നവർക്ക് ഇവരുടെ കാലശേഷം മാത്രമേ ക്രയവിക്രയം ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ കൊടുക്കാൻ പറ്റും
1: വിൽപ്പനയ്ക്ക്, അല്ലെങ്കിൽ
0: വിൽപ്പനയ്ക്ക്.
1: കാര്യം കൈകാര്യം ചെയ്യാൻ ശേഷം
0: ഇതിനകത്ത് ഈ കൊടുക്കുന്നയാളിൻ്റെ ഹിഡൻ റൈറ്റ് ഉണ്ട്.
1: ഓ,
0: അത് മരണം കൊണ്ടേ മാറത്തുള്ളൂ.
1: അതുവരെ അയാൾക്ക് എൻ്റെ അത്ര റൈറ്റ് ഉണ്ട്, അയാളെ ഇറക്കി വിടാൻ പറ്റില്ല.
0: അപ്പം ലോൺ എടുക്കണമെങ്കിൽ പോലും

0: സമ്മതപത്രം വേണം.
1: സമ്മതപത്രം, സമ്മതപത്രത്തോടെ ലോൺ എടുക്കാം.
0: എടുക്കാം.
1: ആ, അപ്പം അത് വളരെ സുരക്ഷിതമായൊരു മാർഗ്ഗമാണ്.
0: തീർച്ചയായിട്ടും
1: ചിലവ് കുറഞ്ഞതുമാണ്. നമ്മുടെ സമയം അങ്ങ് വളരെ വേഗം തീർന്നു പോവുകയാണ്. ഒരാൾ കൂടി തുടർച്ചയായ കോളുകളുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ സാർ, ഞാൻ ആലപ്പുഴ ജില്ലയിൽ കലൂർ ക്യാരിച്ച്
0: ചോദിച്ചോളൂ.
2: എനിക്ക് എൻ്റെ അച്ഛനും അച്ഛൻ സഹോദരിക്കും എനിക്കും വേണ്ടിയിട്ട് ബിൽ പത്രമായിട്ട് ആധാരം രജിസ്റ്റർ ചെയ്ത് തന്നിരുന്നു. അതിൽ സഹോദരിയുടെ വസ്തുവിലേക്ക് കടക്കുന്നതിന് എൻ്റെ വസ്തുവിൻ്റെ കിഴക്ക് അതിരിൽ കൂടി കീഴ് വടക്കോട്ട് ഇടവഴിയിലേക്ക് കയറാനായിട്ട് അന്ന് അച്ഛൻ ആധാരത്തിൽ എഴുതിയിരുന്നു. ഇപ്പോൾ സഹോദരിക്ക് സഹോദരിയുടെ വസ്തുവിലേക്ക് നല്ലൊരു വഴി റെഡിയായിട്ടുണ്ട്, റെഡിയായി. അതിലൂടെയാണ് വസ്തു സഹോദരിയാണ് അകത്തോട്ട് പോകുന്നത്. ഇപ്പൊ ഈ ആധാരത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് അതിന്റെ വാല്യൂ പോകുവാ. ഇപ്പൊ അവർക്ക് നല്ലൊരു വഴി കിട്ടിയിരിക്കുന്നത് കൊണ്ട്,
0: അവർക്ക് ഒരു വഴി കിട്ടിയിരിക്കുന്നത് കൊണ്ട് ആ വഴി അവരുടെ സമ്മതത്തോടുകൂടി നിങ്ങൾക്കും ഉപയോഗിക്കാമെങ്കിൽ ഇതിനകത്തുള്ള വസ്തു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളിനെ എടുക്കാം.
2: അതല്ല സാർ, ഇപ്പൊ ഇങ്ങനെ ആധാരത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, കിഴക്കെ അതിന് കൂടെ നടപടിയായിട്ട് എഴുതിയിട്ടുണ്ട്. അവർക്ക് നല്ലൊരു വഴി കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കിപ്പൊ ഈ സഹോദരടുത്ത് നിന്ന് ഒഴിമുറി വാങ്ങിച്ചെടുക്കണം. ഒഴിമുറിയല്ല, നമ്മൾ ഒഴിവ് വാങ്ങിച്ചെടുക്കണം.
0: അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോ വേറൊരു വഴി കിട്ടി. ഈ വഴി, അതായത് ഇപ്പം അച്ഛനോ അമ്മയോ പറഞ്ഞിരിക്കുന്നത് പോലുള്ള വഴി തന്നെ നടന്നു പോകണമെന്നില്ലല്ലോ. മറ്റൊരു വഴി കിട്ടുകയല്ലേ. അപ്പൊ ആ വസ്തു, ആ വഴിക്ക് വെച്ചിരിക്കുന്ന വസ്തു നിങ്ങൾക്ക് തന്നെ സഹോദരി തരാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഒഴിമുറി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം.
2: അല്ലാതെ അതിന്റെ ആ നിയമം അതിനകത്തുനിന്ന് മാറുന്നില്ല. ഇപ്പൊ വഴി കിട്ടിയത് കൊണ്ട്
0: ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിയമം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടി, നിങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ നിയമം മാറ്റാലോ. ഇത് വെളിയിലൊന്നും പോണില്ലല്ലോ.
2: പോകുന്നില്ല.
0: പക്ഷെ സഹോദരിയാണ്, അപ്പൊ സഹോദരിയോട് മാത്രം ചോദിച്ചാൽ പോരാ, സഹോദരിയുടെ ഭർത്താവിനോടും കൂടി ചോദിക്കണം കേട്ടോ.
2: അതെ, സഹോദരിയുടെ ഭർത്താവാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ഒരു വഴിയുടെ കിഴക്കേ അതിരനോട് ഒരു വഴിയുടെ കാര്യം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ട് അതിന്റെ ബാധ്യത, അല്ലെങ്കിൽ അത് നമുക്ക് അത് ഒന്ന് റെഡിയാക്കി എടുക്കണോന്ന് ഇങ്ങനെ പറഞ്ഞു.
0: അതെ തന്നെ. അപ്പൊ അത് സൗഹാർദ്ദപൂർവ്വം അത് തീർത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ കേട്ടോ.
1: വളരെ പ്രധാനപ്പെട്ട, അതെ, ഇപ്പം ഇത്തരത്തിലാണെങ്കിലും ആധാരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രേഖ മൂലം തന്നെ മാറേണ്ടതുണ്ട്. മറ്റൊരു ഒരു ധാരണയിലൂടെ
0: കാര്യം നിറഞ്ഞ രേഖപ്പെടുത്തണം. ഇതേ അതിലങ്ങനെ കിടക്കുകയും ഇത് എപ്പോഴെങ്കിലും ഇവർ വേറൊരാളിന് വിൽക്കുകയും ചെയ്താൽ അതിൽ ഈ പുതുതായിട്ട് എഴുതുന്നയാൾ വെണ്ടർ ഈ വഴി തന്നെ അതിനകത്ത് കാണിക്കും, മറ്റേ വഴി വേറെയും കിടക്കും. അപ്പോൾ പിന്നെ അതിന്മേൽ
1: തർക്കം വരും. ചെറിയൊരു ഒരു പക്ഷേ ഒന്നോ രണ്ടോ സെൻറ്റോ ഒക്കെ ആയിരിക്കാം, അതിൻ്റെ പേരിൽ വലിയൊരു തർക്കം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. അത്
0: ഒഴിവാക്കുകയാണ്.
1: നമുക്ക് അങ്ങ് കുറച്ചു മുമ്പ് ഒരു ഗഹാൻ പതിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, അതോടെ ഒന്ന് സൂചിപ്പിക്കാമോ?
0: അതെ, അത് നമ്മുടെ ഈ സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന കരുതൽ, കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകാതിരിക്കാനും അവർക്ക് പെട്ടെന്ന് ലോൺ കിട്ടുന്നതിനും വേണ്ടി സർക്കാർ നടപടികളുടെ ഈ റെട്ടാപ്പിസം ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് കൊടുത്തിരിക്കുന്നൊരിതാണ്. കൂടുതൽ രജിസ്ട്രേഷൻ ഫീസും വേണ്ട, കൂടുതൽ മുദ്രപത്രവും വേണ്ട, അവർ തന്നെ അച്ചടിച്ച് വെച്ചിരിക്കുന്നൊരിതിൽ ഈ അവർ ഒപ്പിട്ട് കൊടുത്താൽ മതി.
1: ഒരു ഗ്രീൻ ചാനലാണെന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും. കേരള സർക്കാർ ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മറ്റേ നാഷണലൈസ്ഡ് ബാങ്കിനൊന്നും പറ്റത്തില്ല,
1: ചെയ്യാൻ
0: പറ്റത്തില്ല.
1: അതിപ്പോഴും നിലവിലുണ്ട്.
0: ഇപ്പം നിലവിലുണ്ട്. ഇപ്പം ഒരു ഫീസും കൊടുക്കണ്ട. നേരത്തെ 2% ഫീസ് ഉണ്ടായിരുന്നു, ഇപ്പം ഫീസേ വേണ്ട.
1: അപ്പം അവർ ബാങ്കുമായി ഇടപെട്ട ഈ പറഞ്ഞ വസ്തു സംബന്ധമായി ഉള്ള ഇടപാടുകൾക്ക്
0: അവർ പറയുന്ന ഡോക്യുമെൻസ് എല്ലാം കൊണ്ട് കൊടുത്ത് നമ്മൾ അവർ പറയുന്ന ഈ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ 7-ന്
1: പൈസ
0: അവർ ലീഗൽ ഒപ്പീനിയൻ മേടിച്ചിട്ട് പൈസ കൊടുക്കും.
1: അതാണ്. നമുക്ക് ഒരു ശ്രോതാവിൻ്റെ കൂടെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഹലോ,
0: പെട്ടെന്ന് ചോദിക്കാം.
1: ഹലോ, പെട്ടെന്ന് ചോദിക്കാമോ?
3: സാറേ, ധനനിധി ആധാരത്തിന്റെ പ്രസക്തി അറിയാനായിരുന്നു.
0: ആ, പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്?
3: ഞാൻ എല്ലാവരും ഇളയ മകനായിട്ട് അച്ഛനെ അമ്മയും പ്രലോഭിപ്പിച്ച് ഒരു ധനനിധി ആധാരം നടത്തിയിട്ടുണ്ട്. അച്ഛൻ മരിച്ചു പോയി, അച്ഛനെ അമ്മയും പ്രേരിപ്പിച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ ആണ് ഈ ധനനിധി ആധാരം നടത്തിയത്. 32 വർഷമായി.
0: അത് തന്നെ, അച്ഛനും അമ്മയും മരിച്ചു പോയത് കൊണ്ട് ഇനി അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ആരുടെ പേരിലാണോ അവർ പട്ടയം അവരുടെ പേരിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ കിട്ടും.
3: അച്ഛനാ മരിച്ചിട്ടുള്ള അമ്മ ജീവിച്ചിരിപ്പുണ്ട്.
0: ആയിക്കോട്ടെ, അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് എഴുതി കൊടുത്തല്ലേ. അതെ തന്നെ, അതിൽ അമ്മയുടെ ഷെയറിൽ തർക്കമുണ്ടെങ്കിൽ അമ്മയ്ക്ക് മാത്രമായിട്ട് ഒരു കേസ് കൊടുക്കാം, അതും

0: നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല. പട്ടയം പിടിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ആ പട്ടയം പിടിച്ചത് ഒരു സിവിൽ കോടതി വഴി മാത്രമേ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്ന് നല്ലൊരു സിവിൽ അഭിഭാഷകനെ കാണുക. അതെ അതെ, പ്രസക്തി വളരെ പാടാണ് കിട്ടാൻ, തിരിച്ചു കിട്ടാൻ. വെറുതെ ക്യാഷ് കൊടുത്ത് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. കേസ് അങ്ങനെയാണ്. ഇത് പട്ടയം പിടിച്ചു പോയ വസ്തു തിരിച്ചു കിട്ടുക, പ്രത്യേകിച്ചും ഒരാൾ മരണപ്പെട്ടും കൂടെ പോയി.
1: ഈ 30-32 വർഷമായിട്ട് ഈ ഭൂമിയിലോട്ട് ഈ ആളുകളാരും വരാറേ ഇല്ല. പട്ടയം പിടിച്ചേക്കുന്ന ആള്
0: ഇതിനകത്ത് ഏറ്റവും നല്ല മാർഗം എല്ലാരും കൂടെ ചേർന്ന് കോംപ്രമൈസ് ചെയ്ത് കേസ് പിൻവലിച്ച് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. സിവിൽ കേസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലതാണ് കോംപ്രമൈസ്.
1: 65 വർഷമായിട്ട് എന്റെ കസ്റ്റഡി തന്നെ ഇരിക്കുന്നത്, ഞാനാ ഇപ്പോഴും അവിടെ ഉള്ളത്.
0: അതെ അതെ. ഓക്കെ,
2: നമുക്ക് പ്രോഗ്രാമിൻ്റെ സമയം തീർന്നുപോയി. അതുകൊണ്ടാണ് എങ്കിലും അദ്ദേഹം ഇത്തരത്തിലൊക്കെ അല്ലെങ്കിൽ സംശയം ഉണ്ടാവുമായിരിക്കും. പട്ടയമായി കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ അധികാരമായി അല്ലേ, പൂർണ്ണമായ ഒരു ഓണർഷിപ്പ് ആയി കഴിഞ്ഞു. തുടർച്ചയായി ശ്രോതാക്കളുടെ വിവിധ തരത്തിലുള്ള സംശയങ്ങൾക്ക് വളരെ ഗൗരവമായ വിഷയങ്ങളാണ്. ഒരു ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ്. അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഡോക്ടർ എ ജഹാംഗീറിന് സാധിച്ചു. ശ്രോതാക്കളുടെ പേരിൽ അങ്ങേക്ക് നന്ദി പറയാം. എനിക്കൊന്നും ഈ പരിപാടികൾ വീണ്ടും തുടരേണ്ടതുണ്ട്.
0: ഒന്നും എത്തിയിട്ടില്ല
2: എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ആധാരങ്ങളെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും വളരെ
0: ഇനി അതിനകത്ത് പാർട്ടീഷൻ ഡീഡുണ്ട്, റെക്ടിഫിക്കേഷൻ ഡീഡുണ്ട്, റദ്ദാധാരമുണ്ട്, അങ്ങനെ ഒത്തിരി ആധാരങ്ങളുണ്ട്.
2: വീണ്ടും ഇതിലേക്ക് വരേണ്ടതുണ്ട്.
0: അതെ,
2: ശ്രോതാക്കളുടെ പേരിൽ നന്ദി പറയട്ടെ. നമസ്കാരം.
0: ഓക്കെ, താങ്ക് യു.
3: വിവിധ തരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് പി എ ബിജു.
4: ആകാശവാണി തൃശൂർ.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവിധി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: ഇന്നുച്ചയ്ക്ക് 12:10 ചിന്തുപാട്ട് ഉദയാസുരേഷും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാര ഷിഗല്ല അണുബാധയെക്കുറിച്ച് ഡോക്ടർ റിമി മേരി തോമസ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ച ചിന്തുപാട്ടാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര PO, തൃശൂർ. ഫോൺ 9061395647.
0: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരാണ്ട്. സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപുഴ കയ്യേറ് നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചപ്പോഴും മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് എത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് നിയമസഭാ കക്ഷിയോഗം. ഇന്നലെ രാത്രിയും നിരീക്ഷകർ വിവിധ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇതോടൊപ്പം മന്ത്രിസഭാ പങ്കാളിത്തം സംബന്ധിച്ച വിവിധ ഘടകകക്ഷി നേതാക്കളുമായുള്ള ആശയവിനിമയവും നടത്തിയിരുന്നു. തമിഴ്നാടിന്റെ കൂടി ചുമതലയുള്ള കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച അവകാശവാദവുമായി UDF നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുക.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്നലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതുച്ചേരിയിലും പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാണ്. നിലവിലുള്ള 15 നിയമസഭയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഇന്ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതോടെ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ബീഹാർ മുഖ്യമന്ത്രി സാംറാജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം പട്നയിലെ ഗാന്ധി മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുകയാണ്. 15 BJP MLA മാരും 14 JDU MLA മാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ജനശക്തി രാംവിലാസിൽ നിന്ന് 2 മന്ത്രിമാരും ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, രാഷ്ട്രീയ ലോകമോർച്ച എന്നിവയിൽ നിന്ന് ഓരോ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തേക്കും. അതേസമയം പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി. ഇന്ത്യൻ സായുധ സേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്നൊരു വർഷം. 2025 May 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തിനും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരെയുള്ള രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുസ്മരിച്ചു. ഇന്ത്യൻ സായുധ സേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും കൃത്യതയും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ രാഷ്ട്രവും സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. നിർണായക ഘട്ടങ്ങളിൽ സായുധ സേന ശക്തമായി പ്രവർത്തിക്കാൻ സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സായുധ സേനയുടെ അചഞ്ചലമായ പ്രഹരശേഷിയെക്കുറിച്ച് ശത്രുക്കളെ ഓർമ്മിപ്പിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. പൊളിച്ചു നീക്കേണ്ട 88 കെട്ടിടങ്ങൾ

0: ിൽ 56 എണ്ണം ഉടമകളും ബാക്കിയുള്ളവർ റവന്യൂ വകുപ്പും പൊളിച്ചു നീക്കും. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമൂസ് കടലിലേക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷ അകമ്പടി നൽകാനുള്ള നാവിക നടപടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായ റിപ്പോർട്ട്. അമേരിക്കൻ വിമാനങ്ങളെ ദൌത്യത്തിൽ ഉൾപ്പെടുത്താൻ സൗദി അറേബ്യ വിസമ്മതിച്ചതിനെ തുടർന്നാണ് നടപടി. അതേസമയം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് സമുദ്ര സാങ്കേതിക മെഡിക്കൽ പിന്തുണ സേവനങ്ങൾ നൽകാൻ പൂർണ്ണമായും സജ്ജമാണെന്ന് ഇറാനിലെ തുറമുഖ സമുദ്ര സംഘടന പ്രഖ്യാപിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഭൂഗർഭ ജലവിധാനം ഉയർത്താനും ജലസാക്ഷരതയും ജലസുരക്ഷയും ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിപുലമായ പ്രചാരണത്തിന് തുടക്കമിടുന്നു. June 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തോടുകളും പുഴകളും പഴശ്ശി അണക്കെട്ടും മാലിന്യരഹിതമാക്കൽ, ഭൂജല സുസ്ഥിരത കൈവരിക്കൽ, ഇക്കോളിയില്ലാത്ത പ്രകൃതിദത്ത കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ, വൃക്ഷവൽക്കരണം, സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്നീ ലക്ഷ്യങ്ങളാണ് പ്രചാരണത്തിലുണ്ടാവുക. ബ്ലോക്ക് പരിധിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും പുറമെ കോളേജ്, സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, മതസ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമാകും.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയിന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. മാങ്ങ സീസണിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കി. ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കാനും അനുവദനീയമല്ലാത്ത കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനുമാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ജില്ലയിലെ മുതലമട, പള്ളം എന്നീ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മാങ്ങ പ്രോസസിംഗ് ഏരിയയിലും സംഭരിക്കുന്ന ഗോഡൌണുകളിലുമാണ് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുന്നത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ ലംഘനങ്ങൾ കണ്ടെത്തിയ 3 സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകുകയും പിഴയടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അമിതമായ കീടനാശിനി ഉപയോഗം നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിപണന കേന്ദ്രങ്ങൾ, പഴവിൽപ്പനശാലകൾ, വഴിയോര വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണവും പരിശോധനയും കൂടുതൽ ശക്തമാക്കും. കൃത്രിമ പഴുപ്പിക്കൽ, അമിത കീടനാശിനി ഉപയോഗം, ഗുണനിലവാര ലംഘനം എന്നിവയ്ക്കെതിരെ കർശന നടപടി തുടരുമെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു.
0: രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67 സ്ഥാപക ദിനം ഇന്ന്. 1960 May 7 BRO രൂപീകൃതമായത്. ദുർഘടമായ ഹിമാലയൻ മലനിരകളിലും അതിർത്തി മേഖലകളിലും സൈന്യത്തിന് വേഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന പാതകൾ ഒരുക്കുന്നതിൽ BRO നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 53 പോയിന്റ് താഴ്ന്ന് 78,011 നിഫ്റ്റി 41 പോയിന്റ് നേട്ടത്തിൽ 24,372 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവൻ 240 രൂപ വർദ്ധിച്ച് 111,800 രൂപയും ഗ്രാമിന് 13,975 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് 1 സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി യു എസ് പ്രസിഡന്റ്

0: ഡൊണാൾഡ് ട്രംപ് നിർത്തിവെച്ചതായി റിപ്പോർട്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: ഷിഗല്ല അണുബാധ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു.
1: കഴിഞ്ഞ മാർച്ച് മാസം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ എരിഞ്ഞിക്കൽ എന്ന പ്രദേശത്ത് ഷിഗല്ലോസിസ് എന്ന അണുബാധ പടർന്നു പിടിക്കുകയും ആനക്കുഴിക്കര ഗ്രാമത്തിലെ 3.5 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതുമൂലം മരണപ്പെടുകയും ഉണ്ടായി. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 51 രോഗികളിൽ 12 പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നു. എന്താണ് ഷിഗല്ലോസിസ് എന്ന് നമുക്ക് നോക്കാം. ഷിഗല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന കുടലിലെ അണുബാധയാണ് ഷിഗല്ലോസിസ്. ആഗോളതലത്തിൽ കണക്കെടുത്താൽ കുറഞ്ഞത് 160 ദശലക്ഷം ആളുകളിൽ ഈ അണുബാധ കാണപ്പെടുന്നു. ഇതിലധികവും വികസ്വര രാജ്യങ്ങളിൽ ആണ്. കൊച്ചുകുട്ടികളെയാണ് ഷിഗല്ലോസിസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. 1897 ജാപ്പനീസ് മൈക്രോബയോളജിസ്റ്റായ കിയോഷി ഷിഗ എന്ന വ്യക്തിയാണ് ഈ രോഗാണുവിനെ തിരിച്ചറിഞ്ഞത്. ബാസിലസ് ഡിസെൻട്രിയ എന്ന നാമമായിരുന്നു അന്ന് അദ്ദേഹം ഇതിനു നൽകിയത്. എങ്കിലും 1930 അത് ഷിഗല്ല എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഷിഗല്ല എന്ന രോഗാണുവിനെക്കുറിച്ച് നമുക്ക് അല്പം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. വളരെ മാരകമായ ദണ്ഡാകൃതിയിലുള്ള ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് ഷിഗല്ല. ഈ രോഗാണു 4 ഇനങ്ങളിലായി കാണപ്പെടുന്നു. ഷിഗല്ല സോണി അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും സാധാരണ ഇനമാണിത്. ഷിഗല്ല ഫ്ലെക്സ്നേരി ഇന്ത്യയിലുടനീളം പ്രബലമായി കാണുന്നത് ഷിഗല്ല ഫ്ലെക്സ്നേരി എന്ന ഇനമാണ്. ഷിഗല്ല ബോയിഡി, ഷിഗല്ല ഡിസെൻട്രിയെ കുടലിനുള്ളിൽ പ്രവേശിച്ചതിനു ശേഷം ഇവ കോശങ്ങൾക്കുള്ളിൽ പെറ്റുപെരുകുന്നു. അതോടൊപ്പം ചില വിഷപദാർത്ഥങ്ങൾ അഥവാ ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം കുടലിന്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ വ്യതിയാനം സംഭവിക്കുകയും സ്തരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം അഴുകി മലത്തോടൊപ്പം പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. വെറും 100-ൽ താഴെ അണുക്കൾ ഒരു വ്യക്തിയുടെ ശരീരത്തിനുള്ളിൽ കടന്നാൽ രോഗാണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികമാണ്. എങ്ങനെയാണ് ഷിഗല്ലോസിസ് എന്ന അണുബാധ പിടിപെടുന്നത്? മനുഷ്യ മലം കലർന്ന മലിനമായ ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നതിലൂടെയും ഷിഗല്ല അണുബാധയുള്ളവരോ അടുത്തിടെ രോഗബാധിതരായവരോ ആയ ആളുകളുമായുള്ള സമ്പർക്കത്തിലൂടെയുമാണ് രോഗം പിടിപെടുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഷിഗല്ലയുടെ സാന്നിധ്യമുള്ള വസ്തുക്കൾ സ്പർശിക്കുക, രോഗമുള്ള കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റുക, രോഗി ഉപയോഗിച്ച ശുചിമുറി ഉപയോഗിക്കുക, രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുക, തടാകങ്ങൾ, നീന്തൽക്കുളങ്ങൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ മലിനമായ ജലം ഉള്ളിൽ ചെല്ലുക, രോഗിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുക. ഭക്ഷണം, കുടിവെള്ളം എന്നിവയുടെ കാര്യത്തിൽ എത്ര നിഷ്കർഷത പുലർത്തിയാലും ചില സന്ദർഭങ്ങളിൽ നാം ഭക്ഷിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും മലിനമായവ ആയിരിക്കും. ഇനി ആർക്കാണ് ഷിഗല്ലോസിസ് വരാൻ സാധ്യത കൂടുതലുള്ളത് എന്ന് നോക്കാം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഈ രോഗം പിടിപെടാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത്. തിരക്കേറിയ സാഹചര്യങ്ങളിലും ഡേ കെയർ സെന്ററുകളിലും ഷിഗല്ലോസിസ് പൊട്ടിപ്പുറപ്പെടാറുണ്ട്. വികസ്വര രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരിലും ഇത് കൂടുതലായി കാണാറുണ്ട്. പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരിൽ ഷിഗല്ലോസിസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ HIV പോലെയുള്ള രോഗാവസ്ഥ മൂലമോ കീമോതെറപ്പി പോലെയുള്ള ചികിത്സകൾ മൂലമോ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിൽ ഷിഗല്ലോസിസ് കൂടുതലായി കാണപ്പെടുന്നു. ഷിഗല്ലോസിസിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രോഗാണു ശരീരത്തിനുള്ളിൽ കടന്ന് 1-2 ദിവസം കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്നു. ചിലപ്പോൾ 1 ആഴ്ച വരെ എടുക്കും. രക്തമോ കഫമോ അടങ്ങിയ വയറിളക്കം, അതിസാരം, വയറുവേദന, പനി, ദഹനക്കുറവ്, ഓക്കാനം, ഛർദി, തുടരെ തുടരെ മലവിസർജനം നടത്തണം എന്ന തോന്നൽ. ലക്ഷണങ്ങൾ 7 ദിവസം വരെ നീണ്ടുനിൽക്കും. ചിലപ്പോൾ അവ കൂടുതൽ കാലം നിലനിൽക്കും. ഷിഗല്ല ബാധിച്ചതിനു ശേഷം ചിലരിൽ രോഗലക്ഷണങ്ങൾ കാണില്ല. എന്നാൽ രോഗാണുക്കൾക്ക് മലത്തിലൂടെ ഏതാനും ആഴ്ചകൾ വരെ പടരാൻ കഴിയും. രോഗസങ്കീർണതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പോകലീമിയ, പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുന്നു. ഹൈപ്പോനെട്രീമിയ, സോഡിയത്തിന്റെ അളവ് കുറയുന്നു. ഹൈപ്പോഗ്ലൈസീമിയ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നു. ഷോക്ക്, തുടർച്ചയായ വയറിളക്കം മൂലമുള്ള നിർജ്ജലീകരണം കാരണമുള്ള അവസ്ഥ. അപസ്മാരം, ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ കാരണം ഫിറ്റ്സ് വരുന്നു. എൻകെഫലോപ്പതി, വിഷവസ്തുക്കളോ അണുബാധയോ മൂലം തലച്ചോറിന്റെ പ്രവർത്തന വൈകല്യം ഉണ്ടാകുന്നു. ഹീമോലിറ്റിക് യുറീമിക്

0: സിൻഡ്രോം. ഇത് അപൂർവവും ഗുരുതരവുമായ സങ്കീർണതയാണ്. ചുവന്ന രക്താണുക്കളെയും പ്ലേറ്റ്ലെറ്റുകളെയും നശിപ്പിക്കുകയും വൃക്കകളുടെ തകരാറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പെരിറ്റോണൈറ്റിസ്, വൻകുടലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് അതിനുള്ളിൽ രോഗാണു പെറ്റുപെരുകി പൊട്ടി പഴുപ്പ് വയറിനുള്ളിൽ ബാധിക്കുന്നു. കുട്ടികളിൽ മുരടിപ്പിനും ക്ഷീണത്തിനും കാരണമായേക്കാവുന്ന തുടർച്ചയായ വയറിളക്കവും പോഷകാഹാരക്കുറവും ദീർഘകാല സങ്കീർണതകളിൽ ഉൾപ്പെടുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടിക്കോ ഇനി പറയുന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണ വിദഗ്ധനെ വിളിക്കുക, അല്ലെങ്കിൽ അടിയന്തര പരിചരണം തേടുക. രക്തരൂക്ഷിതമായ വയറിളക്കം, ശരീരഭാരം കുറയ്ക്കുന്നതിനും നിർജ്ജലീകരണത്തിനും കാരണമാകുന്ന വയറിളക്കം, വയറിളക്കത്തോടൊപ്പം 102 ഡിഗ്രി അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പനി, കഠിനമായ വയറുവേദന, ഇടയ്ക്കിടയ്ക്കുള്ള ഛർദി, മൂത്രം പോകാതിരിക്കുക അല്ലെങ്കിൽ വായയും തൊണ്ടയും വളരെ വരണ്ടതാകുക, നിൽക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടുക തുടങ്ങിയ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ. നിങ്ങൾക്ക് രോഗപ്രതിരോധ ശക്തി കുറവാണെങ്കിൽ, ഷിഗെല്ല അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണ വിദഗ്ധനെ ഉടനെ വിളിക്കുക. ഈ രോഗം നിങ്ങളെ ദീർഘകാലത്തേക്ക് രോഗിയാക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെയാണ് ഷിഗെല്ലോസിസ് അണുബാധ ചികിത്സിക്കുന്നത്? ഏതൊരു വയറിളക്ക രോഗത്തെയും പോലെ നിർജ്ജലീകരണം തടയുക എന്നത് പ്രഥമ ശ്രദ്ധ അർഹിക്കുന്നു. നേരിയ രോഗാവസ്ഥയ്ക്ക് ORS ലൈനുകളും ലക്ഷണങ്ങൾ തീവ്രമാകുമ്പോൾ സിരകൾ വഴി ഡ്രിപ്പായും ചികിത്സ നൽകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടൽ ചലനം മന്ദഗതിയിലാക്കുന്ന മരുന്നുകളായ ലോമോട്ടിൽ തുടങ്ങിയവ ഒഴിവാക്കണം എന്നതാണ്. ഇവ സ്വാഭാവിക ബാക്ടീരിയ ഉന്മൂലന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും രോഗാവസ്ഥ നീണ്ടുപോകുകയും ചെയ്യും. ഷിഗെല്ല അണുബാധയുള്ള മിക്ക വ്യക്തികളും സാധാരണയായി 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ആന്റിബയോട്ടിക്കുകൾ ഇല്ലാതെ സുഖം പ്രാപിക്കാറുണ്ട്. എന്നാൽ കടുത്ത രക്തരൂക്ഷിതമായ വയറിളക്കവും രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ രോഗികളും ഉൾപ്പെടുന്ന കേസുകളിൽ പ്രാരംഭ ആന്റിബയോട്ടിക് ചികിത്സ നൽകാറുണ്ട്. ഇതോടൊപ്പം തന്നെ സിങ്ക്, വൈറ്റമിൻ സപ്ലിമെന്റ്സും നൽകാറുണ്ട്. ഷിഗെല്ലോസിസിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്ന് നോക്കാം. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവുമാണ് ഏറ്റവും പ്രധാനം. കൈകൾ ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുക. ചെറിയ കുട്ടികൾ കൈ കഴുകുമ്പോൾ മുതിർന്നവർ മേൽനോട്ടം വഹിക്കുക. വയറിളക്കമുള്ള സമയങ്ങളിൽ കുട്ടികളെ വീട്ടിൽ തന്നെ സംരക്ഷിക്കുക. കുടിവെള്ളം നന്നായി തിളപ്പിച്ചാറിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. പൊതുജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളം വയറ്റിനുള്ളിൽ ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാചകത്തിനും പാത്രങ്ങൾ കഴുകുന്നതിനുമായി ശുദ്ധജലത്തിന്റെ ഉപയോഗം ഉറപ്പുവരുത്തുക. രോഗികളുടെ വിസർജ്യം പറ്റിയ തുണികൾ, ഡയപ്പറുകൾ എന്നിവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. രോഗികളുടെ വസ്ത്രങ്ങൾ അണുനാശിനികൾ ഉപയോഗിച്ച് വൃത്തിയാക്കുക. വയറിളക്കമുള്ള വേളകളിൽ നിങ്ങൾ പാചകം ചെയ്യുന്നതിൽ നിന്നും ആഹാരപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക. അസുഖബാധിതനായ വ്യക്തിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഈ അണുബാധയെ പ്രതിരോധിക്കുന്നതിനായി വാക്സിൻ ഇതുവരെ വികസിപ്പിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ വ്യക്തിഗത ശുചിത്വവും പരിസര ശുചിത്വവും നിഷ്കർഷമായി പാലിക്കുകയാണ് ഏറ്റവും ആവശ്യമെന്ന അവബോധം സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ടതാണ്.
1: ഷിഗെല്ല അണുബാധ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ റിനി മേരി തോമസ്.
2: വേനൽക്കാലത്ത് രാവിലെ 11 വൈകിട്ട് 3 മണിക്കും ഇടയിൽ സൂര്യരശ്മിയിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ശക്തമായിരിക്കും. ഇവ ശരീരത്തിൽ പൊള്ളൽ അഥവാ സൺബേൺ ഉണ്ടാകാൻ കാരണമാകുന്നു. ചൂട് കുറഞ്ഞ നേരം നോക്കി ജോലി സമയം ക്രമീകരിക്കുക.
3: ഡോക്ടർ എസ് അശ്വതി,
2: ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള കട്ടി കുറഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൂര്യപ്രകാശം ഏൽക്കാനിടയുള്ള ഭാഗങ്ങളിൽ സൺബ്ലോക്ക് ക്രീമുകളോ ലോഷനുകളോ പുരട്ടാവുന്നതാണ്. വെയിൽ കൊള്ളുന്നതിന് 1/2 മണിക്കൂർ മുമ്പെങ്കിലും ക്രീം പുരട്ടുന്നത് കൊണ്ടേ പ്രയോജനം ലഭിക്കൂ. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ്, കുട, കൂളിംഗ് ഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക. ദിവസവും 2 നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുക. നെല്ലിക്ക, രാമച്ചം, നാൽപ്പാമരം തുടങ്ങിയവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നതാണ് അഭികാമ്യം.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ടി വി കെ നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുസ്മരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: 2025 May 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ രാഷ്ട്രവും സായുധസേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിവാദ്യം അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം തികയുന്ന വേളയിൽ ഇന്ത്യൻ സായുധസേനയുടെ ധീരതയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും സാമൂഹ്യമാധ്യമ അക്കൌണ്ടിന്റെ പ്രൊഫൈൽ ചിത്രം മാറ്റി. കറുത്ത പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്കും അതിനു മുകളിൽ ദേശീയ പതാകയും അടങ്ങുന്നതാണ് പുതിയ പ്രൊഫൈൽ ചിത്രം. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ 1st വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകിട്ടെത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് നിയമസഭാ കക്ഷി യോഗം. ചെന്നൈയിലുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് അവകാശവാദവുമായി UDF നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുക. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തി ടി വി കെ നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. ഇന്നലെ ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
2: കേവല ഭൂരിപക്ഷം കിട്ടാൻ 118 സീറ്റുകൾ വേണമെന്ന നിലയിൽ വിജയ് നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം 108 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. ടി വി കെ നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ അവകാശമുന്നയിച്ച് ഇന്നലെ കത്ത് നൽകി. ഇന്ന് വീണ്ടും വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശമുന്നയിച്ചു. കോൺഗ്രസിൻ 5 MLA ഉൾപ്പെടെ ടി വി കെക്ക് ഇപ്പോൾ 112 MLA പിന്തുണയുണ്ട്.
0: പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ദേശീയ ജനാധിപത്യ സഖ്യം തുടർഭരണം നേടിയ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൽ പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഇന്ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതോടെ പുതിയ സർക്കാർ രൂപീകരണ പ്രക്രിയയ്ക്ക് തുടക്കമായി.

0: മുപ്പതിൽ 18 സീറ്റുകളും നേടിയാണ് അഖിലേന്ത്യ NR കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പുതുച്ചേരിയിൽ ഭരണ തുടർച്ച നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ ബിബിൻ എസ് നാഥ്.
1: കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അതിശക്തനായാണ് അഖിലേന്ത്യ NR കോൺഗ്രസ് നേതാവ് N രംഗസ്വാമി ഭരണത്തിലേക്ക് തിരികെ എത്തുന്നത്. മുഖ്യമന്ത്രി പദത്തിൽ രംഗസ്വാമിക്ക് ഇത് അഞ്ചാമത് അവസരം. ആകെയുള്ള 30 സീറ്റുകളിൽ 12 സീറ്റുകൾ NR കോൺഗ്രസ് നേടിയപ്പോൾ സഖ്യകക്ഷിയായ BJP 4, AIADMK, LJP തുടങ്ങിയവ ഓരോ സീറ്റും നേടി. മുഖ്യമന്ത്രി N രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉടൻ ഉന്നയിക്കുമെന്നാണ് കരുതുന്നത്. സത്യപ്രതിജ്ഞാ തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. NR കോൺഗ്രസും BJPയും തങ്ങളുടെ നിയമസഭാ MLA യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന് സഭയിലെ കക്ഷി നേതാക്കളായി N രംഗസ്വാമിയെയും A നമശിവായത്തെയും തിരഞ്ഞെടുത്തിരുന്നു.
0: ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം പാറ്റ്നയിൽ നടന്നു. ഗാന്ധി മണ്ഡപത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 15 BJP MLA പതിനാലോളം JDU MLA മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൊഴിൽ നൽകുന്നതിൽ മാത്രമല്ല മധ്യവർഗത്തിനും ദുർബല വിഭാഗങ്ങൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിലും കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭം ന്യൂഡൽഹിയിലെ ESIC മെഡിക്കൽ കോളേജ് ആന്റ് ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ESIC പരിധി 7 കോടി ആളുകളിൽ നിന്ന് 15 കോടിയായി വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ പരിശോധന.
3: ആജ് ആപ്കെ ദ്വാരാ ദേശ് കെ സഭി 40 ഇയേഴ്സ് സേ എബോവ് ഹമാരെ ശ്രമിക് ഭായ് ഓർ ബഹനോ കോ അനുരോധ് കരുംഗാ കി ആപ് ESIC ഹോസ്പിറ്റൽ കെ മുലാഖാത് ലേകെ ആപ്കാ ഹെൽത്ത് ചെക്കപ്പ് കർവായേ ഓർ ആപ്കാ സ്വാസ്ഥ്യ കോ സുനിശ്ചിത്.
0: രാജ്യത്ത് മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ജനനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് തുടക്കമായി. പ്രസവത്തിന് മുൻപും ശേഷവുമുള്ള പരിചരണം, നവജാത ശിശു പരിചരണം, വീട്ടിൽ തന്നെയുള്ള നവജാത ശിശു സംരക്ഷണം, കുടുംബാസൂത്രണം എന്നിവ ഉൾക്കൊള്ളുന്ന മാതൃശിശു ആരോഗ്യ സേവനങ്ങളുടെ തടസ്സമില്ലാത്ത നിരീക്ഷണം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം മുംബൈയിലെ NSE ആസ്ഥാനം സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുവരും ഇന്ത്യ വിയറ്റ്നാം ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കും. ഫോറത്തിൽ വിയറ്റ്നാം പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് മഹാരാഷ്ട്ര ഗവർണറുമായി ലോക്ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ലോക്ഭവനിൽ മഹാരാഷ്ട്ര ഗവർണർ ഒരുക്കുന്ന അത്താഴവിരുന്നിൽ പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരു നേതാക്കളും 13 കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67th സ്ഥാപക ദിനം ഇന്ന്. 1960 May 7 BRO രൂപീകൃതമായത്. ദുർഘടമായ ഹിമാലയൻ മലനിരകളിലും അതിർത്തി മേഖലകളിലും സൈന്യത്തിന് വേഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന പാതകൾ ഒരുക്കുന്നതിൽ BRO നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2nd യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2nd പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. TVK നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത്

0: പങ്കെടുത്തു. ഐ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. റോസി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജോബ് കെ വി.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: അങ്ങാടി എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ഗാനരചന ബിജു തിരുമല, സംഗീതം ശ്യാം.

0: ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീക്കൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 പ്രായോജകർ
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
1: ഫോൺ 9497457970.
0: ഏ ഓട്ടോ. ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ
3: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
4: നിറം എന്ന ചിത്രത്തിൽ സുജാത മോഹൻ പാടിയ ഗാനമാണിനി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം വിദ്യാസാഗർ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ, തൃശൂർ. നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: വെള്ളിത്തിര എന്ന ചിത്രത്തിൽ ഹരിഹരൻ, കെ എസ് ചിത്ര എന്നിവർ പാടിയ ഗാനമാണിനി. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം അൽഫോൺസ് ജോസഫ്.

സെല്ലിലോയിഡ് എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകിയ ഗാനം. പാടിയവർ ജി ശ്രീറാം, വൈക്കം വിജയലക്ഷ്മി എന്നിവർ.

ആക്ഷൻ ഹീറോ ബിജു. ഈ ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ. സംഗീതം ജെറി അമൽദേവ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines.

0: രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
1: സ്ഥലം റഷ്യൻ തലസ്ഥാനമായ സെയിന്റ് പീറ്റേഴ്സ്ബർഗ്. കാലം 19th century ഉത്തരാർത്ഥം. നിക്കോവ് എന്ന യുവാവ് ഒരു കൊലപാതകയാണെന്ന് ചുറ്റുമുള്ള ആർക്കും അറിയില്ല. ഒരു പലിശക്കാരിയെയാണ് നിക്കോവ് കൊന്നത്. സ്വന്തം ജീവിതത്തിലും ചുറ്റുപാടുകളിലും ദാരിദ്ര്യം മനുഷ്യരെ നിസ്സഹായരാക്കുന്നതും ധനവാൻ അനീതി ചെയ്യുന്നതും നിക്കോവിനെ വിറളി പിടിപ്പിച്ചിരുന്നു. വാടകമുറിയുടെ ഉടമസ്ഥ പോലീസിന്റെ ഒത്താശയിൽ അയാളെക്കൊണ്ട് ഒരു കടപ്പത്രം കൗശലപൂർവം ഒപ്പിടുവിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ദുഷ്ടലാക്കാണ്. കൊലപാതകം ചെയ്തതിന്റെ മനോവിഭ്രാന്തിയിൽ നിക്കോവ് സ്വപ്നത്തിലെന്നവണ്ണം വിളിച്ചു പറഞ്ഞ രഹസ്യങ്ങളുടെ അറ്റവും മുറിയും പലരും കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ബോധം വരുമ്പോൾ അയാൾക്കാധിയാണ്. ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞുവോ?
2: നിക്കോവ്, എടാ, എങ്ങനെയും നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് മുതൽ ഞാൻ അതിനായി കിണഞ്ഞു പരിശ്രമിച്ചു തുടങ്ങി. നിന്റെ പഴയ താമസ സ്ഥലം, അതിനടുത്ത് പോലീസ് സ്റ്റേഷൻ, അവിടെ എന്റെ സുഹൃത്ത് സമറ്റോ, അയാൾക്ക് നിന്നെ അറിയാം. നീ അവിടെ ചെന്നിരുന്നില്ലേ? നസ്താസിയ്ക്ക് അറിയാം എല്ലാ കാര്യങ്ങളും. ഞാൻ ഇവിടെ വന്നിരുന്നത് നിനക്കറിയാമോ? ആ, നീ അപ്പൊ പുറത്തായിരുന്നു. ഞാനിവിടെ വരാറുണ്ട്.
3: അപ്പോൾ നീ എല്ലാം അറിഞ്ഞിരിക്കുന്നു.
2: നീ എന്താണ് എല്ലാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
3: അല്ല, എന്റെ ബന്ധങ്ങളെ പറ്റി.
2: എന്ത് ബന്ധം?
3: അത് എന്നാൽ?
2: നിന്റെ വീട്ടുടമസ്ഥയുമായുള്ള ബന്ധം. നിനക്കുള്ള ഭക്ഷണം അവിടുന്നാണെന്ന് നസ്താസിയ പറഞ്ഞു. അതിനവർ ചൂണ്ടയിട്ടിരിക്കുന്നത് എന്താണെന്നും മനസ്സിലായി.
3: അത് ശരിയാവില്ലെന്ന് തോന്നുന്നു.
2: നീ തുടക്കത്തിലെ ശരിയായ മാർഗത്തിലൂടെ അല്ല പോയത്. നീ അവളെ മറ്റൊരു കണ്ണിലൂടെ സമീപിക്കേണ്ടതായിരുന്നു. അവർ ഒരു പിടികിട്ടാപ്പുള്ളിയാണ്. നിനക്കിപ്പോ ഭക്ഷണം പോലും തരാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചും വഷളാക്കാൻ നീ എങ്ങനെ അനുവദിച്ചു?
3: ആ പ്രമാണം ഞാൻ ഒപ്പിട്ടു കൊടുത്തിരുന്നു.
2: ഓ, അത് കേസായെന്ന് ഞാൻ അറിഞ്ഞു. അതിനല്ലേ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചത്?
3: അതെ,
2: ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ആ പ്രമാണം ഒപ്പിട്ടു കൊടുക്കുവാൻ നിനക്കത് ഭ്രാന്തായിരുന്നോടാ? ഹേ, അവരുടെ മകൾ നതാലിയെ വിവാഹം കഴിക്കാൻ നീ സമ്മതിച്ചിരുന്നോ?
3: ഏ, ഞാനോ സമ്മതിക്കാനോ? കൊള്ളാം, ഞാൻ പെട്ടുപോയി. അവര് ബുദ്ധിമതിയാണ്. മകൾ മരിച്ചിട്ടും
2: അവർ നീ കരുതുന്നത് പോലെ ബുദ്ധിമതിയല്ല. സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്ന സ്വഭാവക്കാരി. ഇനി നിന്നോട് ഞാൻ ഒരു സത്യം പറയട്ടെ?
3: എന്താ?
2: അവർക്ക് 40 വയസ്സായി കാണും. അവർ പറയുന്നത് 35 തികഞ്ഞിട്ടില്ലെന്നാണ്.
3: മകളെ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ മട്ടുമാറി.
2: മകളുടെ ഭർത്താവിന് സ്വപ്നം കണ്ടതൊക്കെ പകയായി തീർന്നു. അവർക്കറിയാം കടപ്പത്രത്തിലെ പണം വസൂലാക്കാൻ. ഡാ നിക്കോ, നീ ഭാഗ്യവാനാണ്. 125 rubles പെൻഷൻ കൊടുത്ത് രക്ഷിക്കാൻ തയ്യാറുള്ള ഒരു അമ്മ നിന്റെ അമ്മ. പട്ടിണി കിടന്നിട്ടാണെങ്കിലും മകന് വേണ്ടി അവർ അത് ചെയ്യും. അതിന് പോകുന്ന ഒരു അനുജത്തിയും. നീ ഭാഗ്യവാനാടാ.
3: ഇതെന്താണ് റസുമഹീൻ?
2: ഇത് നീ ഒപ്പിട്ട് കൊടുത്ത കടപ്പത്രം. ഞാൻ ഇടപെട്ട് അത് റദ്ദ് ചെയ്തു.
3: അതെങ്ങനെ?
2: ഇനി നിനക്ക് കേസില്ല. സമാധാനമായോ? നീ പണം കൊടുക്കണ്ടടാ.
3: സമറ്റോവ് എന്നെ തിരക്കിയോ?
2: എന്താണ് നിക്കോവ് നീ വീണ്ടും പരിഭ്രമിക്കുന്നത്? സമറ്റോവ് ഒരു ദിവസം എന്റെ കൂടെ ഇവിടെ വന്നിരുന്നു.
3: അതെയോ?
2: അയാൾക്ക് നിന്നെ ഒന്ന് വിശദമായി പരിചയപ്പെടണമെന്ന്. കാരണം ഞാൻ

0: എന്നെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അയാളൊരു നല്ല മനുഷ്യനാണടാ.
1: എടാ, ഞാൻ അബോധാവസ്ഥയിൽ എന്തെങ്കിലും പിച്ചുംപേയും പറഞ്ഞിരുന്നോ?
0: ആ, എനിക്കങ്ങനെ തോന്നുന്നു. നീ അപ്പോ നീ അല്ലായിരുന്നു. ഏയ്, അതേക്കുറിച്ച് ഓർത്ത് നീ അസ്വസ്ഥനാകാതിരിക്കൂ.
1: നിങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എടാ, ഒന്ന് ഒന്ന് വിശദമായി പറയടാ.
0: നീ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നോ? എന്തിനെ കുറിച്ചാണ് സാധാരണ ജനങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത്? അതൊക്കെ തന്നെ.
1: ഞാൻ എന്താണ് പിച്ചുംപേയും പറഞ്ഞുകൊണ്ടിരുന്നത്?
0: ഓ, ഇവൻ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും രഹസ്യം പുറത്തുവിട്ടു എന്ന് നീ ഭയപ്പെടുന്നുണ്ടോ? നീ ഭയപ്പെടണ്ട. നീ ഒരു പ്രഭുകുമാരിയെ പറ്റിയും പറഞ്ഞിട്ടില്ല.
2: ഒരു ബുൾഡോഗ്, കമ്മൽ, ചെയിൻ, ക്രിസ്റ്റോവിസ്ക ദ്വീപ്, ചില കാവൽക്കാർ, ഒരു കല്ല്, അങ്ങനെ എന്തൊക്കെയോ നീ പറഞ്ഞു. പിന്നെ ആ എന്റെ സോക്സ് തരൂ എന്ന് നീ ഉറക്ക നിലവിളിച്ചു. എന്നിട്ട് നീ ഈ മുറി മുഴുവനും നീ അത് അന്വേഷിച്ച് നടന്നു.
0: എന്നിട്ട് അയാളുടെ സുഗന്ധമുള്ള മോതിരമണിഞ്ഞ കൈവിരലുകൾ കൊണ്ട് തന്നെ ആ പഴന്തുണി എടുത്ത് നിനക്ക് തന്നു.
1: അങ്ങനെ സംഭവിച്ചോ?
0: അങ്ങനെ സംഭവിച്ചോന്നോ? എന്നിട്ട് നീ അതും കയ്യിൽ ചുരുട്ടി പിടിച്ച് ഒരേ കിടപ്പ്. നിന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങാൻ ഞാൻ പെട്ട പാടെ. നിക്കോ, നമുക്കിനി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതാ 10 റൂബിൾ നിനക്ക് വന്ന കാശിൽ നിന്ന് ഞാൻ എടുക്കുന്നു. 1-2 മണിക്കൂറിനുള്ളിൽ ഞാൻ അതിൻ്റെ കണക്ക് ബോധിപ്പിക്കാം. സോസിമോവിനെ നോക്കട്ടെ. ഡോക്ടറെ, അയാൾ നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു. അയ്യോ, സമയം 12 ആകാറായി. നസ്താസിയ, ഞാൻ പുറത്തു പോകുമ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവന് വെള്ളമോ മറ്റെന്തെങ്കിലുമോ ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. ഞാൻ വീട്ടുടമയോട് പറയാം.
3: ഓ, ഇപ്പൊ അവര് തമ്മിലാ ചങ്ങാത്തം. അവരെ കാണാൻ കൂടിയാ റസ്മഹിൻ വരുന്നത്. അവർക്കും അയാള് ജീവനാ.
1: കാര്യങ്ങൾ വഷളാവുന്നു. ആ പോലീസ് ഓഫീസർ സെമറ്റോവ് എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ സുഖമില്ലാതെ കിടന്നിട്ട് എന്റെ ബോക്സ് അയാൾ കണ്ടുവോ? എല്ലാം കൂടുതൽ വ്യക്തമാവുന്നു. എനിക്ക് രക്ഷപ്പെടണം. അല്ല, എന്റെ വസ്ത്രങ്ങൾ എവിടെ? എനിക്ക് ബോട്ട്സ് ഇല്ല. അതവർ അവരതെടുത്തുകൊണ്ട് പോയി ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ കോട്ട് അവരത് വിട്ടുപോയിരിക്കണം. ഇതാ മേശപ്പുറത്ത് എന്റെ പണം ഇരിക്കുന്നു. ദൈവത്തിന് നന്ദി. ആ, ഇതാ പ്രമാണം. ഞാൻ ആ പണവും കൊണ്ട് മറ്റൊരു സ്ഥലം വാടകയ്ക്കെടുക്കും. അവരെന്നെ ഒരിക്കലും കണ്ടുപിടിക്കില്ല. എന്നാൽ വിലാസം സൂക്ഷിക്കുന്ന കച്ചേരിക്കാർ അവരെന്നെ കണ്ടുപിടിക്കും. റസ്മിഹൻ എന്നെ കണ്ടുപിടിക്കും. ദൂരേക്ക് എവിടേക്കെങ്കിലും രക്ഷപ്പെടുന്നതാ നല്ലത്. ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത എവിടേക്കെങ്കിലും, വളരെ ദൂരേക്ക്, അമേരിക്കയിലേക്ക്. അവരെന്തു വേണമെങ്കിലും ചെയ്യട്ടെ. എനിക്കൊന്ന് ഈ കെട്ടിടത്തിന് താഴെ എത്താൻ കഴിഞ്ഞെങ്കിൽ. അവരവിടെ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ടെങ്കിലോ? പോലീസുകാരാരെങ്കിലും? ഇതെന്താണ്? ചായയോ? ഇതാ അരക്കുപ്പി തണുത്ത ബിയർ. ഇന്ന് ഇതിൽ അഭയം കൊള്ളാം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 13-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
3: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
4: സ്വരസാഗരത്തിൽ ഇന്ന്
5: നെടുന്നൂരി കൃഷ്ണമൂർത്തിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ജി ജെ ആർ കൃഷ്ണൻ വയലിൻ, മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ മൃദംഗം, ഭവനുത മോഹനരാഗത്തിൽ ത്യാഗരാജകൃതി ആദിതാളം.

0: നെടുന്നൂരി കൃഷ്ണമൂർത്തിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ജി ജെ ആർ കൃഷ്ണൻ വയലിൻ, മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ മൃദംഗം.
1: സ്വരസാഗരം.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഇന്നർ ഷോപ്പി MG റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: நம்பர் ஒன் ஹோல்சேல் ஜுவல்லரி, லியோஸ் கோல்ட் அண்ட் டைமண்ட்ஸ், பள்ளிக்குளம் ரோட், திருச்சூர்.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
1: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും. കന്നുകാലി പരിചരണം വേനൽക്കാലത്ത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ ശുഭാ പരമേശ്വരനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
0: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ശക്തമായ മഴയ്ക്കും ഇടിമിന്നലോട് കൂടിയ കാറ്റിനും സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 46 സെക്കൻഡും. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. അഷ്ടപതി, ശിവരാമ പൊതുവാൾ അവതരിപ്പിച്ചത്.

0: ശിവരാമ പൊതുവാൾ അവതരിപ്പിച്ച അഷ്ടപതിയാണ് ഇതുവരെ കേട്ടത്.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
0: ആകാശവാണി തൃശൂർ FM 101.1 MHz ചലച്ചിത്ര ഗാനങ്ങൾ. തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിൽ സച്ചിൻ വാര്യർ, രമ്യ നമ്പീശൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന അനു എലിസബത്ത് ജോസ്, സംഗീതം ഷാൻ റഹ്മാൻ.

ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ, ചിത്രം ഉസ്താദ് ഹോട്ടൽ, പാടിയവർ നരേഷ് അയ്യർ, അന്ന എന്നിവർ.

സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജാസി ഗിഫ്റ്റ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയ ഗാനം. ചിത്രം ചൈന ടൗൺ.

0: ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിൽ ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം പകർന്ന് യദു എസ് മാരാർ ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി തൃശൂർ. ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ കബി ഖുഷി കബി ഹം, കഹാനി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: സമകാലികം വാർത്താ ഡയറി
2: തയ്യാറാക്കിയത് പോൾ മാത്യു, സീനിയർ ജേർണലിസ്റ്റ്, തൃശൂർ. തെരഞ്ഞെടുപ്പ് ചൂടിനും വേനൽ ചൂടിനും ശമനം കിട്ടിയ വാരമായിരുന്നു കഴിഞ്ഞുപോയത്. വേനൽ മഴ എത്തിയതോടെ ചൂടിന് അല്പം ശമനമായെന്ന് പറയാം. വോട്ടെണ്ണലും കഴിഞ്ഞതോടെ സംസ്ഥാനങ്ങളിൽ ആര് ഭരണത്തിൽ വരുമെന്ന ആകാംക്ഷയ്ക്കും ഉത്തരമായി. കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചിരുന്ന LDF സർക്കാരിനെ പിന്നിലാക്കി 102 സീറ്റ് നേടിയാണ് UDF അധികാരത്തിലേക്ക് എത്തുന്നത്. 35 സീറ്റുമായി LDFനെ ജനം പ്രതിപക്ഷത്തിരുത്തി. കേരള ചരിത്രത്തിലാദ്യമായി BJP 3 MLAമാരെയാണ് നിയമസഭയിലെത്തിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുകയും ചെയ്തു. ബംഗാളിലും ആസാമിലും പുതുച്ചേരിയിലും BJPയും തമിഴ്നാട്ടിൽ പുതുതായി രംഗത്തെത്തിയ വിജയയുടെ TVK പാർട്ടിയും അധികാരത്തിലെത്തുകയാണ്. ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും പരാജയപ്പെട്ടതും ചർച്ചയായി. തമിഴ്നാട്ടിൽ വിജയയുടെ പാർട്ടിക്ക് 108 സീറ്റുകൾ നേടി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷത്തിലെത്തിയില്ല. മറ്റു പാർട്ടികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ്. എക്സിറ്റ് പോളുകളായിരുന്നു കഴിഞ്ഞ വാരത്തിലെ പ്രധാന ചർച്ച. എക്സിറ്റ് പോളുകളിലെ വിജയം പാർട്ടികൾ തള്ളിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട വാക്പോരുകളും നിഗമനങ്ങളും വോട്ടെണ്ണൽ ദിവസം വരെ തുടർന്നു. വോട്ടെണ്ണിതോടെ എക്സിറ്റ് പോളുകൾ പറഞ്ഞതിലും വ്യത്യസ്തമായ വിജയങ്ങളാണ് പല പാർട്ടികൾക്കും ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ വലിയ ചൂടായിരുന്നു എല്ലായിടത്തും. ഗുഡ്സ് വാഹനം ഓടിക്കുന്നതിനിടെ സൂര്യാഘാതം മൂലം യുവാവ് മരിച്ച സംഭവത്തിനും കേരളം സാക്ഷ്യം വഹിച്ചു. കരിപ്പൂർ പുളിയംപറമ്പ് കൈതക്കോട് അമ്പലത്തിങ്ങൽ താമസിക്കുന്ന നെയ്യൻ ആലിക്കോയുടെ മകൻ സൈനുൽ ആബിദ് ആണ് മരിച്ചത്. വാഹനം റോഡിന് നടുവിൽ പെട്ടെന്ന് നിർത്തിയതുകൊണ്ട് ഓടിക്കൂടിയ ജനങ്ങളാണ് സൈനുൽ തളർന്നുകിടക്കുന്ന നിലയിൽ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും

ഇട മരിച്ചു. ഉയർന്ന ശരീരോഷ്മാവും നിർജ്ജലീകരണ ലക്ഷണങ്ങളുമാണ് മരണത്തിന് കാരണമെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ 6 പേർക്ക് സൂര്യതാപമേറ്റു. പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ളവർക്കാണ് സൂര്യതാപമേറ്റത്. വേനൽ മഴ ലഭിച്ചു തുടങ്ങിയതോടെ ചൂടിനും നേരിയ ശമനമുണ്ട്. പുതിയ സർക്കാർ വരുന്നതിന് മുൻപ് തന്നെ മിൽമ പാലിന് വില കൂട്ടാൻ മിൽമ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗം തീരുമാനിച്ചു. ലിറ്ററിന് 4 രൂപ കൂട്ടാനാണ് തീരുമാനം. ഈ മാസം 20-ന് പുതുക്കിയ വില പ്രാബല്യത്തിലാക്കാനാണ് ആലോചന. പാൽ വില ലിറ്ററിന് 4 രൂപ മുതൽ 6 രൂപ വരെ കൂട്ടാനുള്ള മിൽമയുടെ ശുപാർശയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. തൃശൂർ പൂരത്തിനുള്ള വെടിക്കെട്ട് ഒരുക്കുന്നതിനിടെ വെടിക്കെട്ട് പുരയിലുണ്ടായ അപകടം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ മുണ്ടത്തിക്കോടത്തി സ്ഥലം സന്ദർശിക്കുകയും മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റവരുടെ മൊഴിയെടുക്കുകയും ചെയ്തു. വെടിക്കെട്ട് നിരോധിക്കുന്നതിന് പകരം അപകടരഹിതമായും സുരക്ഷിതമായും ആകർഷകമായും എങ്ങനെ വെടിക്കെട്ട് നടത്താൻ കഴിയുമെന്ന നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടാകുമെന്ന് കമ്മീഷനായെത്തിയ ജസ്റ്റിസ് A.N. രാമചന്ദ്രൻ പറഞ്ഞു. രാജ്യം പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ രാജ്യസുരക്ഷയ്ക്ക് കൂടുതൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയാണ്. ഹെലികോപ്റ്ററിൽ നിന്ന് കപ്പൽ വേദ മിസൈൽ പരീക്ഷിച്ച് വിജയം കണ്ടിരിക്കുകയാണിപ്പോൾ. DRDA നിർമ്മിച്ച നേവൽ ആൻഡ് ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് നാവികസേന ഹെലികോപ്റ്ററിൽ നിന്നാണ് ഒഡീഷ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ പരീക്ഷിച്ചത്. ഹെലികോപ്റ്ററിൽ നിന്ന് തൊടുത്ത 2 മിസൈലുകൾ ലക്ഷ്യം കണ്ടതായി അധികൃതർ വ്യക്തമാക്കി. ഭാവിയിലെ യുദ്ധങ്ങളിൽ ഡ്രോണുകളുടെ പ്രാധാന്യം വലുതായിരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. തദ്ദേശീയ ഡ്രോൺ നിർമ്മാണത്തിനുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറുകയാണ്. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ സഹകരണത്തോടെയാകും ഇത് നേടുകയെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് വിവിധ കാലങ്ങളായി അപഹരിക്കപ്പെടുകയും നിയമവിരുദ്ധമായി കടത്തുകയും ചെയ്ത 650-ലധികം പുരാവസ്തുക്കൾ അമേരിക്ക ഇന്ത്യയ്ക്ക് കൈമാറി. ഏകദേശം 116 കോടിയിലധികം വിപണി മൂല്യം കണക്കാക്കുന്ന ഈ പുരാവസ്തുക്കൾ ന്യൂയോർക്കിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിലാണ് ഇന്ത്യൻ അധികൃതർക്ക് കൈമാറിയത്. സിനിമാ മേഖലയ്ക്ക് കഴിഞ്ഞ വാരത്തിൽ ഒരു നടനെയും നിർമ്മാതാവിനെയുമാണ് നഷ്ടപ്പെട്ടത്. ചലച്ചിത്ര നടൻ സന്തോഷ് കെ നായർ കാർ അപകടത്തിൽ അരങ്ങൊഴിഞ്ഞു. സന്തോഷ് ഓടിച്ചിരുന്ന കാറും എതിരെ വന്ന ലോറിയുമായി തിരുവനന്തപുരം MC റോഡിൽ അടൂരിനും ഏനാത്തിനുമിടയിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. മൃതദേഹം ഗുരുവായൂർ ഇരിങ്ങപ്പുറം അനന്തപുരി വീട്ടിലെത്തിച്ച് സംസ്കാരം നടത്തി. 100-ഓളം സിനിമകളിലും ഒട്ടേറെ ടെലിവിഷൻ സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് തുടക്കം. അടുത്തിടെ റിലീസ് ചെയ്ത മോഹിനിയാട്ടത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. പ്രമുഖ സിനിമാ നിർമ്മാതാവ് B.R. ചൌധരി രാജസ്ഥാനിലുണ്ടായ കാർ അപകടത്തിലാണ് മരണപ്പെട്ടത്. മൃതദേഹം ചെന്നൈയിലെത്തിച്ച് സംസ്കാരം നടത്തി. സൂപ്പർ ഗുഡ്സ് ഫിലിംസ് എന്ന പേരിൽ മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി ഭാഷകളിൽ 100-ഓളം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. രാക്കിളിപ്പാട്ട്, പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ, സ്ത്രീധനം, സൂര്യവംശം, ചിരിക്കൊടുക്ക എന്നിവയാണ് പ്രധാന മലയാള സിനിമകൾ. ആനകളടഞ്ഞ് കഴിഞ്ഞ വാരത്തിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനെത്തിയ ആന 2-ാം പാപ്പാനായ തിരുവനന്തപുരം ആറ്റിങ്ങൽ വാവലിയക്കാവ് സ്വദേശി ചാരുവിള പുത്തൻ വീട്ടിൽ ശ്രീക്കുട്ടനെയാണ് ചവിട്ടിക്കൊന്നത്. അങ്കമാലിയിൽ കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് പത്തനംതിട്ട കൊടുമൺ പൂവണ്ണാൽ വിഷ്ണു ജി നായർ ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 1-ാം പാപ്പാൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പശ്ചിമേഷ്യൻ യുദ്ധക്കെടുതിയിൽ ചിറകുമടക്കി US Spirit Airlines. കുതിച്ചുയരുന്ന ഇന്ധനവില താങ്ങാനാകാതെ 34 വർഷമായി അമേരിക്കൻ ജനതയുടെ പ്രിയ ബജറ്റ് എയർലൈൻസ് ആണ് സേവനം അവസാനിപ്പിച്ചത്. വളരെ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ ഒരു ദിവസം 100 കണക്കിന് സർവീസാണ് നടത്തിയിരുന്നത്. 17,000 ജീവനക്കാരാണ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നത്. വിനോദസഞ്ചാരികൾക്ക് UAE എത്തുമ്പോൾ നിമിഷങ്ങൾക്കകം ഡിജിറ്റൽ ബാങ്ക് അക്കൌണ്ട് എടുക്കാം. വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ലഭിക്കുന്ന ഡിജിറ്റൽ ഐഡന്റിറ്റി ഉപയോഗിച്ച് അക്കൌണ്ട് തുറക്കാം. ആദ്യ ദിവസം തന്നെ പേയ്മെന്റുകൾ നടത്താം. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 157-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി ഇന്ത്യ. 180 രാജ്യങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ വർഷം 151-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. ഈ വർഷത്തെ സൂചികയിൽ 6 സ്ഥാനമാണ് താഴേക്കിറങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യം പ്രതിസന്ധി നേരിടുകയാണെന്ന പരാമർശത്തോടെ പാരീസ് ആസ്ഥാനമായിട്ടുള്ള റിപ്പോർട്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയാണ് സൂചിക പുറത്തുവിട്ടത്. മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യുന്നവരെ ആദരിക്കാൻ സംസ്കാര ചടങ്ങുകളിൽ ഔദ്യോഗിക ബഹുമതി ഏർപ്പെടുത്തണമെന്ന ശുപാർശ പോലീസ് തള്ളി. ദിനം പ്രതിയൊന്നോണം സംസ്ഥാനത്ത് അവയവദാനം നടക്കുന്നതിനാൽ വിശിഷ്ട വ്യക്തികളുടേതല്ലാത്ത സംസ്കാര ചടങ്ങുകളിൽ ഔദ്യോഗിക ബഹുമതി പ്രായോഗികമല്ലെന്നാണ് പോലീസ് മറുപടി നൽകിയിരിക്കുന്നത്. അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടിയെന്ന നിലയ്ക്കാണ് ഔദ്യോഗിക ബഹുമതി ഒരുക്കാൻ പൊതുഭരണവകുപ്പ് ശ്രമിച്ചത്.
വെടിനിർത്തൽ നീട്ടലല്ല, ഒരു മാസത്തിനകം യുദ്ധം തീർക്കണമെന്ന് ഇറാൻ യു

0: യുഎസിനോട് ആവശ്യപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാനായി യുഎസ് മുന്നോട്ട് വെച്ചത് 9 പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തവണ പരാതികളില്ലാതെ മെഡിക്കൽ കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷ നടത്തി. സംസ്ഥാനത്ത് 100,000 പേരാണ് പരീക്ഷ എഴുതിയത്. ഇത്തവണ സിലബസിന് പുറത്തുനിന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നില്ല. അതിനാൽ പൊതുവെ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ചങ്ങല തീർത്ത് ഗിന്നസിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. കരയിലല്ല, കടലിലായിരുന്നു റെക്കോർഡിട്ട മനുഷ്യ ചങ്ങല. ഗവർണർ ഡി കെ ജോഷി അടക്കം 14 പേരാണ് 22.3 മീറ്റർ നീളത്തിൽ വെള്ളത്തിനടിയിൽ കൈകോർത്തത്. 3 മിനിറ്റിലധികം ഇവർ വെള്ളത്തിനടിയിൽ കഴിയുകയും ചെയ്തു. IPL 2020 ക്രിക്കറ്റ് മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസിനെ മിത്തൽ കുടുംബം സ്വന്തമാക്കി. 15,660 കോടി രൂപയ്ക്കാണ് ഏറ്റെടുത്തത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാണ കമ്പനിയായ ആർ സൈലർ മിത്തലിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായ ലക്ഷ്മി മിത്തലും ആദിത്യ മിത്തലും ചേർന്നാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഓഹരികൾ വാങ്ങിയത്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി കളിക്കുന്ന മലയാളി താരം സഞ്ജു സാംസന്റെ തേരോട്ടം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നടന്ന മത്സരത്തിലും സഞ്ജു വിജയശില്പിയായി. 52 പന്തിൽ 87 റൺസ് എടുത്ത് ഔട്ടാകാതെ നിന്നാണ് ചെന്നൈയെ വിജയത്തിലെത്തിച്ചത്. അടുത്ത മാസം ആരംഭിക്കുന്ന വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. 15 അംഗ ഇന്ത്യൻ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. ലോകകപ്പ് ടീമിൽ മലയാളി താരങ്ങൾ ആരും ഇടം പിടിച്ചില്ല.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു.
0: തയ്യാറാക്കിയത് പോൾ മാത്യു, സീനിയർ ജേർണലിസ്റ്റ്, തൃശൂർ. അവതരണം സുകന്യ. നിർവഹണം ജയ സി ആർ. നിർവഹണ സഹായം സ്മിത രാജേഷ്.
2: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
1: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
1: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ FM 101.1 MHz.

സമയം 4:45. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം ചാന്തുപൊട്ട് എന്ന ചിത്രത്തിൽ ഷഹബാസ് അമനും സുജാത മോഹനും ചേർന്ന് പാടിയ ഗാനം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം വിദ്യാസാഗർ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
6: വെട്ടം എന്ന ചിത്രത്തിൽ ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ഗായകർ എം ജി ശ്രീകുമാർ, സുജാത.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം, സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ, തൃശൂർ.
3: രാമന്റെ ഏദൻ തോട്ടം എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയത്.

0: ആകാശവാണി സമയം 5 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂൾ മാറനല്ലൂരിലെ ഹിന്ദി അധ്യാപകൻ ശബരിനാഥ് വി പി.
1: നമസ്തേ ഗുരുജി.
2: നമസ്തേ ബച്ചോ. തോ ഹം പിച്ചിലിയ ക്ലാസ് മേം ലോറി ബി ഫ്രീഡ്മൻ ദ്വാരാ ലിഖിത് പരി ലടുക്കി ഏഞ്ചൽ ഗേൾ മാലാഖ പെൺകുട്ടി നാമക് പാഠ് കാ ശുരുവാത് കിയാ ഥാ ഓർ ഇസ്കാ ഹിന്ദി മേ അനുവാദ് കിസ്നേ കിയാ ഥാ നിലാ ബതാ സക്തേ ഹേ?
1: അരവിന്ദ് ഗുപ്ത
2: ജി. അച്ഛാ, തോ ഹം ഉസ് പാഠ് മേ യുദ്ധ കി ജോ ഭീഷണത കെ ബാരേ മേ ഏക ലഡ്ക ഹർമൻ ഉസ്കി ജോ വേദന ഹം പഠന ശുരു കിയാ ഥാ. ഇത്തം എല്ലാവരെയും ഭീതിയിലും ദുഃഖത്തിലും ആഴ്ത്തുന്നതാണ്. യുദ്ധസമയത്ത് ക്യാമ്പിൽ അനുഭവിച്ച പട്ടിണിയുടെയും വിഷമങ്ങളുടെയും പിന്നീട് നല്ലൊരു ജീവിതം കിട്ടിയിട്ടും മറക്കാൻ കഴിയാത്ത ഹർമ്മന്റെ കഥയാണ് ഇതിനകത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. തോ ആരാധന മെനെ ഏക് സവാൽ ഉസ്കെ ജവാബ് പിച്ചിലെ ക്ലാസ് മേ ബതായ ഥാ ആപ്നെ ഭീ കഹാ ഥാ ഓർ ഫിർ പരീക്ഷ കെ ലിയേ ഏക് പ്രമുഖ് സവാൽ ഥാ തോ മേ സവാൽ പൂച്ഛതാ ഹൂം. അബ് സമയ് ആഗയാ ഹേ കി തുമാരെ ഏക് ആത്മീയ ബന്നേ കാ മാംനെ ഏസാ ക്യോ കഹാ ഹോഗാ.
1: ദേശ് മേ യുദ്ധ കി ഭീഷണ സ്ഥിതി തീ, ലോഗോ കാ ജീവൻ ബുരി തരഹ പിട്ടാ ഥാ. इस स्थिति में यह माँ अपने बेटे हरमन को समझाती है कि तुम अब केवल 11 साल का लड़का नहीं रह सकती, अर्थात अब उसे बड़े लोगों की तरह युद्ध के परिस्थिति का सामना करने का समय आ गया है. अब वह अपनी माँ से भी अलग होने वाला है.
2: जी अच्छा, तो पिछली कक्षा में आप दोनों ने दो गद्यांश पढ़े थे, तो उसकी व्याख्या देकर आज की कक्षा शुरू करते हैं. मैं घर जाना चाहता हूँ, मेरे भाई ने जवाब दिया. ഉസ്കാ ജവാബ് പത്ലി സപാട്ട് ധി അബ് യഹി ഘർ ഹെ.

0: ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു, എന്റെ സഹോദരൻ മറുപടി പറഞ്ഞു. അവന്റെ ശബ്ദം ദുർബലവും വ്യക്തവുമായിരുന്നു. അബ് യഹി ഖർഹെ, ഇനി ഇത് തന്നെയാണ് വീട്. കൈദി ശിവർമയും മേരെ ദിൻ ഭോർസേ ശുരൂ ഹോത്തേഥേ, തടവറയിൽ എന്റെ ദിവസങ്ങൾ പ്രഭാതത്തോടെ തുടങ്ങുമായിരുന്നു. ഹം കഥാർമയും ഖടേ ഹോത്തെ, ഞങ്ങൾ വരിവരിയായി നിൽക്കുമായിരുന്നു. മാർച്ച് കർത്തേ, അതോടൊപ്പം മാർച്ച് ചെയ്യുമായിരുന്നു. കൊയ് ഭോജൻ നഹി, ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഠണ്ടുസേ കൊയ് സുരക്ഷ നഹീന്ധി, തണുപ്പിൽ നിന്ന് യാതൊരു സുരക്ഷയും ഉണ്ടായിരുന്നില്ല. കേവൽ കാം, ജോലി മാത്രം. മേരെ ഹാത്തോംസേ ഖൂൻ ബഹ്താഥ, എന്റെ കയ്യിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. മേരെ പേട് ഭൂക്കുസേ ഗുഡ് ഗുഡാത്താഥ, എന്റെ വയറ് വിശപ്പ് കൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. തോ ആരാധന അഗില ഗദ്യാംശ് ആ പഠോ.
1: പെഹലെ മേനെ ദിക്കാവാ കർനെ കി കോശിഷ് കി, ജബ് മേ കാർഖാനെ മേ കാം കർതാ ഥാ, തോ മേനെ ഖുദ് കോ അപ്നെ ഘർ കെ പാസ് പാർക്ക് മേ ഖേൽനെ കി കൽപന കി. ജബ് മുജെ ഭൂഖ് ലഗ്തി തോ മേ അപ്നെ മാ കെ കാനെ പകാനെ കി യാദ് കർതാ. ജബ് മുജെ ടണ്ട് ലഗ്തി തോ മേ ഖുദ് സേ കഹതാ കി വേ സോൻ ഉംഗ്ലിയാ മേരി നഹി ബൽകി കിസി ഓർ കി ഹേ.
0: जी अच्छा, तो हमने आज की कक्षा में दो गद्यांश और उसकी व्याख्या पढ़े हैं, तो अब उससे संबंधित एक सवाल मैं आपसे पूछता हूँ. अब यही घर है कैदी शिवर को यहाँ घर क्यों कहा गया है? अब यही घर है कैदी शिवर को यहाँ घर क्यों कहा गया है? इन इतान वीड तड़वरये इवड़े वीड എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആരാധന.
1: देश में युद्ध चल रहा था. 11 साल का हरमन और उसके बड़े भाई कैदी शिविर में थे. वे अपने माता पिता और घर छोड़कर यहाँ आ गए थे. हरमन के मन में घर जाने की इच्छा हुई. तब बड़े भाई उसे समझाता है कि अब यही कैदी शिविर ही उनका घर है. उन्हें इस कैदी शिविर में ही घर की तरह आग रहना है. वे उसे छोड़कर नहीं जा सकते, इसलिए कैदी शिविर को घर कहा जाता है.
0: जी अच्छा, मैं उसका जवाब और भी लिखूं, उत्तर में देता हूं. आपने जो कहा है वह बहुत अच्छा है. तो अब यही घर है कैदी शिवर को यहाँ घर क्यों कहा गया है? इन इधान वीड़ तड़वरे इवड़े वीड़ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? युद्ध के समय कैंप में रहते लोगों को जीवन वहां ही है. युद्ध के समय कैंप में रहते लोगों की जीवन वहां ही है. सभी मुसीबतें सहकर वे वहां रहेंगे. युद्ध സമയത്ത് ക്യാമ്പിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതം അവിടെ തന്നെയാണ്. എല്ലാ കഷ്ടപ്പാടും സഹിച്ച് അവർ അവിടെ താമസിക്കും. തോ ജി അച്ഛാ, അപ്പൊ ആപ്കോ കോയി ശങ്ക ഹേ?
1: നഹീ
0: ജി. തോ അച്ഛാ, മേ ആഗേ പഠാതാ ഹൂം. പെഹലെ മേനെ ദിഖാവാ കർനേ കി കോശിഷ് കി, ജബ് മേ കാർഖാനേ മേ കാം കർതാ ഥാ, തോ മേ ഖുദ് കോ അപ്നേ ഘർ കേ പാർക്ക് മേ ഖേൽനേ കി കൽപന കി. ജബ് മുഝേ ഭൂഖ് ലഗതി തോ മേ അപ്നീ മാം കേ ഖാനാ പകാനേ കി യാദ് കർതാ. ജബ് മുഝേ ഠണ്ട് ലഗതി തോ മേ ഖുദ് സേ കഹതാ കി വേ സുന്ന ഉംഗലിയ മേരി നഹി ബൽകി കിസി ഓർ കി ഹേ. തണുപ്പിൽ നിന്ന് യാതൊരു സുരക്ഷയും ഇവർക്കുണ്ടായിരുന്നില്ല, ജോലി മാത്രമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു ജോലി ചെയ്തിട്ട്. എന്റെ വയറ് വിശപ്പ് കൊണ്ട് ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. മേരി പേട്ട് ഭൂഗുസേ ഗുഡ് ഗുഡാത്താഥ. പെലെ മെനെ ദിഖാവാ കർണേക്കി കോശിഷ് കി, ഞാൻ ആദ്യം ജോലി ചെയ്യുന്നുവെന്ന് കാണിക്കാനായി ശ്രമിച്ചു. ഓർ ജബ് മെയും കാർഖാനമേ കാം കർത്താഥ തോ മെനെ ഖുദ് അപ്നേ ഘർ കെ പാസ് പാർക്ക് മേ ഖേൽനേക്കി കൽപ്പനാക്കി. ഞാൻ ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്റെ വീടിനടുത്തുള്ള പാർക്കിൽ കളിക്കുന്നതായി ഞാൻ സ്വയം സങ്കല്പിച്ചു. ഓർ ജബ് മുജെ ഭൂക്ക് ലഗുത്തി തോ മേ അപ്നി മാം കെ ഖാനാ പക്കാനേക്ക് യാദ് കർത്ത. എനിക്ക് വിശപ്പ് തോന്നിയപ്പോൾ എന്റെ അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നത് ഞാൻ ഓർക്കുമായിരുന്നു. ഓർ ജബ് മുജെ ഠണ്ട് ലഗുത്തി തോ മേ ഖുദ്സേ കേത്താക്കി വേ സുൻ ഉംഗലിയ മേരി നഹി ബൽക്കി കിസി ഓർ കി ഹേ. അതുപോലെ തണുപ്പ് തോന്നിയപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ആ തണുത്ത വിരലുകൾ എന്റെ അല്ല മറ്റാരുടെയാണെന്ന്. तो हम आगे पढ़ते हैं, अब निला शुरू करो.
2: रात को मुझे सूप दिया गया, बिल्कुल पानी जैसा सूप. मैं एक शेल्फ पर सो गया. मेरे पतला शरीर सैकड़ों लोगों के बीच दबा हुआ था.
0: मुझे घर की छोटी छोटी चीजें याद आती रहती थी. एक तकिया, एक शौचालय और टूथब्रश, बड़ी चीजें. माँ हमेशा माँ. और रात्रि എനിക്ക് സൂപ്പ് തന്നിരുന്നു, ശരിക്കും വെള്ളം പോലുള്ള സൂപ്പ്. മേ ഏക്ക് ഷെൽഫ് പർ സോഗയ, ഞാനൊരു ഷെൽഫിന്റെ മുകളിൽ ഉറങ്ങി. മേരാ പത്തലാ ശരീർ സൈക്കിടോ ലോകോങ്കെ ബി ദബാ ഹുവാഥ, എന്റെ മെലിഞ്ഞ ശരീരം നൂറുകണക്കിന് ആളുകളുടെ കാലുകൾക്കിടയിൽ അമർന്നപ്പോൾ മുഝേ അപ്നി ഘർ കി യാദ് ആകെയി. ഘർ കി ഛോട്ടി ഛോട്ടി ചീസേം യാദ് ആത്തി രതി ഥി. ഏക് തക്കിയ, ഏക് ശൗചാലയ്, ഏക് ടൂത്ത് ബ്രഷ്, ബെഡി ചീസേം ഛോട്ടി ചീസേം. മാം ഹമേഷാ മാം. എനിക്ക് എന്റെ വീട്ടിലെ ചെറിയ ചെറിയ സാധനങ്ങൾ ഓർമ്മ വന്നിരുന്നു. ഒരു തലയിൽ

0: വീണ, ഒരു ടോയ്ലറ്റ്, ഒരു ടൂത്ത് ബ്രഷ്, വലിയ സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ, അമ്മ എപ്പോഴും അമ്മ. തോ ഇധർ ഏക് സവാലാതായ ഹർമൻ കോ ഹമേശ മാം കി യാദ് ക്യോ ആതി തി. ഹർമന് ഈ യുദ്ധ ക്യാമ്പിലെ പ്രതിസന്ധികൾക്കിടയിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അപ്പിനി മാം കി യാദ് അതാത. ഹർമൻ കോ ഹമേശ മാം കി യാദ് ക്യോം സതാത്തി ഹോഗി. ഹർമൻ എപ്പോഴും അമ്മയുടെ ഓർമ്മകൾ അലട്ടിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടായിരിക്കും? തോ മേ ഉസ്കാ ജവാബ് ബതാതഹും. ഹർമൻ ഗ്യാരെ സാൽകാൽ എടുക്കാത്ത, ഹർമൻ ഒരു 11 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു. അപ്പോൾ ഹമേശ അപ്പനി മാംസേ ലിപ്പട്കർ ചൽത്താത, അവൻ എപ്പോഴും തൻ്റെ അമ്മയോട് ചേർന്ന് നടക്കുമായിരുന്നു. അചാനക് മാംസേ ദൂർ ക്യാമ്പുമേ രഹത്തെ വക്ത് ഉസ്കെ മന്മേ മാം കി പ്യാർ കി യാദ് ആ തീതി. അമ്മയിൽ നിന്ന് ദൂരെ ക്യാമ്പിൽ താമസിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അമ്മയുടെ സ്നേഹത്തിൻ്റെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. തോ ആരാധന ക്യാ ബതാ സക്തി ഹേ കി ഹർമൻ കോ ഹമേശ മാം കി യാദ് ക്യോം സതാത്തി ഹോഗി.
1: 11 साल का हरमन युद्ध के कारण कैदी शिविर में था. वह अपने माता पिता से भी अलग हो गया था. वहाँ उसे अच्छा भोजन नहीं था, टन से सुरक्षा नहीं थी, काम करके हाथों से खून बहता था. उसे सोने की पर्याप्त जगह भी नहीं थी. उसे घर की याद आती थी, उसे हमेशा माँ की याद सताती थी.
0: जी अच्छा, तो हम अगले पैराग्राफ की ओर जाते हैं. अनिल आप अब पढ़ना.
2: एक रात माँ मेरे पास आई, एक सपने में कोमल निश्चल स्थिर, चिंता मत करो हरमन. माम की कोमल आवाज ने मुझे सुकून दिया. एक परी आकर तुम्हें बचाएगी. दो दिन बाद वह प्रकट हुई, लड़की परी, परी लड़की, प्रकाशवान चमकदार. वो बात की दूसरी तरफ दी, मैम करीब गया, मेरी परी लड़की असली थी.
0: जी अच्छा, अब आराधना पढ़ो.
1: एक रात माँ मेरे पास आई, एक सपने में कोमल निश्चित स्थिर, चिंता मत करो हरमन. माँ की कोमल आवाज ने मुझे सुकून दिया. एक परी आकर तुम्हें बचाएगी. दो दिन बाद वह प्रकट हुई, लड़की परी, परी लड़की, प्रकाशवान चमकदार. वो बाट की दूसरी तरफ थी, मैं करीब गया, मेरी परी लड़की असली थी.
0: एक रात माँ मेरे पास आई, एक सपने में कोमल निश्चित स्थिर, चिंता मत करो हरमन. ഇപ്പോൾ ഒരു ദിവസം രാത്രി അമ്മ എൻ്റെ സ്വപ്നത്തിൽ വരികയാണ്. തോ അമ്മ ബത്താത്തി ഹേക്ക് ചിന്താ മത്കരോ ഹർമൻ, നീ ഒന്നിനെ കൊണ്ടും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ചിന്താ മത്കരോ ഹർമൻ, നീ വിഷമിക്കേണ്ട കാര്യമില്ല. മാം കി കോമൾ ആവാസിനെ മുച്ചേ സുക്കൂന്തിയ, അമ്മയുടെ ആ മധുരമായ ശബ്ദം എനിക്ക് ആശ്വാസം നൽകി. ഏക് പരി ആക്കർ തുമേ ബച്ചായേകി, സ്വപ്നത്തിൽ അമ്മ എന്നോട് പറഞ്ഞു ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കും. ദോ ദിൻകെ ബാദ് വഹ് പ്രകട് ഹുയി, രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ മാലാഖ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ലഡ്കി പരി, പെൺകുട്ടി, മാലാഖ പരി ലഡ്കി, മാലാഖ പെൺകുട്ടി, പ്രകാശവാൻ പ്രകാശമാനമായ, തിളങ്ങുന്ന ഓ ബാഡ്കെ ദൂസരി തരവധി. അവർ അതിനപ്പുറത്തായിരുന്നു. മേം കരിവ് ഗയാ, മേരി പരി ലഡ്കി അസലീധി, എൻ്റെ മാലാഖ പെൺകുട്ടി. ലഡ്കി പരി, പരി ലഡ്കി, പെൺ മാലാഖ, മാലാഖ പെൺകുട്ടി, പ്രകാശവാൻ തെളിച്ചമുള്ള, ചമക്ദാർ. ഓ ബാഡ്കെ ദൂസരി തരവധി. അവർ വേലിക്കപ്പുറത്തായിരുന്നു. മേം കരീബ് ഗയാ, ഞാൻ ആ മാലാഖയുടെ അടുത്തേക്ക് പോയി. മേരി പരി ലടുക്കി അസലീധി, എൻ്റെ മാലാഖ പെൺകുട്ടി ശരിക്കും ഉള്ളതായിരുന്നു. അപ്പോൾ അമ്മയുടെ മൃദുവായ ശബ്ദം എനിക്ക് ആശ്വാസം നൽകി. ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കും. രണ്ട് ദിവസം കഴിഞ്ഞ് അവൾ പ്രത്യക്ഷപ്പെട്ടു. പെൺ മാലാഖ, മാലാഖ പെൺകുട്ടി, തെളിച്ചമുള്ള, തിളങ്ങുന്ന അവൾ വേലിക്കപ്പുറത്തായിരുന്നു. ഞാൻ അടുത്തേക്ക് പോയി. എൻ്റെ മാലാഖ പെൺകുട്ടി ശരിക്കും ഉള്ളതായിരുന്നു. ക്യാ തുമാരെ പാസ് കുച്ച് ഖാനാഹെ, നിന്റെ പക്കൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? മേനെ ഫുസ്ഫുസായ, ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ അവളോട് ചോദിച്ചു. പേരി പരി ലടുക്കിനെ സിർ ഹിലായ, എൻ്റെ മാലാഖ പെൺകുട്ടി തലയാട്ടി. ഹം ദേഖ്തേ രഹേ ഇന്തസാർ കർത്തേ രഹേ, ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു, പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്നു. ബാക്കി ശുരുക്കറോ.
1: ഏക് ഗലത് കതം കാ മത്ലബ് താ മൗത്, മേരി മൗത്, ഉസ്കി മൗത്. സബ് സഹി സമയ ആയാ തോ ഉസ്നേ ബാട് കേ പാസ് സേ ഏക് സേബ് ഫേകാ.
0: ശുരുക്കറോ നിള.
2: ഏക് ഗലത് കതം കാ മത്ലബ് താ മൗത്, മേരി മൗത്, ഉസ്കി മൗത്. ജബ് സഹി സമയ ആയാ तो उसने बात के पार से एक सेब फेंगा.
0: एक गलत कदम का मतलब था मौत. ഒരു തെറ്റായ ചുവടിന്റെ അർത്ഥമായിരുന്നു മരണം. മേരി മൗത്, എന്റെ മരണം. ഉസ്കി മൗത്, അവളുടെ മരണം. ജബ് സഹി സമയ ആയാ തോ ഉസ്നെ ബാട് കെ പാർസയേക്ക് സേബ് ഫേങ്ക, ശരിയായ സമയം വന്നപ്പോൾ അവൾ വേലിക്ക് അപ്പുറത്ത് നിന്ന് ഒരു ആപ്പിൾ എറിഞ്ഞു. തോ ഇതർ ഏക്ക് സവാൽ ഹേ ഗലത് കദം കാ മത്ലബ് ധാ മൗത്, മേരി മൗത്, ഉസ്കി മൗത്. ഇഹാം ഗലത് കദം ക്യോം കഹാ ഗയാ ഹെ. സവാൽ ഏക് ബാഗ് ഫിർ. ഏക് ഗലത് കദം കാ മത്ലബ് ധാ മൗത്, മേരി മൗത്, ഉസ്കി മൗത്. ഇഹാം ഗലത് കദം ക്യോം കഹാ ഗയാ ഹെ. ഒരു തെറ്റായ നീക്കം എന്നാൽ മരണമായിരുന്നു. എന്റെ മരണം, നിന്റെ മരണം. ഇവിടെ തെറ്റായ

0: നീക്കമെന്ന് എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? ധ്യാൻസെസിനോ ഉസ്കജവാബ്മേ ബത്താത്താഹും ഹർമന്നെ ക്യാമ്പുമേയും ഭൂക്ക് സഹകർ രഹത്തെ വക്ത് വാഴക്കേ പാർ ഏക്ക് ലടുക്കി സേമില്ല ദോനോകെ ബീച്ച് കി ബാച്ചീത് കിസീനെ ജാനേത്തോ വഹ് ഖത്തരാ ഹോക. ഹർമൻ ക്യാമ്പിൽ വിശപ്പ് സഹിച്ച് താമസിച്ചപ്പോൾ മുള്ളുവേലിക്കപ്പുറത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം ആരെങ്കിലും അറിഞ്ഞാൽ അപകടമാവും. അപ്പോൾ ആരാധന ആ ബത്താ സക്തി ഹേ ഏ ഗലത് കദം കാ മത്ലബ് ധാ മൗത് മേരി മൗത് ഉസ്കി മൗത് യഹാം ഗലത് കദം ക്യോ കഹാ ഗയാ ഹേ.
1: हरमन कैदी शिविर में था. वह कैदी शिविर चारों ओर से बाट से घिरा हुआ था. हरमन बाट के अंदर था और परी लड़की बाट के बाहर. वास्तव में दोनों को परस्पर मिलने की अनुमति नहीं थी. यदि वे आपस में मिले तो वह गलत कदम होगा. इससे दोनों की मौत की भी संभावना थी.
0: जी अच्छा, इसी के साथ आज की कक्षा हम इधर समाप्त करते हैं. धन्यवाद.
1: धन्यवाद गुरुजी.
2: ഹിന്ദി പാഠം സമാപിച്ചു.

0: ആകാശവാണി തൃശൂർ.
1: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ചങ്ങാതി പരിപാടി കേൾക്കാൻ റേഡിയോ ട്യൂൺ ചെയ്തതിന് നന്ദി. ഈ ഗാനം ശ്രദ്ധിക്കൂ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988022159 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988022159.

നാല് പേർ കൂടുന്നിടത്തെ സംസാരം എന്തായിരിക്കും? തീർച്ചയായും അന്നത്തെ പ്രധാന വാർത്ത, അല്ലെങ്കിൽ തലേദിവസത്തെ ക്രിക്കറ്റ് മാച്ച്. എന്നാൽ നാല് പേർ കൂടുമ്പോഴെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഇല്ലാത്ത ആരെയെങ്കിലും കുറിച്ച് കുറ്റം പറയുക. ഒന്ന് ഓർത്തു നോക്കൂ, അവസാനം നിങ്ങൾ കൂട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവിടെ ആരുടെയോ ഒരാളുടെ കുറ്റം പറഞ്ഞില്ലേ? ഓർത്തു നോക്കിയാൽ ഇത് സത്യമാണെന്ന് താങ്കൾക്ക് ബോധ്യമാകും. ഒരുപക്ഷെ നിങ്ങളായിരിക്കില്ല മറ്റൊരാളുടെ കുറ്റം പറയാൻ തുടങ്ങിയത്, എങ്കിലും ആരെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് നിങ്ങൾ കേട്ടു. പലർക്കും മറ്റുള്ളവരുടെ കുറ്റം പറയുക എന്നത് ഒരു സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അസൂയയാണ്.

ഒരാൾ എന്നേക്കാൾ കേമനാണെന്ന് എനിക്ക് തോന്നുമ്പോൾ അതാണ് അസൂയയുടെ കാരണം. ഒരാൾക്ക് എന്നേക്കാൾ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുമ്പോൾ, സുഹൃത്തിന് എനിക്ക് ലഭിക്കാത്ത വിജയം ലഭിച്ചു എന്ന് എനിക്ക് തോന്നുമ്പോൾ അസൂയ ആരംഭിക്കുന്നു. മറ്റൊരാൾക്ക് കഴിവും വിജയവും ഉണ്ടെന്ന് അയാൾക്കല്ല തോന്നുന്നത്, അസൂയപ്പെടുന്ന എനിക്കാണ് തോന്നുന്നത്. വിജയം ലഭിച്ചയാൾ ഒരുപക്ഷെ അത് ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ് എന്നൊക്കെയായിരിക്കും കരുതുന്നത്. പക്ഷേ അസൂയപ്പെടുന്നയാൾ മറ്റേയാൾക്ക് വിജയമുണ്ടായി എന്നും അതൊരു നേട്ടമാണെന്നും സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷേ ആ വിജയത്തെയോ നേട്ടത്തെയോ മറ്റുള്ളവരുടെ മുമ്പിൽ ഇടിച്ച് താഴ്ത്തുവാൻ അയാൾ ശ്രമിക്കും. അതിനാണ് മറ്റുള്ളവരോട് വിജയം നേടിയ ആളെപ്പറ്റി കുറ്റം പറയുന്നത്. മറ്റുള്ളവർ അയാളെപ്പറ്റി നന്നായി ചിന്തിക്കും, എന്നെപ്പറ്റി അത്ര നന്നായി ചിന്തിക്കില്ല എന്ന ഭയം. അതുകൊണ്ട് വേറൊരാളുടെ കുറ്റം പറയുമ്പോൾ, പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ അസാന്നിധ്യത്തിലാണ് കുറ്റം പറയുന്നതെങ്കിൽ, ഒരു കാര്യം ഉറപ്പിക്കണം, ആ വ്യക്തിക്ക് ചില നേട്ടങ്ങളുണ്ടെന്ന് ഈ കുറ്റം പറയുന്ന വ്യക്തി സമ്മതിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിൻ്റെ മറ്റൊരു കാരണം അതുകൂടി ഇവിടെ നമുക്ക് കാണാം. ഒന്ന്, അസൂയ. രണ്ട്, അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഞാൻ പല കുറവുകളുമുള്ളവനാണ്, മറ്റുള്ളവരെക്കാൾ എനിക്ക് പല കഴിവുകളും കുറവാണ്, എനിക്ക് വേണ്ടത്ര സൗന്ദര്യമില്ല, പണമില്ല, വിദ്യാഭ്യാസ യോഗ്യതയില്ല, കുടുംബമഹിമയില്ല എന്നൊക്കെയുള്ള തോന്നൽ. അതൊരു കോംപ്ലക്സ്, തോന്നൽ മാത്രമാണ്. ഇതിനെ മറികടക്കാനും മറച്ചു വയ്ക്കാനുമായി അങ്ങനെയുള്ളവർ തങ്ങളെ തന്നെ വലിയവരും പ്രധാനപ്പെട്ടവരും ആണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കും. പലരുടെയും പൊങ്ങച്ചത്തിൻ്റെ കാരണം ഇതാണ്. അവർക്ക് തന്നെ അവരെക്കുറിച്ചൊരു മതിപ്പില്ല, അതുകൊണ്ട് അവരുടെ പ്രവൃത്തികളും സംസാരവും അവർ വലിയവരാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനുള്ള ശ്രമമായിരിക്കും. എന്നാൽ തങ്ങളെക്കുറിച്ച് ശരിയായതും സത്യസന്ധവുമായ മതിപ്പുള്ളവർ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരിക്കൽ ഞാനൊരു യുവജന ക്യാമ്പിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന രണ്ട് പേരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇക്കാര്യം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. ഒരാൾ വലിയ പേരൊന്നുമില്ലാത്ത ഒരു പ്രസിദ്ധീകരണത്തിൽ ചില ലേഖനങ്ങളും ഫീച്ചറും ഒക്കെ എഴുതും. അദ്ദേഹം ഒരു വലിയ മാധ്യമ സ്ഥാപനത്തിൽ കയറാൻ ശ്രമിച്ചു, പറ്റിയില്ല. അത് അദ്ദേഹം പറഞ്ഞല്ല ഞാൻ അറിഞ്ഞത് കേട്ടോ. എന്നാൽ അദ്ദേഹം പഠിച്ച സ്ഥാപനത്തെക്കുറിച്ചും അവിടെ പഠിപ്പിക്കാൻ വന്ന ചില പ്രസിദ്ധരായ ആളുകളെക്കുറിച്ചും അയാൾ എഴുതിയ ചില ലേഖനങ്ങളെക്കുറിച്ചുമെല്ലാം വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒപ്പം താൻ ജോലിക്ക് കയറാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട സ്ഥാപനത്തിൻ്റെ കുറെ കുറ്റവും പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നവരുടെ ഗ്രൂപ്പിൽ പരസ്പരം പരിചയപ്പെടുവാനുള്ള സമയം വന്നു. ഓരോരുത്തരും അവരുടെ പേരെന്താണ്, അവരെന്ത് ചെയ്യുന്നു എന്ന് പറയണം. ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തുകയാണ്. മുമ്പ് പറഞ്ഞയാൾ തൻ്റെ യോഗ്യതകൾ വർണ്ണിക്കുവാൻ വളരെയധികം സമയമെടുത്തു. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും ആളുകൾക്ക് അങ്ങോട്ട് ബോധ്യമായോ എന്ന് അങ്ങർക്ക് തോന്നുന്നുമില്ല. മറ്റുള്ളവർ അവരെക്കുറിച്ച് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ അയാൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നുവോ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കുറ്റം പറയാനും ഇയാൾക്കുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിൽ വളരെ ശാന്തനായ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഊഴം വന്നപ്പോൾ, ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ വല്ല ആഫീസിലും ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. നമ്മുടെ ഈ പൊങ്ങച്ചക്കാരൻ റവന്യൂ വകുപ്പിൻ്റെ ചില കുറ്റങ്ങളും പറഞ്ഞു. ഇതൊക്കെ കേട്ട മറ്റേയാളുടെ മുഖത്ത് ഒരു ചെറിയ ചിരി മാത്രം. അല്പം കഴിഞ്ഞ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ചില ആളുകൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയാണെന്ന് പറഞ്ഞ ആളിനോട് എവിടെയാ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ കേരളത്തിലെ ഒരു ജില്ലാ ആസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞു. വീണ്ടും ആളുകൾ കിഴിഞ്ഞു ചോദിച്ചപ്പോൾ മറുപടി കേട്ടവർ ഞെട്ടിപ്പോയി. ആ പാവം മനുഷ്യൻ എന്ന് കരുതിയ ആൾ ഒരു IAS ഓഫീസറായിരുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി, പക്ഷേ സബ് കളക്ടറായിട്ടായിരുന്നു ജോലി. ഒരു ഡിഗ്രി പാസ്സായി ഒരു മാസികയിൽ ജോലി ചെയ്യുന്ന ആൾ കുറ്റം പറഞ്ഞിരുന്നത് ഒരു IAS ഓഫീസറെ ആയിരുന്നു. കാരണം സ്വന്തം കഴിവുകളും കുറവുകളും മറച്ചു വയ്ക്കാൻ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കുന്നവർ, അത് സ്വഭാവമാക്കിയവർ അവരുടെ കുറവുകളും പരാജയങ്ങളും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. വേറൊരാൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നവർ, ഞാൻ നല്ലവനാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പറയുന്നയാൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുകയോ നേട്ടമുണ്ടാക്കുകയോ ചെയ്തിട്ടല്ല, മറിച്ച് വേറൊരാൾ

0: ചെയ്ത അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയുന്ന തെറ്റായ കാര്യത്തെപ്പറ്റി പറഞ്ഞ് സ്വയം ഉയരാൻ ശ്രമിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ ഒരിക്കലും ആരെയും എവിടെയും എത്തിക്കില്ല. കാരണം മറ്റുള്ളവരെ കുറ്റം പറയുകയും താറടിച്ച് കാണിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവർക്ക് അവർ ചെയ്തു എന്ന് അവകാശപ്പെടാൻ നേട്ടങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. മറ്റുള്ളവരുടെ ശരി തെറ്റുകളെ ആശ്രയിച്ചുണ്ടാകുന്ന ഉയർച്ചകൾക്കും വിജയങ്ങൾക്കും അധികം നിലനിൽപ്പില്ല. പ്രിയ സുഹൃത്തേ, താങ്കൾക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന സ്വഭാവമുണ്ടോ? അസൂയയിൽ നിന്നും അപകർഷതാബോധത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണിത്. അത് ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കില്ല, മറിച്ച് നിഷേധാത്മകമായ നെഗറ്റീവായ കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കാനേ സഹായിക്കൂ. നമ്മുടെ വിജയങ്ങളും നേട്ടങ്ങളും മറ്റുള്ളവരുടെ പരാജയങ്ങളുടെയും വീഴ്ചകളുടെയും അടിസ്ഥാനത്തിലായിരിക്കരുത്, മറിച്ച് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം.
1: ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0 9 8 8 0

0: സഹായിക്കൂ. നമ്മുടെ വിജയങ്ങളും നേട്ടങ്ങളും മറ്റുള്ളവരുടെ പരാജയങ്ങളുടെയും വീഴ്ചകളുടെയും അടിസ്ഥാനത്തിലായിരിക്കരുത്, മറിച്ച് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം.
1: ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988022159 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988022159.
2: നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25.

ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി സമാപിച്ചു. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. നാട്ടിക ശ്രീനാരായണ കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു. ഈ മാസം 11 ഫുഡ് ടെക്നോളജി, ഫിസിക്സ്, സുവോളജി, 13 മാത്സ്, ഹിന്ദി, ബോട്ടണി, 15 സംസ്കൃതം, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെ അഭിമുഖം നടക്കും. PhD, UGC നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. വിവരങ്ങൾക്ക് sncollegenatika.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സെന്റ് മേരീസ് ഓട്ടോണമസ് കോളേജിൽ ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, മൈക്രോബയോളജി, ബോട്ടണി, ബയോളജി, കെമിസ്ട്രി, മലയാളം, സംസ്കൃതം എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 12 രാവിലെ 10 കോളേജിൽ. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ടുകളിലേക്ക് ടെക്നിക്കൽ സ്റ്റാഫിനെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ബോട്ട് കമാൻഡർ, അസിസ്റ്റന്റ് ബോട്ട് കമാൻഡർ, ബോട്ട് ഡ്രൈവർ, ലാസ്കർ, സ്പെഷ്യൽ മറൈൻ ഹോംഗാർഡ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. അപേക്ഷകൾ ജില്ലാ പോലീസ് മേധാവി, തൃശൂർ റൂറൽ, ഇരിങ്ങാലക്കുട എന്ന വിലാസത്തിൽ ഈ മാസം 10 മുൻപായി സമർപ്പിക്കണം. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം നൽകണം. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-80-28-23-00. നമ്പർ ആവർത്തിക്കാം: 04-80-28-23-00. പൊരനാട്ടുകര ശ്രീ ശാരദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST മലയാളം, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 20 രാവിലെ 10. SSK കൊടകര BRC ഫിസിയോ, സ്പീച്ച്, ബിഹേവിയർ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകളുടെ ഒഴിവുകളുണ്ട്. യോഗ്യതയുള്ളവർ പുതുക്കാട് GVHS സ്കൂൾ വളപ്പിലെ BRC ഓഫീസിലോ 9447-5248-56 എന്ന നമ്പറിലോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9447-5248-56.

0: അവസര വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ
8: 7:50.
9: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
5: ദൃശ്യം കണ്ണാശുപത്രി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
10: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ, ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
11: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
5: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം

0: ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
1: അറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മുതൽ 11 തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതലുകൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്തുതന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികളുൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 മണിക്കും 6:40 രാത്രി 8:30 9:30 ചലച്ചിത്രഗാനങ്ങൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:50 വയലും വീടും. കന്നുകാലി പരിചരണം, വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ശുഭ പരമേശ്വരനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. വേളാങ്കണ്ണി മാതാവ്, അശ്വരഥം, കർണൻ, അയൽക്കൂട്ടം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ. തെന്നിൽ ബാലചന്ദ്രൻ, രേണുക ഗിരിജൻ, സംഗീത മനോജ് കൃഷ്ണ എന്നിവർ പാടിയത്. 8:00 നേർമൊഴി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഒഴിവുകാലം എങ്ങനെ സർഗാത്മകമാക്കാം, നജീന നാഫിർ സംസാരിക്കുന്നു. 10:00 ദേശീയ നാടോടി സംഗീത പരിപാടിയിൽ കെ ലക്ഷ്മി സരസമ്മ അവതരിപ്പിക്കുന്ന ലളിത സംഗീതം. തുടർന്ന് ബന്ധരു കമ്പയ്യയുടെ കന്നഡ നാടോടി സംഗീതം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് ഡോക്ടർ എം വി നടേശൻ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ, കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദർ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ, പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ. സൈമർ ദ വുമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ. ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ഹരിതം. പോഷകമൂല്യമേറിയ കേരളത്തിന്റെ സ്വന്തം നവര എന്ന നെല്ലിനം ഡോക്ടർ സി ആർ എൽ സി സംസാരിക്കുന്നു. 7:10 ഗാന്ധിമാർഗം. ഗാന്ധിയനും എഴുത്തുകാരനുമായിരുന്ന പി ഐ ശങ്കരനാരായണനുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖം, രണ്ടാം ഭാഗം പുനഃപ്രക്ഷേപണം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ, ഗാനസന്ദേശം. 7:40 കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. 7:45 ചലച്ചിത്രഗാനം. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട്, ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർ.

0: ഓർമ്മകൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ പങ്കുവെക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എലയടത്ത്. 8:45 10:15 വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 സംഗീത കച്ചേരി. നാരായണൻ കെ പാടിയ കൃതികൾ. ഗിരീഷ് കുമാർ LS വയലിൻ, സനൽ കെ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അർബനമുട്ട് ബക്കർ എടക്കിഴിയൂരും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാര. 1:00 പ്രിയഗീതം. 2:15 തുടർ നാടകം കുറ്റവും ശിക്ഷയും, ദസ്തവേസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം ഭാഗം 14. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം PA ബിജു. 2:30 സ്വരസാഗരം. ജോൺ ബി ഹിഗിങ്സ് പാടിയ കൃതികൾ. വി ത്യാഗരാജൻ വയലിൻ, ടി രംഗനാഥൻ മൃദംഗം, എൻ നാഗരാജൻ ഗഞ്ചിറ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 മാപ്പിളപ്പാട്ടുകൾ, അഫ്സൽ, രഹന എന്നിവർ പാടിയത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ലളിത സംഗീത പാഠം. പഠിപ്പിക്കുന്നത് AE വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് പ്രിയദർശിനി KM. 6:00 രാത്രി 8:30 ചലച്ചിത്രഗാനം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വയലും വീടും ഭാഗം 2. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:35 യുവവാണി. 8:00 സാഹിത്യവേദി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാം ഒരു കഥ. 10:00 സംഗീത സാധകം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM പ്രക്ഷേപണത്തിൽ രാവിലെ 10:30 സ്വരരാഗലയം പുനഃപ്രക്ഷേപണം. 10:50 ഉച്ചതിരിഞ്ഞ് 3:30 ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചതിരിഞ്ഞ് 3:05 ലളിതം മധുരം. 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ശക്തമായ മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ കാറ്റിനും സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ആകാശവാണി തൃശൂർ. ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റ് കൃഷികൾക്കൊപ്പം ചോളം കൃഷിയും നമ്മുടെ നാട്ടിൽ പ്രചുര പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ചോളം എത്തുന്നതിനൊപ്പം നമ്മുടെ നാട്ടിലും കർഷകർ ഇന്ന് ചോളം കൃഷി ചെയ്തു വരുന്നുണ്ട്. ചോളം കൃഷിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞാറ്റുവേലയിൽ. ചോളത്തിന്റെ നടീൽ, ഇനങ്ങൾ, കൃഷിരീതി, പരിചരണം, വളപ്രയോഗം തുടങ്ങി ചോളം കൃഷിയുടെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ നമിത കൃഷ്ണ.
4: ചോളത്തിന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു 9000 വർഷങ്ങൾക്ക് മുന്നേ മെക്സിക്കോയിലാണ് ഇതിൻ്റെ ഒരു സ്വദേശമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ശേഷം അമേരിക്കക്കാരുടെ ഇടയിൽ ഇതിൻ്റെ കൃഷിക്ക് വലിയൊരു പ്രസിദ്ധി

0: നേടുകയും കാലക്രമേണ ഇത് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോഴും കേരളത്തിൽ വലിയൊരു തോതിൽ കൃഷി ആരംഭിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ചോളം അധികമായിട്ട് കൃഷി ചെയ്ത് വന്നിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു 10 വർഷത്തിനോട് അടുപ്പിച്ച് നമ്മുടെ നാട്ടിലും അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ജാഗരൂകരായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സ്വഭാവം എന്ന നിലയ്ക്ക് സെന്റുകൾ തൊട്ട് ഹെക്ടറിൽ വരെ കൃഷി ചെയ്യുന്ന കർഷകരെ നമുക്കെന്നറിയാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവിള കൃഷിയായിട്ടും തനി വിളയായിട്ടും നമുക്ക് ചോളം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു 90 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിനെ വിളവെടുക്കാൻ സാധിക്കുന്നു.
1: ഏത് തരത്തിലുള്ള കാലാവസ്ഥയും മണ്ണുമാണ് ചോളം കൃഷിക്ക് അനുയോജ്യമായത്?
0: കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ ചോളകൃഷി പോകാൻ പറ്റില്ല. പക്ഷേങ്കിൽ നമുക്ക് ജലസേചനം കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോഴും നമ്മൾ മണ്ണിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം വളക്കൂറുള്ള അത്യാവശ്യം ഈർപ്പമുള്ള മണ്ണുകളിലാണ് ചോളകൃഷി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. വർഷം ഉടനീളം നമുക്ക് കൃഷി ചെയ്യാമെങ്കിലും നമ്മുടെ കർഷകർ കൂടുതലും ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഉണക്ക് കാലങ്ങളിൽ, പ്രത്യേകിച്ച് ജാനുവരി തൊട്ട് ഒരു ജൂൺ ജൂലൈ വരെ നമ്മുടെ നാട്ടിലെ കർഷകർ ചെയ്യുന്നു. എങ്കിലും നമുക്ക് ഡിസംബർ സെപ്റ്റംബറിലൊക്കെ ജലസേചനം ഉറപ്പുവരുത്തിക്കൊണ്ട് ചോളകൃഷി ചെയ്യാവുന്നതാണ്. അമ്ലശാര ഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 6-7 ഇടയിൽ ഉള്ള അമ്ലശാര തോതുള്ള മണ്ണിൽ നമുക്ക് വിജയകരമായി ചോളകൃഷി ചെയ്യാവുന്നതാണ്.
1: ഏതൊക്കെ ഇനങ്ങളാണ് ചോളം കൃഷിക്കായി ഉപയോഗിക്കുന്നത്?
0: പ്രധാനമായിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലായാലും നമ്മുടെ നാട്ടിലായാലും പറയുന്ന രണ്ട് തരത്തിലുള്ള ഇനങ്ങളുണ്ട് ചോളത്തിൽ. ഒന്ന് വന്നിട്ട് സങ്കര ഇനങ്ങൾ അഥവാ ഹൈബ്രിഡുകളും, പിന്നീട് വന്നിട്ട് കമ്പോസിറ്റുകളും. സങ്കര ഇനങ്ങളിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ തന്നെ ഇറക്കിയിട്ടുള്ള ഡെക്കാൻ ഹൈബ്രിഡ് പോലുള്ള ഇനങ്ങൾ വളരെ പ്രസിദ്ധമാർന്ന ഇനങ്ങളാണ്. അതേപോലെ തന്നെ ഗംഗ ഹൈബ്രിഡ് 1, 1.0, 1 ഒക്കെ ഈ പറയുന്ന ഹൈബ്രിഡ് ഇനങ്ങളിലാണ് വരുന്നവയാണ്. പിന്നീടുള്ളതാണ് കമ്പോസിറ്റ് ഇനങ്ങൾ. കമ്പോസിറ്റ് ഇനങ്ങളിൽ വരുന്നതാണ് നമ്മുടെ വിക്രം, സോന, ജവഹർ, വിജയ് പോലുള്ള ഇനങ്ങൾ.
1: അപ്പോൾ കൃഷിക്കായിട്ട് 1 സെന്റിലേക്ക് എത്ര കിലോ വിത്ത് വേണ്ടി വരും?
0: ജനറലി നമ്മളൊരു 2 to 3 kg വിത്തുകൾ വരെ ഒരു സെന്റിന് പറയാറുണ്ട്. ചോളത്തിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ ഡിബ്ലിംഗ് എന്ന് പറയും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കുതിർത്ത് മുളപ്പിച്ചെടുക്കുന്ന ചോളങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മണ്ണിലേക്ക് പ്ലേസ് ചെയ്യുന്നതാണ് ഡിബ്ലിംഗ്. ഇതൊരു ഏകദേശം ഒരു 1-1.5 ഇഞ്ച് ആഴത്തിൽ വേണം ഈ വിത്തുകളെ നമ്മൾ മണ്ണിലേക്ക് വെക്കാൻ. മണ്ണിൽ നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റോ അതുപോലെ തന്നെ ചാണകമോ പോട്ടിംഗ് മിക്സ്ചറോ ഒക്കെ നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്.
1: കൃഷിരീതി എങ്ങനെയാണ്?
0: കൃഷിരീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വാരങ്ങൾ കോരി വെച്ചാണ് ഇത് ചെയ്യാറുള്ളത്. അകലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വാരങ്ങൾ തമ്മിലും 60 സെന്റിമീറ്റർ അകലവും വിത്തുകൾ തമ്മിൽ ഒരു 20-25 സെന്റിമീറ്റർ അകലത്തിൽ നമുക്കിടാം. ഒരു കുഴിയിൽ തന്നെ നമുക്കൊരു 2-3 ചോളത്തിന്റെ വിത്ത് ഇടുന്നതാണ് അഭികാമ്യം.
1: വളപ്രയോഗം എങ്ങനെയാണ്?
0: പൊതുവെ നമ്മുടെ ചോളത്തിന്റെ ഒരു പ്രത്യേകത ഹൈലി റെസ്പോൺസീവ് ആയിട്ടൊരു ക്രോപ്പാണ്. കൊടുക്കുന്ന വളങ്ങളോട് നല്ല രീതിയിൽ റെസ്പോൺസ് കാണിക്കുന്ന ഒരു വിളയാണ് നമ്മുടെ ചോളം. ജനറലി നമ്മുടെ നാട്ടിലെ കർഷകർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാലിവളം, കമ്പോസ്റ്റ്, അതുപോലെ തന്നെ കോഴിയുടെ വളം, അതായത് കോഴിവളമൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ കോഴിവളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ചൂടുള്ളതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കമ്പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ചെടിക്ക് ദോഷമായിട്ട് വരാം. അപ്പോൾ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത ഏതൊരു വളവും നമുക്ക് യൂസ് ചെയ്യാം. ഫാമിയാർഡ് കമ്പോസ്റ്റ്, അങ്ങനെ പല രീതിയിലുള്ള കമ്പോസ്റ്റുകൾ. പിന്നെ ചിലർ ചെയ്യുന്നതാണ് ഫിഷ് അമിനോ ആസിഡുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് വളം ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് നല്ല വിളവ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചോളം എന്ന് പറഞ്ഞ ഓരോ മണികളുണ്ട് അല്ലേ, ആ മണികളിൽ മിനിമം നമ്മൾ പറയാറുള്ള ഒരു 700 മണികളെങ്കിലും നമുക്ക് കിട്ടും. അത്രയും ബലവത്തായിട്ട് നല്ല പൂർണ്ണതയിൽ ആ മണികൾ ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള വളപ്രയോഗം വേണം. ഇനി രാസവളത്തിലേക്ക് വന്നാൽ നമുക്കൊരു സെന്റിലേക്കാണെങ്കിൽ ഒരു 10 കിലോ യൂറിയ വേണം. രാജ്ഫോസ് എന്ന് പറയുന്ന ഒരു 1/4 കിലോ പറയാം, പൊട്ടാഷ് 1/4 കിലോയും പറയാം. ഇതാണ് ഒരു സെന്റ് രീതിയിൽ. ഇനി നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അമ്ലശാര ഘടന അനുസരിച്ച് 1 കിലോ കുമ്മായം നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് പ്രതീക്ഷിക്കാം.
1: ചോളത്തിന് എന്തെങ്കിലും രോഗ കീടാക്രമണങ്ങൾ വരാറുണ്ടോ?
0: ചോളം എന്ന ഒരു വിളയുടെ പ്രത്യേകത ബാക്കിയുള്ള വിളകളെ കമ്പയർ ചെയ്യുമ്പം ഇതിന് വരുന്ന ഒരു കീടാക്രമണം വളരെ കുറവാണ്. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ മുഞ്ഞ, അതായത് നീരൂറ്റി കുടിക്കുന്ന ഒരു ആക്രമണം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇതിനൊരു പ്രതിവിധി എന്ന നിലയ്ക്ക് നമുക്ക് ഓർഗാനിക് കാര്യങ്ങൾ തന്നെ ചെയ്യാം. നമുക്ക് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ബിവേറിയ അപ്ലൈ ചെയ്യാം, സ്യൂഡോമോണസ് അപ്ലൈ ചെയ്യാം, ബയോ കൺട്രോൾ ഏജൻസ് വെച്ച് തന്നെ ഇവയെ നമുക്ക് ഒരു പരിധി വരെ അകറ്റി നിർത്താം. പിന്നെ ചോളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം സിങ്കിന്റെ കുറവ്. ഇതെങ്ങനെ നമുക്ക് മാറ്റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കിലോ സിങ്ക് നമ്മൾ നടുന്നതിന് മുന്നേ സിങ്ക് സൾഫേറ്റ് ആയിട്ട് മണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിങ്ക് ഡെഫിഷ്യൻസി ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ സഹായിക്കും.
1: എത്ര നാളാകുമ്പോഴത്തേക്കും നമുക്ക് ചോളം വിളവെടുക്കാൻ സാധിക്കും? എങ്ങനെ

0: തന്നെയാണ് വിളവെടുപ്പിന് പാകമായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
1: ബാക്കിയുള്ള വിളകളെ വെച്ച് നോക്കുമ്പോൾ ചോളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു 90 ദിവസത്തിനുള്ളിൽ ഇത് നമുക്ക് കിട്ടും. നട്ട് ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ ഒരു 60 അടി നീളത്തിലേക്ക് എത്തും. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു പൂങ്കുല പ്രത്യക്ഷപ്പെടും. ശരിക്കും ഇതിനൊരു ടാസൽ, ടാസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും കോബ് എന്ന് പറഞ്ഞ പെണ്ണും. ആദ്യം ഈ പൂങ്കുല വരും, അതിന് ശേഷം തണ്ടുകളിലും ഇലകളും കൂടെ ചേർന്ന ഒരു ഭാഗത്താണ് കോബ് വരുന്നത്. കോബിൻ്റെ ഒരു എമർജൻസ് എന്ന് പറയുന്നത്, ആദ്യം അവിടെ ഒരു ചെറിയൊരു തടുപ്പ് പോലെ കണ്ടിട്ട് ഒരു കൂമ്പ് പോലെ അത് വരും. അതിനുശേഷം അതിൽ നിന്ന് സിൽക്ക് പോലെ എന്നാണ് നമ്മൾ പറയുന്നത്, നാര് പോലെ വളരെ ഭംഗിയായിട്ട് ഒരു ഫൈബർ പോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു ബ്രൗൺ കളറിൽ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം കുറച്ചൊരു ഉണങ്ങി പിന്നെ ഒരു മഞ്ഞ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചോളം പാകമെത്തിയെന്ന്.
0: ഇപ്പം നമ്മൾ ചോളം കൃഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ചോളം കൃഷി പോലെ തന്നെയാണോ സ്വീറ്റ് കോണും കൃഷി ചെയ്യുന്നത്?
1: ആദ്യകാലങ്ങളിലൊക്കെ ചോളം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് മക്കച്ചോളത്തെ കുറിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കച്ചോളം എന്ന് പറയുമ്പോൾ നമ്മളൊരു 2 പശുവൊക്കെയുള്ള ആളുകൾ അതിൻ്റെ ഒരു പാലുൽപാദനത്തിന് ഫോക്കസ് ചെയ്തിട്ട് മക്കച്ചോളം നടും. പക്ഷേങ്കിൽ ഒരു ഫുഡായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടങ്ങിയത് സ്വീറ്റ് കോണിൻ്റെയും ബേബി കോണിൻ്റെയും വരവറിയിച്ചതോടുകൂടിയാണ്. സ്വീറ്റ് കോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കച്ചോളത്തിന് കുറച്ചുകൂടെ ഹാർഡ് കേണൽസാണ്, അവർ കുറച്ചുകൂടെ കഴിക്കാൻ ഇച്ചിരി കട്ടിയുണ്ട്. അതുമാത്രമല്ല, ഇത് നേരെ എങ്ങടെയാ പോകുന്നത്, മക്കച്ചോളം പോകുന്നത് പ്രോസസ്സിങ്ങിലേക്കാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാലി തീറ്റയായിട്ടും അതുപോലെ തന്നെ കോഴിത്തീറ്റയായിട്ടൊക്കെ വരുന്നു. പക്ഷെ സ്വീറ്റ് കോൺ എന്താണെന്ന് വെച്ചാൽ, വളരെ മൃദു ആർന്ന വളരെ മധുരമുള്ള കേണൽസാണ് സ്വീറ്റ് കോണിൻ്റെ പ്രത്യേകത. ഉറപ്പായിട്ടും ഇതിന് കുറേ ഇനങ്ങളുണ്ട്, മാധുരി, പ്രിയ, പിന്നെ ഗോൾഡൻ ബാൻഡ് എന്നൊക്കെ പറയുന്ന ഇനങ്ങൾ ഈ സ്വീറ്റ് കോണിൽ വരുന്നതാണ്. ഏകദേശം ഇതിൻ്റെ ഒരു ഉൽപ്പാദനവും മക്കച്ചോളത്തിൻ്റെ ഉൽപ്പാദനവും ഒരുപോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 to 3 kg വിത്തുകളാണ് നമുക്ക് ഒരു സെന്റിലേക്ക് വേണ്ടത്. ഏകദേശം വളപ്രയോഗങ്ങളൊക്കെ ഒരേപോലെ തന്നെ വരും. സ്വീറ്റ് കോണിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഒരു 4-5 കോണുകളൊക്കെ ഒരു ചെടിയിൽ നിന്ന് തന്നെ ലഭിക്കാറുണ്ട്. ഇതിൻ്റെ ബാക്കി ഇല തണ്ടൊക്കെ നമുക്ക് നമ്മുടെ കന്നുകാലികൾക്ക് കൊടുക്കുകയും ചെയ്യാം.
0: ബേബി കോൺ കൃഷിയും അപ്പോൾ ഇതുപോലെ തന്നെയാണോ?
1: ബേബി കോണിൻ്റെ പ്രത്യേകത, നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് അൺഫെർട്ടിലൈസ്ഡ് കോബെന്ന്. അതായത് ഫെർട്ടിലൈസ് ആകാത്ത വളരെ ഇളം പ്രായക്കാരായ കോബുകളാണ് ഈ പറയുന്ന ബേബി കോണുകളും. ഇവർക്ക് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. ട്രെൻഡി ഫുഡായിട്ട്, സാലഡൊക്കെ ആയിട്ട്, സൂപ്പൊക്കെ ആയിട്ട് ഇവരെ വളരെ കോമൺ ആയിട്ട് മലയാളീസ് യൂസ് ചെയ്ത് കാണുന്നുണ്ട്. ഒരു 60 ദിവസമൊക്കെ പ്രായമാകുന്ന സമയത്ത് തന്നെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ആ 60 ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് കർഷകർക്ക് ഗുണം ചെയ്യും. പ്രധാന വിളകളിൽ ഇടവിളകളായിട്ടൊക്കെ വരുന്ന സാഹചര്യത്തിൽ സ്വീറ്റ് കോണിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേബി കോണിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് ഒരെണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. എങ്കിലും വർഷത്തിൽ നമുക്കൊരു 3 തവണ കൂടുതലൊക്കെ വിളവെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ബാക്കിയുള്ള കോണിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അതുവഴി കർഷകർക്ക് മികച്ച ഒരു വരുമാനം നേടാൻ സാധിക്കും.
0: ഇതിന്റെ വിപണി സാധ്യത എങ്ങനെയാണ്?
1: ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത ഫുഡിന് ബാക്കിയുള്ളതിനേക്കാൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രൈസ് കുറച്ച് കൂടുതൽ കിട്ടും അല്ലെ? കർഷകരെ സംബന്ധിച്ച് ഏതൊരു കർഷകനായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, തുടക്കത്തിലെ ഒരു ഹെക്ടർ കണക്കിന് കൃഷി പോകാതെ എങ്ങനെയാണ് നമുക്ക് അതിന്റെ കോസ്റ്റ് ബെനിഫിറ്റ് വരുന്നതെന്ന് നോക്കിയതിന് ശേഷം ഒരു കൂട്ടായ്മയായിട്ടോ കുറച്ചുകൂടെ ഏരിയ എടുത്ത് ഡെവലപ്പ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കറക്റ്റായിട്ട് അത് മാർക്കറ്റിലേക്ക് എത്തിക്കുക. ഓർഗാനിക്കലി നമ്മൾ അത്രയും ഇൻപുട്സ് ഇട്ട് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് സാധ്യമായതെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ മാക്സിമം പ്രൈസ് ഫെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും നല്ല ക്വാളിറ്റിയിലാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് ഇടവിളകളായിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊരു വർഷം മുഴുവൻ കൃഷി സാധിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുന്ന രീതിയിലുമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നതാണ്, നമ്മൾ യൂട്യൂബ് ആയാലും സോഷ്യൽ മീഡിയയിലൊക്കെ റെയിൻബോൾ ചോളം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാൾ ബാൺസ് എന്ന് പറയുന്ന USA ബേസ്ഡ് ആയിട്ടുള്ള ഒരു കർഷകൻ ഡെവലപ്പ് ചെയ്തതാണ് ഈ ഒരു റെയിൻബോ ചോളം എന്ന് പറയുന്നത്. ഇന്ത്യൻ പേൾ ചോളം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. ഇത് അദ്ദേഹം സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി ചെയ്തതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേബി കോൺ പോലെയോ സ്വീറ്റ് കോൺ പോലെയോ അല്ല, ഇതിൻ്റെ കേണൽസ് കുറച്ചുകൂടെ ഹാർഡാണ്. പക്ഷേ എങ്കിൽ ഒരു ഓർണമെന്റൽ പർപ്പസിന് വേണ്ടി, അതായത് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിക്ക് വേണ്ടി ഇത് നമുക്ക് നടാവുന്നതാണ്. ആൻഡ് പ്ലസ് ഇതൊരു പുട്ടുപൊടിയാക്കി മാറ്റാം, ഇതിൻ്റെ കേണൽസ് പൊടിച്ച് നമുക്ക് ലൈഫ് സ്റ്റോക്കിനൊക്കെ കൊടുക്കാൻ നല്ലതാണ്. പക്ഷേ എങ്കിൽ ഇതും സ്വീറ്റ് കോണും ബേബി കോണും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർക്കുള്ള അത്രയും ഒരു മധുരം ഈ ഒരു കേണൽസിനില്ല, കാരണം ഇതിൻ്റെ കേണൽസ് കുറച്ച് ഹാർഡാണ്.
0: അപ്പോൾ കർഷകർക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയും വരുമാനം കൂടുതൽ കണ്ടെത്താവുന്നതല്ലേ?
1: ഉറപ്പായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മക്കച്ചോളമാണെങ്കിൽ നമുക്കിത് ലൈവ് സ്റ്റോക്കിലേക്ക് പോവും, അതുപോലെ തന്നെ പൗൾട്രിയിലേക്ക് പോവും. അവർക്കൊരു ഒന്നാന്തരം ഒരു ഫീഡാണ് ഈ പറയുന്ന ചോളപ്പൊടി. മനുഷ്യന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഉപ്പുമാവ്, പുട്ട്, ഇപ്പം മില്ലറ്റ് ബേസ്ഡും അതുപോലെ തന്നെ ചോള പുട്ടുപൊടിയൊക്കെ ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു സിയാസാൻഡിൻ എന്ന് പറയുന്ന ഒരു കരോട്ടിനോയിഡും

0: അതുപോലെ തന്നെ ഫ്ലേവനോയിഡ്സും മിനറൽസും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പം നമുക്ക് ബേബീസിനും സ്ത്രീകളിലേക്കും പ്രായമായ ഡയബറ്റിക് രോഗികളിലേക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ്സ് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ബേബിക്കോണിന്റെ കേസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അവർ തന്നെ ഇത് സൂപ്പ് സാലഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തോളൂ.
1: ഭാവിയിൽ ചോളം കൃഷിയിലൂടെയും കർഷകർക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും അല്ലേ?
0: അതെ, വാണിജ്യാടിസ്ഥാനത്തിലായാലും കർഷകന് മികച്ച ഒരു രീതിയിൽ ഒരു ലാഭം കൊയ്യാൻ ചോളം കൃഷി വളരെ ഉത്തമമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പുതിയ ടെക്നോളജീസ്, സ്മാർട്ട് ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെക്നോളജീസ് വരുന്നുണ്ട്. ഈവൻ നമുക്കറിയാം ഗ്രോ ബാഗ് കൃഷിയിൽ ആയിട്ട് വരെ ചോളം ചെയ്യുന്നവരുണ്ട്, ഡിക് ഇറിഗേഷൻ യൂസ് ചെയ്ത് ചോളം ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് ആയ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ, ഇതൊക്കെ കൊണ്ട് നമ്മുടെ നാട്ടിൽ കർഷകർ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ ഒരു പ്രധാന വിളയിൽ ഇടവിള കൃഷിയായിട്ടും ചോളം ധൈര്യപൂർവ്വം ചെയ്യാം. നമ്മൾ മുന്നോട്ടൊരു സ്മാർട്ടായിട്ട് ചിന്തിക്കുക, നല്ല നല്ല വിത്തുകൾ നമ്മൾ എടുക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ലൊരു ആദായം നമുക്ക് ചോള കൃഷി വഴി കണ്ടെത്താവുന്നതാണ്.
1: ചോളത്തിന്റെ നടീൽ ഇനങ്ങൾ, കൃഷിരീതി, പരിചരണം, വളപ്രയോഗം തുടങ്ങി ചോളം കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ നമിത കൃഷ്ണ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി സമാപിച്ചു. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മൗനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന, സംഗീതം: എം ടി രാജേന്ദ്രൻ.

0: It was informed in the press release from the Lok Bhavan that during the meeting, the governor explained that the requisite majority support in the Tamil Nadu Legislative Assembly, which is essential for forming the government, has not been established. In West Bengal, in connection with the murder of BJP MLA Suvendu Adhikari's close aide, Chandranath Rath, the state police have arrested three individuals. Police also formed a seven-member special investigation team, SIT. It will work under the supervision of the IG of CID. Meanwhile, police took into custody and investigated a resident of Siliguri in connection with the murder case. His car's number plate was allegedly used by the assailants who killed Chandranath Rath last night. After an almost three-hour investigation, police released him with the assurance that he would cooperate and help in further investigation. Around 40 passengers from a cruise ship hit by a deadly Hunter virus outbreak disembarked at the remote South Atlantic island of St. Helena last month without contact tracing, nearly 2 weeks after the first passenger died on board. The Dutch Foreign Ministry has confirmed the number. It comes as international authorities intensify efforts to contain a rare outbreak of deadly disease linked to the Andes strain of Hunter virus after three people who were aboard the cruise ship MV Hondius have died since it set sail from Argentina a month ago. The Dutch-flagged expedition vessel, carrying around 150 passengers and crew from 23 different countries, is now sailing towards Spain's Canary Islands under strict precautionary measures. Benchmark domestic equity indices staged a lackluster close today, remaining largely unchanged amid a choppy trading session. The Sensex dropped 114 points to close at 77,845, while the Nifty dipped 4 points to settle at 24,327. And in IPL cricket, Lucknow Super Giants will face Royal Challengers in Lucknow today at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള, റാന്നി, തിരുവല്ല, അടൂർ എന്നീ നാല് നിയോജക മണ്ഡലങ്ങൾ UDFനും കോന്നി LDFനും ഒപ്പം നിന്ന കാഴ്ചയാണ് കാണാനായത്. ആറന്മുളയിൽ അബിൻ വർക്കി കോടിയാട്ടിന് വീണ ജോർജിനെതിരെ 18,985 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി കൂടിയായ അബിൻ വർക്കിയുടെ കന്നി അംഗമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അബിൻ വർക്കിക്ക് 70,083 വോട്ടും വീണ ജോർജിന് 51,098 വോട്ടും മൂന്നാം സ്ഥാനത്തെത്തിയ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന് 34,983 വോട്ടുമാണ് ലഭിച്ചത്. 157,450 പേർ വോട്ട് ചെയ്തതിൽ 3,594 തപാൽ വോട്ടുകളും ഉണ്ടായിരുന്നു. റാന്നി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പഴകുളം മധു 4,344 വോട്ടുകൾക്ക് സിറ്റിംഗ് MLA ആയിരുന്ന LDFന്റെ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനെ പരാജയപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി തോമസ് കെ സാമുവൽ ആണ് മൂന്നാം സ്ഥാനത്ത് വന്നത്. തിരുവല്ലയിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ 53,224 വോട്ടുകൾ നേടി വിജയിച്ചു. NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയാണ് ഇവിടെ 43,078 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് എത്തിയത്. സിറ്റിംഗ് MLA കൂടിയായിരുന്ന അഡ്വക്കേറ്റ് മാത്യു ടി തോമസിന് 42,023 വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ. അടൂരിൽ അഡ്വക്കേറ്റ് CV ശാന്തകുമാർ 66,153 വോട്ടുകൾ നേടി വിജയിച്ചു. LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണന് 55,821 വോട്ടും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പന്തളം പ്രതാപന് 26,337 വോട്ടുമാണ് ലഭിച്ചത്. കോന്നി മണ്ഡലം സിറ്റിംഗ് MLA ആയിരുന്ന അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ നിലനിർത്തിയത് കടുത്ത മത്സരത്തിലൂടെയാണ്. 1,838 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പത്തനംതിട്ട DCC പ്രസിഡന്റ് കൂടിയായ UDFന്റെ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പലിനെ പിന്നിലാക്കിയത്. NDA സ്ഥാനാർത്ഥി TP സുന്ദരേശനാണ് മൂന്നാം സ്ഥാനത്തെത്തിയത്. ജില്ലയിലെ കോന്നി ഒഴികെ നാല് നിയോജക മണ്ഡലങ്ങളിലും കന്നി അംഗക്കാർ ജയിച്ചപ്പോൾ

0: നിഷ്കുമാർ മൂന്നാം തവണയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 5 നിയോജക മണ്ഡലങ്ങളിലായി 3264 വോട്ടാണ് നോട്ടയ്ക്ക് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ ലഭിച്ചത് കോന്നി മണ്ഡലത്തിലും ഏറ്റവും കുറവ് ലഭിച്ചത് തിരുവല്ല മണ്ഡലത്തിലുമാണ്. കോന്നിയിൽ 805 വോട്ടുകളും തിരുവല്ലയിൽ 504 വോട്ടുകളും നോട്ട നേടി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മേര യുവഭാരത് സഹകരണത്തോടെ യുവ ആപ്തമിത്ര പദ്ധതി ജില്ലയിൽ സംഘടിപ്പിച്ചു. ദുരന്ത സമയങ്ങളിൽ പ്രാദേശിക തലത്തിൽ ഉടനടി പ്രതികരിക്കാൻ ശേഷിയുള്ള സന്നദ്ധ സേനയെ വാർത്തെടുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ജില്ലയിലെ മൈഭാരത് വോളണ്ടിയർമാരിൽ നിന്നും തെരഞ്ഞെടുത്ത 150 പേർക്കാണ് ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിലായി പരിശീലനം നൽകുന്നത്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള രീതി, ദുരന്തമുഖങ്ങളിലെ ഏകോപനവും പ്രവർത്തനവും, രക്ഷാപ്രവർത്തനത്തിനുള്ള മുന്നൊരുക്കം, ബേസിക് ലൈഫ് സപ്പോർട്ട്, പ്രാഥമിക ജീവൻ രക്ഷാവിദ്യ എന്നീ വിഷയങ്ങളിൽ ശാസ്ത്രീയമായ അറിവും പ്രായോഗിക പരിശീലനവും ക്യാമ്പിൽ നടന്നു. കൂടാതെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ വോളണ്ടിയർമാർക്ക് സർട്ടിഫിക്കറ്റുകൾ, ഐഡി കാർഡുകൾ, യൂണിഫോം, എമർജൻസി കിറ്റുകൾ എന്നിവയും വിതരണം ചെയ്തു. ആരോഗ്യവകുപ്പ്, സർക്കാർ, സ്വകാര്യ നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നഴ്സസ് വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതാകുമാരി കോന്നി പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ചു. ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനമായ മെയ് 12 ലോക നഴ്സസ് ദിനം.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി തൃശൂർ. ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഭാരതത്തിന്റെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം: കർണാടക. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്. ഭാരതത്തിന്റെ മൊത്തം ഉൽപ്പാദനത്തിന്റെ 70% കർണാടകയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഭാരതത്തിന്റെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്. ഭാരതത്തിന്റെ മൊത്തം ഉൽപ്പാദനത്തിന്റെ 70% കർണാടകയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്.

ചിന്താവിഷയം. ഷൂവിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാലില്ലാത്തവനെ കണ്ടപ്പോൾ ഞാനത് നിർത്തി. ഷേക്സ്പിയർ. ഷൂവിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാലില്ലാത്തവനെ കണ്ടപ്പോൾ ഞാനത് നിർത്തി. ഷേക്സ്പിയർ. ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണമാണ് കേട്ടത്.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
5: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18

0: 8 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: ആകാശവാണി തൃശൂർ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന ഓപ്പറേഷൻ സിന്ദൂർ ഇത്യസ്യ പ്രഥമ വാർഷികോത്സവം ആചരിതം. ഭയോത്പാദനസ്യ പരാജയെ തസ്യ സക്ഷമ വിധിവ്യവസ്ഥായാഃ വിനാശേ ച ഭാരതസ്യ പ്രതിബദ്ധതാം പുനഃ ദൃഢീകൃതം. ബിഹാരസ്യ മുഖ്യമന്ത്രി സമ്രാട് ചൗധരി സ്വമന്ത്രിമണ്ഡലസ്യ വിസ്താരം കൃതവാൻ. നിതീഷ് കുമാരസ്യ പുത്രേണ സഹ ദ്വാത്രിംശത് മന്ത്രിണഃ ച നൂതന മന്ത്രിമണ്ഡലെ ശപഥവചനം സ്വീകൃതവന്തഃ. തമിഴ്നാടു കേരള രാജ്യയോഃ സർവകാര നിർമ്മാണാർത്ഥം തീവ്ര സംവാദാഃ പ്രചലന്തി. സർവകാരേണ ചത്വാരിംശത് വർഷതഃ അധിക വയസ്കാനാം കർമ്മചാരിണാം കൃതെ രാഷ്ട്രവ്യാപി വാർഷിക സ്വാസ്ഥ്യ പരീക്ഷണോപക്രമം സമാരബ്ധം. അപ്പി ച IPL ക്രിക്കറ്റ് ക്രീഡായാം ലക്നൌ സൂപ്പർ ജയന്റ്സ് ദലം അദ്യ സായങ്കാലെ ലക്നൌ നഗരെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന ഉക്തം യത് ദേശഃ ആതങ്കവാദം പരാജയിതും തസ്യ സമർത്ഥകം വിധിവ്യവസ്ഥാം ച വിഘടയിതും ദൃഢഃ അസ്തി. സിന്ദൂരാഭിയാനസ്യ ഏകവർഷസ്യ പൂർത്യവസരെ സാമാജികാന്തർജാലീയേ പട്ടലേ ശ്രീമോദീ അവദത് യത് ഭാരതീയ സശസ്ത്രസേനയാ അഭിയാനാവധൌ അപൂർവം സാഹസം സ്പഷ്ടതാം സുദൃഢം സങ്കല്പം ച പ്രദർശിതം. സഹ അവദത് യത് ഏതത് പഹൽഗാം ഇത്യത്ര നിർദോഷ ഭാരതീയേഷു ആക്രമണസ്യ സാഹസം കർത്തൃഷു സൈനികാഃ സമുചിതം പ്രതികാരം കൃതവന്തഃ. ശ്രീമോദീ അഗ്രെ അവദത് യത് സശസ്ത്രസേനായാഃ ശൗര്യസ്യ സമ്പൂർണഃ ദേശഃ അഭിവാദനം കരോതി. പ്രധാനമന്ത്രി അവദത് യത് ആതങ്കവാദസ്യ വിരുദ്ധം ഭാരതസ്യ ദൃഢപ്രതിക്രിയായാഃ രാഷ്ട്രീയസുരക്ഷായാഃ രക്ഷണായ തസ്യ അവിചലപ്രതിബദ്ധതായാഃ ച പ്രതിബിംബഃ ഏവ ഓപ്പറേഷൻ സിന്ദൂരേ ഇത്യസ്തി. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണൻ വര്യഃ ചാപി സ്വമനോഭാവം സാമാജികാന്തർജാലീയേ പട്ടലേ പ്രകടിതവന്തൌ. ബിഹാരരാജ്യേ അദ്യ മുഖ്യമന്ത്രി സമ്രാട് ചൗധരി

0: വീര്യത്തെ രാജ്യം ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. 26 പേരുടെ ജീവൻ നഷ്ടമാകാനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി 2025 May 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകരകേന്ദ്രങ്ങൾ തകർത്തതിന് പുറമെ നിരവധി ഭീകരരെയും ഈ സൈനിക നീക്കത്തിലൂടെ വധിക്കാൻ സായുധസേനയ്ക്ക് സാധിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേനാ ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിൻവല്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം കഴിവുകളെക്കുറിച്ച് ഉറച്ച ബോധ്യമുള്ള ഇന്ത്യൻ സേനയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: Firstly, in terms of Pakistan, whatever structure he creates, we know what he has to bring against us. In terms of our own capabilities, we are enhancing our own capabilities to go beyond what we have existing. We are looking at a wide spectrum of ranges, a wide spectrum of trajectories to operate in all domains, and therefore this capability is what we are developing as we speak.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ 52 സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടക്കുന്ന 2 സമ്മേളനത്തിൽ 33 സൈനിക് സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുത്തു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് ശ്രീ സഞ്ജയ് സേഠ് പറഞ്ഞു. യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സൈനിക് സ്കൂൾ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭാവി സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമ്മേളനത്തിൽ നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട 2860 പൌരത്വ പരിശോധന കേസുകളാണ് രാജ്യത്ത് തീർപ്പാക്കാതെ കിടക്കുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. നിയമവിരുദ്ധമായി ഇന്ത്യയിൽ കഴിയുന്ന ഏതൊരു വിദേശ പൌരനെയും രാജ്യത്തിന്റെ നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് തിരികെ അയക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: ലോക് അവൈധ ഢംഗ് സേ ഹമാരെ യഹാൻ റഹ രഹേ ഹൈ ഇസ്മേ ഹംകോ ബംഗ്ലാദേശ് കി സഹയോഗ് ചാഹിയേ താകി വോ ഉൻകോ റിപാട്രിയേറ്റ് കിയാ ജായേഗേ അപ്നേ ദേശ്. പിച്ചലേ കുഛ് സാല് മേ 2860 സേ ഊപ്പർ ഐസേ മസ്ലേ ഹൈ ജിസ്മേ ഹം ലോഗോ നേ രാഷ്ട്രീയ സത്യാപന കേ ലിയേ ബംഗ്ലാദേശ് കോ ഖബർ കിയാ ഹൈ ഓർ യേ സഭി മാംലേ ഉൻകേ യഹാൻ ലംബിത് ഹൈ. ഹമാരാ യേ നീതി ഹൈ കി ജോ ഭീ വിദേശി നാഗരിക് ഹമാരെ യഹാൻ അവൈധ രൂപ് സേ രഹ രഹ ഹൈ വോ ഉൻകോ അപ്നേ ദേശ് ജാനാ പഡേഗാ ജബ് ഉൻകി നാഷണാലിറ്റി വെരിഫിക്കേഷൻ ഉൻകാ രാഷ്ട്രീയത്തെ കാ സത്യാപന ഹോ ജാതാ ഹൈ.
0: 6 സെൻസസ് ബോധവൽക്കരണ LED മൊബൈൽ വാനുകളുടെ ഫ്ളാഗ് ഓഫ് സെൻസസ് കമ്മീഷണർ ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. സെൻസസ് വിവരങ്ങളുടെ പ്രചാരണം ഉറപ്പാക്കുക, പൊതുജന അവബോധം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2027 സെൻസസിൽ ആദ്യമായി അവതരിപ്പിച്ച സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 92 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇതിനകം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തിറക്കി. സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള 10 സമഗ്രമായ വിശകലനമാണ് ഈ റിപ്പോർട്ട്. 13 ശുപാർശകൾ ഉൾക്കൊള്ളുന്ന വിശദമായ നയരേഖയും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിൽ അടുത്ത 5 ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാളും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് ബാറ്റിംഗ്. ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാർ മരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജ്ജിതം. ഗുരുതരാവസ്ഥയിലുള്ള 2 യാത്രക്കാരെ ക്രൂയിസ് കപ്പലിൽ നിന്നൊഴിപ്പിച്ച ശേഷം ചികിത്സയ്ക്കായി നെതർലൻഡ്സിൽ എത്തിച്ചു. അർജന്റീനയിൽ നിന്ന് 1 മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. കപ്പലിലെ 40 യാത്രക്കാർ ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ സെന്റ് ഹെലീനയിൽ ഇറങ്ങിയതായി ഡച്ച് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ലെബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായി ഇസ്രായേൽ ലെബനനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി. റെദ്വാൻ സേനാ കമാൻഡറെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ആണ് അനുമതി നൽകിയത്. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിന് കർഷകരുടെ വികസനം അനിവാര്യം.

0: ണെന്ന് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും ഹോർട്ടികൾച്ചർ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രത്യേക കർമ്മസേന രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണറെ സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വയസ്സ്. ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. അച്ചടക്കവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി തൃശൂർ. നാടകഗാനങ്ങൾ. ആദ്യം വേളാങ്കണ്ണി മാതാവ് എന്ന ചിത്രത്തിൽ തെന്നൽ പാടിയ ഗാനങ്ങൾ കേൾക്കാം.

കൈവഴിയായി ചെന്ന് കണ്ണീർ സമുദ്രത്തിൻ കണ്ണിയാകാം. പെയ്തൊഴിഞ്ഞാൽ നൂറു കൈവഴിയായി.

വേളാങ്കണ്ണി മാതാവ്, അശ്വരഥം, കർണൻ, അയൽക്കൂട്ടം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങളിൽ തെന്നൽ, ബാലചന്ദ്രൻ, രേണുക ഗിരിജൻ, സംഗീത, മനോജ് കൃഷ്ണ എന്നിവർ പാടിയ നാടകഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 8 മണി.
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, റിട്ടയർഡ് വിംഗ് കമാൻഡറും സംരംഭകയും സ്റ്റാർട്ടപ്പ് മെന്ററുമായ രാഗശ്രീ ബി നായരുമായി മനീഷ് എം ബി നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്നത്തെ അതിഥി. പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് റിട്ടയർഡ് വിംഗ് കമാൻഡർ പരിചയപ്പെടുത്താം, പക്ഷേ സംരംഭകയാണ്, സ്റ്റാർട്ടപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മെന്ററാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇതിൻ്റെ ഇടയിൽ റൈറ്റപ്സ്, മെന്റർഷിപ്പ്, പിന്നെ ഒരുപാട് സെമിനാർസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഇന്നത്തെ അതിഥി, വിംഗ് കമാൻഡർ രാഗശ്രീ ഡി നായർ. സ്വാഗതം മാഡം.
4: വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിൽ. താങ്ക് യു സോ മച്ച്.
3: 15 വർഷത്തിലധികമായിട്ടുള്ള ഫോഴ്സിലെ ഒരു ജേണി എവിടെ നിന്നാണ് മാം തുടങ്ങുന്നത്?
4: എൻ്റെ ഇൻസ്പിറേഷൻ ഇസ് കിരൺ ബേദി. ഞാൻ വളർന്നത് നോർത്തിലെ ബീഹാർ സ്റ്റേറ്റിലായിരുന്നു. അവിടെ ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കിരൺ ബേദിയുടെ ഒരു ഇവൻറ്റ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു യൂണിഫോമിനോടുള്ള ഒരു മോട്ടിവേഷൻ അങ്ങനെയാണ് വന്നത്. പക്ഷേ എയർഫോഴ്സിലെ ഗേൾസിന് അന്ന് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ബ്രദറാണ് ആദ്യം എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്. ചേട്ടൻ ജോയിൻ ചെയ്തതിന് ശേഷം ആ ഒരു ഫീൽഡ് വിമൻ ആരും എടുക്കാത്ത ഒരു ഫീൽഡിലോട്ട് കയറണം. കാരണം നമ്മളെല്ലാം ആരെങ്കിലും കോപ്പി ചെയ്യുന്നതിനേയും കാട്ടിലും നമ്മളുടെ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് സ്ത്രീകളെ എടുത്ത ആ വർഷം, ഓരോ വർഷം 2 കോഴ്സാണ് അവരെടുക്കുന്നത്, ജൂൺ ബാച്ചും ഡിസംബർ ബാച്ചും. അപ്പം 92 അവർ തുടങ്ങി, ഞാൻ 93 ബാച്ചിൽ ഡിസംബർ എൻട്രൻ്റ് ആണ്. കോഴ്സ് വൈസ് പറയുമ്പോൾ ഫോർ എസ് എസ് സി എന്ന് പറയുമ്പോൾ അത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിട്ട് ഉള്ള ഒരു ബാച്ച് ആയിട്ട് ആണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്.
3: അതുവരെ എന്താണ് ആണുങ്ങളുടെ മാത്രമായിരുന്ന ഒരു മേഖലയിൽ സ്ത്രീകൾ ചെല്ലുമ്പോൾ, വളരെ ആംബിഷ്യസ് ആയിട്ട് ഉള്ള ഒരാൾ ചെല്ലുമ്പോൾ എങ്ങനെയായിരുന്നു ആ യൂണിഫോമിനുള്ള താല്പര്യത്തിനപ്പുറത്ത്?
4: ഏതൊരു ഫീൽഡായിരുന്നാലും, അത് എയർഫോഴ്സ് ആയിരുന്നാലും, ഇൻഫാക്റ്റ് ഒരു കോർപ്പറേറ്റ് ലൈനിലായിരുന്നാലും, നമ്മൾക്കൊരു മിഷനോടുകൂടി നമ്മൾ കയറുവാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വളരെ ക്ലിയർ ആയിരിക്കും നമുക്ക്. അതുപോലെ എയർഫോഴ്സിൽ ആദ്യം കയറുമ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ എനിക്ക് ഉണ്ടായിരുന്നു, ദാറ്റ് ഇവിടെ സ്ത്രീകൾ കുറവാണ്, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് അതൊരു പാത്ത് ബ്രേക്കിംഗ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമ്മൾക്ക് ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു, ദാറ്റ് നമ്മൾ ചെയ്യുന്നതിൽ ഒന്നിലും ഒരു ഡൈല്യൂഷൻ വരാൻ പാടില്ല, നമ്മൾ കഴിഞ്ഞിട്ടുള്ള തലമുറയ്ക്ക് നമ്മളൊരു മാതൃകയായിട്ട് മാറണം, എന്നാലേ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. കാരണം ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് അവർ ആദ്യം തുടങ്ങിയത്. അപ്പം നമുക്ക് ഒരു സ്പേസ് ടു മേക്ക് എനി ഫെയിലിയർ വാസ് നോട്ട് ദയർ. അതുകൊണ്ട് ആ പ്രഷർ ഉണ്ടായിരുന്നു. സെക്കൻഡ്, ഏതൊരു ആൺകുട്ടിയെയും കാട്ടിലും ഞാൻ ബെറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു പ്രഷറുണ്ട്. വേറൊന്നെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഗേൾസ് വളരെ കുറവായതുകൊണ്ട് അവരുടെ അപ്രോച്ചും ഈതർ ടൂ എന്താ പറയുക, ലീനിയൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ടൂ സ്ട്രിക്റ്റ് ആയിരിക്കും. ബാലൻസ്ഡ് ആയിട്ട് വരുന്ന അപ്രോച്ചസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എവിടെ ലൈൻസ് ഡ്രോ ചെയ്യണം, എവിടെ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും.
3: എല്ലാവരും കുട്ടിയായിരിക്കുമ്പോഴേ ഉള്ളൊരു വലിയ മോഹമാണല്ലോ പറക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് എങ്ങനെയാണ് മാഡം ഓർമ്മിക്കുന്നത്?
4: എയർഫോഴ്സ് അക്കാഡമിയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ട്രെയിനിങ്. അതുവരെ ഞാൻ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ജോയ് റൈഡ് എനിക്ക് കിട്ടിയ HPT-32 എന്നും പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനർ എയർക്രാഫ്റ്റിലാണ്. അതിലോട്ട് നമ്മൾ കയറുമ്പോൾ നമ്മൾ തന്നെ ഒരു പക്ഷിയാണെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരും. സോ ഒബ്വിയസ്ലി നമ്മളുടെ ആംബിഷനോടുകൂടി പറക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. പക്ഷേ മേലിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്തൊരു ലിമിറ്റഡ് എന്താ പറയുക സ്പെക്ക് ഇൻ ദ വേൾഡ് ആണെന്നുള്ള ഒരു റിയലൈസേഷനും കൂടെ വരും.
3: അവിടെ നിന്ന്

0: ഒരുപാട് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാഡം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിംഗ് കമാൻഡർ എന്നുള്ള നിലയിൽ എന്താണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീഡർഷിപ്പിലോട്ട് വരുമ്പോൾ അത് എങ്ങനെയായിരുന്നു എടുക്കുന്നത്?
1: സർവീസിൽ നമ്മൾ കയറുമ്പോൾ നമുക്കൊരു കമ്മീഷൻഡ് റാങ്കും നോൺ കമ്മീഷൻഡ് റാങ്കും പിന്നെ നോൺ കമ്പാറ്റൻ്റ് എൻറോൾഡ് എന്നും പറഞ്ഞു പിന്നെ സിവിലിയൻസ് ഇങ്ങനെ നാല് കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഉള്ള പ്ലസ് കോൺട്രാക്ച്വൽ എംപ്ലോയീസും ഉണ്ട്. അപ്പോൾ ഞാൻ കയറിയ സമയത്ത് എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് എൻ്റെ കമ്മീഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ ട്രെയിനിങ് ഉണ്ട്. ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു മെയിൽ കേഡറ്റ്സിൻ്റെ അതേ ട്രെയിനിങ്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് എൻ്റെ പോസ്റ്റിംഗ് വന്നത് താമ്പരം എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേഷനിലാണ്. അവിടെ എയർമെൻ ട്രെയിനിങ് എന്നും പറഞ്ഞിട്ട് ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ ഇത് നോൺ കമ്മീഷൻ റാങ്കിലെ ആൾക്കാരുടെ ട്രെയിനിങ് നടത്തുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇനീഷ്യൽ ബാച്ചസിലെ പെൺകുട്ടികൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും വളരെ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഓഫീസർ അല്ലാത്ത അതായത് നോൺ ഓഫീസർ കാഡറിലുള്ള ആൾക്കാർ അവർ വളരെയധികം നമ്മളെ സപ്പോർട്ടീവ് ആയിരുന്നു. കോൺട്രറി ടു ദ ജനറൽ പെർസെപ്ഷൻ ഞാൻ അനുഭവിച്ച് എൻ്റെ എന്താ പറയുക എൻവയൺമെൻറ്റിൽ വന്ന എയർമെൻ എത്ര പേരുണ്ടായിരുന്നു എല്ലാവരും വളരെ നമ്മളെ ഗൈഡ് ചെയ്യുന്നതിനും ഓഫീസേഴ്സിനെയും കാട്ടിലും പല കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും നമ്മളെ ഗൈഡ് ചെയ്യുന്ന പലരും നോൺ ഓഫീസർ കാഡറിലുള്ള വ്യക്തികൾക്കായും ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ അന്നൊക്കെ പൈലറ്റ് ഓഫീസർ എന്നും പറഞ്ഞൊരു റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പൈലറ്റ് ഓഫീസർ രണ്ട് വർഷം, അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് ലെഫ്റ്റനൻ്റ് ആവും മൂന്നാമത്തെ വർഷം, പിന്നെ ആറ് വർഷം കഴിഞ്ഞിട്ട് സ്ക്വാഡ് ലീഡർ ആവും, പിന്നെ ഒരു 13 വർഷം സെർവ് ചെയ്താലേ അടുത്ത റാങ്ക് വിംഗ് കമാൻഡറായിട്ട് വരത്തുള്ളൂ. നമ്മൾ ഓരോ റാങ്ക് ഇടുമ്പോഴും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതേപോലെ കൂടുകയാണ്. കാരണം നമ്മൾ ഹയറാർക്കിയിൽ നമ്മളുടെ കീഴിൽ എത്രയും ആൾക്കാർ വരികയാണ്. അപ്പോൾ ഡിസിപ്ലിൻ, സെക്യൂരിറ്റി, ഫിനാൻസസ്, ഇൻഫാക്ട് അക്കൗണ്ടിങ് ഒക്കെ അവിടെ നമ്മളുടെ കയ്യിൽ വരുന്ന എമൗണ്ടും നമ്മൾ ഡീൽ ചെയ്യുന്ന എമൗണ്ടിൻ്റെയും വോള്യൂം എത്രയാണ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻറ്റഗ്രിറ്റി എന്നും പറഞ്ഞിട്ട് ഒരു ഒരു ആസ്പെക്ടിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള അത് വളരെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് എയർഫോഴ്സ് എന്ന് പറയുന്നത്.
0: ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഈ റെഡ് ആരോ കുറിച്ചിട്ടാണ്.
1: റെഡ് ആരോയുടെ ഡിസ്പ്ലേ വന്നത് ഫ്രസ്ട്രേഷൻ ആഗ്രയിലാണ്. അത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രാൻസ്പോർട്ട് ബേസ് ഇൻ ഇന്ത്യ ആണ്. അവിടെ റെഡ് ആരോയുടെ എയർ ഷോ വന്നപ്പോൾ, ഇപ്പോൾ നമ്മൾ എയറോ ഇന്ത്യ, ഇൻഫാക്ട് ഐ ഹാഡ് ദ ഫോർച്യൂൺ ഓഫ് ബീയിങ് ദ സെക്യൂരിറ്റി ഓഫീസർ എയറോ ആദ്യം എയറോ ഇന്ത്യയുടെ ആദ്യത്തെ ഷോ ഇൻ ബാംഗ്ലൂരിൽ എൻ്റെ ടൈമിലാണ് അത് തുടങ്ങിയത്. റെഡ് ആരോയുടെ ഫ്രഞ്ച് ഡിസ്പ്ലേ വന്നപ്പോഴത്തേക്കും അതിൻ്റെ അവിടുന്ന് വരുന്ന ആൾക്കാരുടെ കോർഡിനേഷൻ, അതിലോട്ടുള്ള ലൈസൺ, അതിൻ്റെ സെക്യൂരിറ്റി. അപ്പോൾ ഞാൻ അന്ന് സ്ക്വാഡ് ലീഡർ റാങ്കിലായിരുന്നു. അപ്പോൾ എനിക്ക് മേലുള്ള ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ജി എൽ ഹിരേമഠ് എന്നും പറഞ്ഞിട്ട് ഗുരുദേവ് ലിംഗയ്യ ഹിരേമഠ്, അദ്ദേഹം എയർ കമോഡറായിട്ടാണ് റിട്ടയറായത്. സിവിലിയൻസിനെയും കൂടെ നമ്മൾ പുറത്തുള്ള ആൾക്കാരെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എയർഫോഴ്സിൻ്റെ ഒരു പബ്ലിസിറ്റിയാണ്, സെക്യൂരിറ്റിയാണ് നമ്മൾ ഇതിലെല്ലാം മേജറായിട്ട് വരുന്നത്. പ്ലസ് ഈ പുറത്തുനിന്നൊരു രാജ്യത്തിനൊരു ഒരു ഡിസ്പ്ലേ ടീം വരുമ്പോഴത്തേക്കും ആ ഡിസ്പ്ലേ ടീമിനോടുള്ള നമ്മളെ ഇൻട്രാക്ഷൻ, അവർക്ക് വീണ്ടും വരാനുള്ള ഒരു താല്പര്യം വരിക, നമ്മളുടെ ടീമിനെ അങ്ങോട്ട് ക്ഷണിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു നമ്മളുടെ അജണ്ട. അപ്പോൾ ആ അജണ്ടയോടുകൂടി അതിൻ്റെ ഫോക്കസോടുകൂടി നമ്മൾ നീങ്ങും. അപ്പോൾ ഏതൊരു എന്താ പറയുക ഒരു യുദ്ധമായാലും ഒരു നമുക്ക് ചെയ്യേണ്ട ഒരു പണിയായിരുന്നാലും ഇൻ എയർഫോഴ്സ് അതിലൊരു ഫോക്കസും ഒരു മിഷനും ഉണ്ടാവും എല്ലാത്തിലും. ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് വഴുതക്കാട് വരെ പോകണം അല്ലെങ്കിൽ ഇവിടുന്ന് എനിക്ക് പാളയം വരെ പോകണം എന്ന് പറയുമ്പോൾ അതെൻ്റെ ഫോക്കസാണ്. അതെങ്ങനെ പോകും എന്നുള്ളത് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്ന എൻ്റെ മിഷനായിരിക്കും. ഇങ്ങനത്തെ പല നോട്ട് ഓൺലി റെഡ് ആരോ, ഓരോ കാർഗിൽ ഓപ്പറാക്രം, പിന്നെ ഒരു എൻക്രോച്ച് ലാൻഡിൻ്റെ ഒരു സ്ട്രക്ചറിനെ ഡിമോളിഷ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ പല റോൾസ് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇൻ എയർഫോഴ്സ്.
0: ഇവിടെ നിന്ന് വളരെ വ്യത്യസ്തമായി 15 വർഷത്തിന് ശേഷം എന്താണ് യൂണിഫോം മാറി വരുമ്പോൾ ബിസിനസ്സിലേക്ക്, ഓണ്ടർപ്രണർഷിപ്പിലോട്ടാണ് മാഡം വരുന്നത്. പൊതുവേ ആൾക്കാർ എന്താണ് മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ചടക്കമുള്ള ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്ന് പൊതുവേ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്?
1: പറഞ്ഞത് കറക്റ്റാണ്. ഡിസിപ്ലിൻ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമേ ആവത്തുള്ളൂ ഏതൊരു ഓർഗനൈസേഷനിൽ. പെർട്ടിക്കുലർലി ഓൺട്രപ്രണർഷിപ്പ് പോലത്തെ ഒരു ഫീൽഡിൽ വരുമ്പോൾ ഡിസിപ്ലിൻ വിൽ ഒൺലി ഗെറ്റ് യു സോ ഫാർ. പക്ഷേ അതിന് അഡാപ്റ്റബിലിറ്റി, ഇപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞതിൻ്റെ വേർഡിൻ്റെ വേറൊരു വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, നമ്മൾ എത്രമാത്രം പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നു ആ എൻവയൺമെൻറ്റിൽ, എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും, ഞാൻ എത്ര അൺലേൺ ചെയ്യും. കാരണം സർവീസിലുള്ള ടേംസ്, സർവീസിലുള്ള എൻവയൺമെൻറ്റ് അല്ല പുറത്തിറങ്ങുമ്പോൾ. ഹയറാർക്കി ഇല്ല, പ്ലെയിൻ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്റ്റേഷൻസോട്, ഏത് എക്സ്പെക്റ്റേഷനിലോടുകൂടി നമ്മൾ പുറത്തിറങ്ങുന്നു, ആ എക്സ്പെക്റ്റേഷൻ നമുക്ക് കിട്ടണം എന്നില്ല. പക്ഷെ അവിടുത്തെ ഒരു എൻവയൺമെൻറ്റുമായിട്ട് എത്ര പെട്ടെന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു, അതായിരിക്കും എൻ്റെ ഗ്രോത്ത് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു റിയലൈസേഷൻ, ആ ഒരു അറിവ്, ആ ഒരു വിസ്ഡം എനിക്ക് എത്ര പെട്ടെന്ന് വരുന്നു, എനിക്കല്ല എന്നെപ്പോലെ എത്രയൊക്കെ ആൾക്കാർ ഈ ഫീൽഡിൽ വന്നിട്ടുണ്ടോ അതെനിക്ക് പകർന്നു തന്നത് ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഗണേഷ് എന്നും പറഞ്ഞിട്ട്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല,

0: അക്കൗണ്ട്സ് ബ്രാഞ്ചിലെ ഒരു ഓഫീസറായിരുന്നു. ഞാൻ സർവീസ് ഏകദേശം ഇടാറായ സമയത്ത് അദ്ദേഹം അന്ന് ഓഫർ തന്നതാണ് റിലയൻസിൽ അന്ന് ജോയിൻ ചെയ്യേണ്ടത്. അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി ഹി പാസ്ഡ് അവേ. പക്ഷേ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞ സർവീസിലെ ഒറ്റ ജാർഗൻ യൂസ് ചെയ്യരുത്, ജസ്റ്റ് ഫൈൻഡ് ഔട്ട് അതിന് സിനോണിംസ് എന്തുവാണ്, പിന്നെ സർവീസിന്റെ എൻവയോൺമെന്റ് അല്ല, ദിസ് ഇസ് എ ന്യൂ ലൈഫ്. അപ്പം നമ്മൾ ഒരു എന്താ പറയുക, ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു അവനോണ്ട് വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ അഡാപ്റ്റ് ചെയ്യുന്ന. പിന്നെ പെണ്ണുങ്ങൾക്ക് ഐ തിങ്ക് ദേ അഡാപ്റ്റ് ഫാസ്റ്റർ, കാരണം അവർക്ക് പല റോൾസ് അവരുടെ ജീവിതത്തിൽ വരും, അമ്മയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ. അപ്പം അഡാപ്റ്റബിലിറ്റി എത്ര പെട്ടെന്ന് വരുന്നു ആ ഒരു. ആൻഡ് വൈ ഐ ചോസ് ഇസ് ബിക്കോസ് സർവീസിൽ അന്ന് 15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പെർമനൻറ്റ് കമ്മീഷൻ എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് വിടേണ്ടതായിരുന്നു. അപ്പോൾ ആ വിടുമ്പോൾ ഏത് ഓപ്ഷനുണ്ട്? അപ്പോൾ ആദ്യം ഡെഫിനറ്റ്ലി ഞാൻ ഓൺട്രപ്രണർഷിപ്പിലല്ല പോയത്. ഞാനൊരു ഇൻഡോ അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സിൽ അവരെ റെസിഡൻറ്റ് ഡയറക്ടറായിട്ടാണ് കയറിയത്. അവിടെ ഒരു ഇൻഡോ US SME ഫോറത്തിൻ്റെ ലീഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വന്നു എനിക്ക് US ഡെലിഗേഷൻ ഇവിടെ വന്നപ്പോൾ. അന്നാ എനിക്ക് മനസ്സിലായ ബിസിനസ് എന്ന് പറയുന്നതും ഈ ട്രേഡ് ഡെലിഗേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇന്ത്യയിലെ ബിസിനസ് ഇസ് അനദർ മിഷൻ ടു മേക്ക് ദിസ് കൺട്രി ബിഗ്. അപ്പോൾ എന്നാൽ ഒരു ചെറിയ തോതിൽ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു ഓറിയൻറ്റേഷന് കൂടിയാണ് ഈ ഫീൽഡിലേക്ക് ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്തത്.
1: മെഡിക്കൽ മേഖലയാണ് ഒരെണ്ണം, പിന്നെ ഒരെണ്ണം ഒരു പക്ഷേ ലോക്കൽ ടു ഗ്ലോബൽ എന്നൊക്കെ പറയാവുന്ന പോലെ നട്മെഗ് ആഡ്. ഈ രണ്ടിനെ കുറിച്ചൊന്ന് പറയാമോ?
0: മെഡിക്കേഡ് എന്നുള്ള ഒരു സംരംഭം ആക്ച്വലി എനിക്കൊരു പാർട്ട്ണറും കൂടെ ഉണ്ട്. അദ്ദേഹം ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, US എഡ്യൂക്കേറ്റഡ് ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യണം. ഇൻഫാക്ട് സിറ്റീസിലല്ല, മെട്രോസിലല്ല, 2-tier, 3-tier cities എങ്ങനെ നമുക്കിതിനെ ഡെവലപ്പ് ചെയ്യാം, ആ ഒരു ഓറിയൻറ്റേഷൻ. ഇത് ഗ്ലോബൽ ഓൺട്രപ്രണർഷിപ്പ് സമ്മിറ്റ് എല്ലാ വർഷവും നടക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സമ്മിറ്റിൽ ഞാൻ മീറ്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഇത് ഒരു കോൺവെർസേഷനിൽ ഇത് എന്നോട് പറഞ്ഞപ്പോൾ അതുമായിട്ട് ഞാൻ സിങ്ക് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു പാർട്ട്ണറായിട്ട് ഇങ്ങനൊരു ഫേമിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പാർട്ട്ണറിനെ തിരക്കുന്നുണ്ട്. ആരെങ്കിലും കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്ത ഒരു ഫീൽഡ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ, അങ്ങനെ കോൺവെർസേഷൻ വന്നതിലാണ് ഞാൻ ഈ ഒരു മെഡിക്കേഡ് ഈഥോസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ ആക്ച്വലി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാലും ഇത് ഹോസ്പിറ്റലല്ല, ഇത് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഏതൊരു ഹോസ്പിറ്റലിലും അതിനെ റൺ ചെയ്യാൻ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിലാണ് പ്രശ്നം വരുന്നത്. കാരണം ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ഉള്ളതായാലും ഒരു ക്യാഷ്ലെസ് പേഷ്യൻറ്റ് വന്നിരുന്നാലും അവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഇമീഡിയറ്റ് ആയിരിക്കും. പക്ഷേ ഈ മണി റിയലൈസ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വരാൻ റഫ്ലി അറൌണ്ട് 60-90 days എടുക്കും. പക്ഷേ ഇപ്പോൾ പേഷ്യൻറ്റ് എ വന്നിട്ട് ആ 90 ഡേയ്സിനകത്ത് പിന്നെയും ABCD കുറേ അതേ പേഷ്യൻസ് വരുന്നു. അപ്പോൾ കൺസ്യൂമബിൾസ് ആയാലും ബാക്കി ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ആയിരുന്നാൽ അത് നടന്നു പോകണം. അപ്പോൾ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ അതിനൊരു ബിഗ് ഗ്യാപ്പ് കൺട്രിയിലുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റാണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്, ഒന്ന്. സെക്കൻഡ്, എക്യുപ്മെൻറ്റ്സ്. മിക്ക ഹോസ്പിറ്റൽസിലും പഴയ എക്യുപ്മെൻറ്റ്സ് ആണ് ഇരിക്കുന്നത്. ഞാൻ മെട്രോസ് അല്ല പറയുന്നത്, ഞാൻ 2-tier, 3-tier ചെറിയ ചെറിയ ക്ലിനിക്സ് അങ്ങനത്തെ. ആ ഹോസ്പിറ്റലിൽ അവർക്ക് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്, വളരെയധികം പൈസ വേണം വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ. അപ്പോൾ പലരും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്യുന്ന പഴയ എക്യുപ്മെൻറ്റ്സ് ഇവർ വാങ്ങും. അപ്പോൾ അവിടെ എനിക്ക് മനസ്സിലായി വാങ്ങുന്നതിന് പകരം ഇതിനൊരു ലീസിംഗ് മോഡൽ എന്നുള്ളൊരു ആസ്പെക്ട് കൊണ്ടുവന്നാൽ ഇതെങ്ങനെ നടക്കും. അത് നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് 2-3 ഹോസ്പിറ്റൽസ് ചെയ്ത് നോക്കി. പിന്നെ അതിലെന്തെങ്കിലും ഒരു മാറ്റം, അതിലെന്തെങ്കിലും ഒരു പുതിയ എന്താ പറയുക ടെക്നോളജി ഡെവലപ്മെൻറ്റ് അപ്ഗ്രേഡേഷൻ വരുമ്പോൾ അതിനെ റീഫർബിഷ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടോ, അങ്ങനെ നോക്കിയപ്പോൾ ഉള്ള മേജർ കമ്പനീസിനോടൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ദാറ്റ് ഇസ് മൈ സെക്കൻഡ് തിങ് ദാറ്റ് ഐ ഡു. തേർഡ്, ഇൻഷുറൻസ്. ഇൻഷുറൻസിൽ ഞാൻ നോക്കിയത് ഇൻഷുറൻസിനും ഇതേ ഇഷ്യൂ ഉണ്ട്. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇൻഷുറൻസ് കമ്പനി അവർക്കൊരു ഇൻഷുറൻസ് പേഷ്യൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ ഒതൻറ്റിസിറ്റി നോക്കി ആ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ബാഡ് ഡെറ്റ് ആയിട്ട് പോകുന്ന പല റോങ് ക്ലെയിംസ് ആയിട്ട് പോകുന്ന പല ഇൻഷുറൻസ് കമ്പനീസും ഉണ്ട്. അത് കാരണം ശരിക്കുമുള്ള പേഷ്യൻസിന് ആ മണി കിട്ടാതെയും പോയിട്ടുണ്ട്. അതിന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് പാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതും, ഇൻഷുറൻസും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റും ഹോസ്പിറ്റലിലെ വർക്കിംഗ് ക്യാപിറ്റലും എക്യുപ്മെൻറ്റ് ലീസിങ്ങും, ഈ 4-5 ഇതിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഡയബറ്റീസ് പേഷ്യൻറ്റിന് ജീവിതകാലം മൊത്തം മെഡിസിൻ കഴിക്കണം എന്നുള്ളൊരു സിസ്റ്റം ഞാൻ ഇന്ത്യയിൽ വളരെ അധികം കാണുന്നു. പക്ഷേ പല ആർട്ടിക്കിൾസ് ഞാൻ വായിച്ചതിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഒരു വേർഡ് കോൾസ് P4 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രിവെൻറ്റീവ് പേഴ്സണൽ പാർട്ടിസിപ്പേറ്ററി ആൻഡ് വൺ മോർ വേർഡ് ഇസ് ദയർ ഐ എം മിസ്സിംഗ് ദാറ്റ്. ബേസിക്കലി ഒരു ഡയബറ്റീസ് വന്ന ആളിന് ഒന്നുകിൽ പാൻക്രിയാസ് വർക്ക് ചെയ്യുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അത് അഡ്രസ്സോ റിഡ്രസ്സോ ചെയ്യണം. ഒരാൾ പരാതി പറയുമ്പം അതിനെ നമ്മൾക്ക്

എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കുന്നത്, അതുപോലെ ആയിരിക്കണം നമ്മൾ ശരീരത്തിനെ നോക്കേണ്ടത്. അപ്പം അങ്ങനത്തെ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് ലൈഫ് സ്റ്റൈൽ വഴിയും വെൽനസ് പ്രോഗ്രാംസും വഴിയും കൊണ്ടുവരാൻ പറ്റും, ആ ഒരു സെഗ്മെൻറ്റും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തു. ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചെറിയ ചെറിയ സ്റ്റാർട്ടപ്സ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്റ്റാർട്ടപ്പിലേക്ക് വന്നു. സ്റ്റാർട്ടപ്പിൽ വന്നപ്പോൾ ആ ജേണിയിൽ ഞാൻ മനസ്സിലാക്കി ഈ സ്റ്റാർട്ടപ്സ് പലർക്കും ഐഡിയ ഉണ്ട്, പക്ഷെ അതെങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ആ കൺവേർട്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും, പക്ഷെ ചിലരും കൺവേർട്ട് ചെയ്യാനുള്ള നമ്മൾ രീതി പറഞ്ഞു കൊടുത്തിരുന്നാലും അത് കഴിഞ്ഞ് അവർ അതിനെ കണ്ടിന്യൂ ചെയ്യാണ്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻക്യുബേഷൻ, ആക്സിലേറ്റർ പ്രോഗ്രാം, ഇങ്ങനത്തെ പലതും അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക, ഒരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയുടെ ഒരു കോൺഗ്ലോമറേറ്റ് ഉണ്ടാക്കി കൊടുക്കുക, അതിൻ്റെ ഒരു കൊഹോട്ട്, അതിൻ്റെ ഒരു ഗ്രൂപ്പ്സ് വെച്ചിട്ട് അവർക്ക് തമ്മി തമ്മി ലേണിംഗ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ചെയ്യുക. പിന്നെ അതിനു വേണ്ടിയിട്ടൊരു കർണാടകയിലെ ഇൻസിഡൻ്റിൽ പ്രസാർ ഭാരതി വഴി നമ്മളൊരു

0: പറഞ്ഞു കൊടുത്തിരുന്നാലും അത് കഴിഞ്ഞ് അവർ അതിനെ കണ്ടിന്യൂ ചെയ്യാണ്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻക്യുബേഷൻ, ആക്സിലറേറ്റർ പ്രോഗ്രാം, ഇങ്ങനത്തെ പലതും അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയുടെ ഒരു കോൺഗ്ലോമറേറ്റ് ഉണ്ടാക്കി കൊടുക്കുക, അതിൻ്റെ ഒരു കൊഹോട്ട്, അതിൻ്റെ ഒരു ഗ്രൂപ്പ്സ് വെച്ചിട്ട് അവർക്ക് തമ്മിൽ തമ്മിൽ ലേണിംഗ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ചെയ്യുക. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു കർണാടകയിലെ ഇൻസിഡൻ്റലി പ്രസാർ ഭാരതി വഴി നമ്മളൊരു ഇഷാക് ടാങ്ക് ഇക്വലൻറ്റ് ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അതിൽ സ്റ്റാർട്ടപ്സിനെ, ലോക്കൽ സ്റ്റാർട്ടപ്സ്, നോട്ട് ദ ഹൈഫൈ സ്റ്റാർട്ടപ്സ്, ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, ചെറിയ എമൗണ്ടിൽ വരുന്ന സ്റ്റാർട്ടപ്സ്, ഒരു 300 സ്റ്റാർട്ടപ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അതിൻ്റെ ഇവാലുവേഷൻ നടത്തി, അതിനൊരു പ്രൊമോഷൻ. അപ്പോഴത്തേക്കും കോവിഡ് വന്നു, പക്ഷേ അറ്റ്ലീസ്റ്റ് വി കുഡ് ഇനിഷ്യേറ്റ് ദാറ്റ് പ്രോസസ്. അത് കാരണം ഇപ്പോൾ പലയിടത്തും അത് അതിനെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ മെഡിക്കേഡിൻ്റെ റോൾ ബ്രോഡ്ലി ഞാനിപ്പോൾ പറഞ്ഞത് സ്റ്റാർട്ടപ്പിലും ഇതിലും അങ്ങനെ വന്നു അങ്ങനെയാണ്. നട്ട്മേക്ക് ആക്ച്വലി എൻ്റെ ബ്രദർ ഇൻ ലോയ്ക്ക് ഒരു കാഷ്യൂ ബിസിനസ് ഉണ്ട്, കൊല്ലത്താണ്. അപ്പോൾ അദ്ദേഹം ഈ കാഷ്യൂ ബിസിനസ്സിൽ വന്ന് കാഷ്യൂ ബിസിനസ് കുറച്ച് ഡ്വിൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹീ റിയലൈസ് ദാറ്റ് ഹീ നീഡ് ടു ഡൈവേഴ്സിഫൈ. അങ്ങനെ വിചാരിച്ചപ്പോൾ ഹീ റിയലൈസ് ദാറ്റ് ഇന്ന് പല കൺട്രീസിലും ഈ കാഷ്യൂ എക്സ്പോർട്ട് ചെയ്യുന്ന പല കൺട്രീസിലും കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ കൺട്രീസിൽ നിന്ന് എന്തെങ്കിലും ഒരു യുണീക്ക് ഐറ്റം നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുവരാൻ ഉള്ള ഓപ്ഷനുണ്ട്. അതിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങാം എന്ന് കരുതിയത്. അത് ഇൻഫാക്ട് ഇപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ആയിട്ട് അത് നടക്കുന്നുണ്ട്.
1: ഇതിന്റെ കൂടെയൊക്കെ തന്നെയാണ് ഒപ്പം കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ ഉള്ള ആളാണ്. അപ്പോൾ ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷൻ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷനിൽ എന്നെ ആക്ച്വലി ഇനിഷ്യേറ്റ് ചെയ്തത് സംബഡി, ഒരു ഐ പി കോൺ എന്ന് പറഞ്ഞ് ഇന്ത്യൻ പ്രൊഫഷണൽ ഐ തിങ്ക് കോൺഫറൻസ് ആണെന്ന് തോന്നുന്നു, നന്ദകുമാർ കർത്ത എന്നും പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ് എന്നെ ഇത് ഐ പി കോണിൽ ആദ്യം കൊണ്ടുവന്നത്. ഐ പി കോൺ വഴിയാണ് ഞാൻ ടി എം എയിലേക്ക്, ഒരു ടി എം എ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് അറിയുന്നത്. അവിടെ ഞാൻ വന്ന സമയത്ത് അന്ന് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് എനിക്ക് ഈ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇനീഷ്യലി ഞാൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പല അവരുടെ ആക്ടിവിറ്റീസിലും ഞാൻ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ഓർഗനൈസേഷനിലെ ഒരു പ്രസിഡന്റ് ആയിട്ട് എലക്ട് ആയ ഹരികേഷ് എന്നും പറഞ്ഞിട്ടൊരു വ്യക്തി എന്നോട് അതിൽ സ്റ്റുഡൻറ് ചാപ്റ്ററിനെ ഒന്ന് ആക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ, ക്യാൻ യു ടേക്ക് ഓവർ എ സ്റ്റുഡൻറ് ചാപ്റ്റർ. അപ്പോൾ അങ്ങനെ അവരുടെ കമ്മിറ്റിയിൽ ആദ്യമായിട്ട് ഞാൻ 2019 സ്റ്റുഡൻറ് ചാപ്റ്റർ ചെയർപേഴ്സൺ ആയിട്ട് കയറുന്നു. ആ വർഷം നമ്മൾ 12 സ്റ്റുഡൻറ് ചാപ്റ്റേഴ്സ് ടി എം എയുടെ കീഴിൽ കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റുഡൻറ് ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഇതെല്ലാം ബി സ്കൂൾസാണ്, ബിസിനസ് സ്കൂൾസാണ്. അപ്പോൾ അവർക്ക് ട്രിവാൻഡ്രം മാനേജ്മെൻറ്റ് അസോസിയേഷനിൽ ഇവിടുത്തെ എത്രമാത്രം ബിസിനസ് ഡീൽ ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പോഷർ കൊടുക്കുക, എന്തെങ്കിലും അവരുടേതായ ഉള്ള കഴിവ്, അതായത് വെതർ ദേ ക്യാൻ, അവർക്ക് ടോപ്പിക്സ് കൊടുത്തിട്ട് അവരുടെ അടുത്ത് പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്യുക, അതിൻ്റെ ഒരു ആനുവൽ കൺവെൻഷൻ ഉണ്ട് ട്രിമ എന്നും പറഞ്ഞിട്ട് അന്ന് അവർക്ക് അതിൻ്റെ അവാർഡ് കൊടുക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് സ്റ്റുഡൻറ് ചാപ്റ്റർ ചെയ്തത്. അതിൻ്റെ അടുത്ത വർഷം എനിക്ക് എം ഡി പി മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നും പറഞ്ഞിട്ട് ആ റോളിൽ വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു വർഷം ബ്രേക്ക് എടുത്തു, ബിക്കോസ് ഐ റിയലൈസ് ദാറ്റ് ഏതൊരു കാര്യം നമ്മൾ ചെയ്തിരുന്നാലും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയിൽ നമ്മൾ പോയാൽ ആ ഒരു ഓർഗനൈസേഷൻ സ്റ്റാഗ്നൻ്റ് ആവും. അപ്പോൾ വേറൊരു ആൾ അത് വന്ന് ഹാൻഡിൽ ചെയ്യുന്നതിൽ എനിക്കും അത് വെച്ച് പഠിക്കാം. അതിൻ്റെ നെക്സ്റ്റ് ഇയർ ഐ വാസ് അഗെയിൻ കോൾ ബാക്ക് ടു ടേക്ക് ഓവർ ആസ് ടു കം ആസ് സെക്രട്ടറി. അങ്ങനെ ഞാൻ എൻ്റെ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ പത്മകുമാർ ലൈഫ് സയൻസ് പാർക്കിൻ്റെ സ്പെഷ്യൽ ഓഫീസറും കെ എം ടി സിയുടെ ചെയർപേഴ്സണുമാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു, ഞാൻ സെക്രട്ടറി ആയിരുന്നു. വളരെ ക്ലിയർ തിങ്കിങ്, വളരെ ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ എനിക്ക് കിട്ടിയ ഒരു എൻവയൺമെൻറ്റ് വാസ് വെരി വെരി വെരി കൺജീനിയൽ. അതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് എപ്പോഴും ഒരു ലേണിംഗ് പ്രോസസ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രം എന്നുള്ളൊരു സിറ്റിയിൽ ഇത്രയും ഒരു ഫീൽഡുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് ഈ മാനേജ്മെൻറ്റ് അസോസിയേഷൻ വഴി പല മാനേജ്മെൻറ്റ് പ്രോസസ്സും അതിൻ്റെ സിസ്റ്റംസിനെയും എത്തിക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് ടി എം എ. പിന്നെ ആനുവൽ കൺവെൻഷനും വേറെ പല ആക്ടിവിറ്റീസും ടി എം എയിലുണ്ട്. അത് രണ്ട് വർഷം ഞാൻ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഞാൻ അവരുടെ അഡ്വൈസറി ബോർഡ് ഇതിലാണ്.
1: നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് ഐ ഐ ടി. അത് ചെറിയ സ്ഥലത്തല്ല, ഐ ഐ ടി പോലുള്ള സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുന്നത്. എങ്ങനെയാണ് ഈ പുതിയൊരു തലമുറയെ കാണുന്നത്, പ്രത്യേകിച്ച് ബിസിനസ് സ്റ്റാർട്ടപ്പ് ആ ഒരു മേഖലയിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ?
0: കുട്ടികൾ എൻ്റെയൊക്കെ ജനറേഷനെയും കാട്ടിലും വളരെയധികം അവർക്ക് ഒരു പ്ലതോറ ഓഫ് നോളജ് ഉള്ള ഒരു വേൾഡിലാണ് ഈ കുട്ടികളൊക്കെ ജനിച്ചിരിക്കുന്നത്. ഞാനൊരു ബുക്ക് എടുത്തിട്ട് അത് ഫുൾ വായിച്ചാലേ എനിക്ക് അതിൻ്റെ ഒരു കണ്ടന്റ് മനസ്സിലാവുള്ളൂ. ഇവർക്ക് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കിട്ടും ഏത് ബുക്കിൽ ഏത് ആസ്പെക്റ്റ് അവർ വായിക്കണം. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് ഈ കുട്ടികൾ കോൺട്രറി ടു വാട്ട് ദ മീഡിയ സേസ്, ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട് ഇന്നത്തെ കുട്ടികൾ ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് ഇൻ്റലിജൻസ് കുറവാണെന്ന് പറയുന്ന പല ആർട്ടിക്കിളും ഞാൻ വായിച്ചിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ്. എനിക്ക് തോന്നുന്ന

0: അവർക്ക് നമ്മളെയും കാട്ടിലും വളരെയധികം മുന്നോട്ട് അവർക്ക് ഒരു വിഷൻ ഉള്ള കുട്ടികളാണ്. അപ്പം അങ്ങനത്തെ കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പം നമുക്ക് അവരോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പം നമ്മളും അത് അതിനൊപ്പം പഠിച്ചുകൊണ്ടിരിക്കണം. അത് കാരണം കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എല്ലാം ഫാസ്റ്റ് ഫുഡ് പോലെ നോളജ് കിട്ടുന്നതുകൊണ്ട് ദേ ആർ ഓൾസോ ലിറ്റിൽ ഇംപേഷ്യന്റ്. അത് അവരുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു മുതിർന്ന ആളുടെ വിസ്ഡം എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് മടിയുണ്ട്. ഈ രണ്ട് ഡിസഡ്വാൻറ്റേജിനെ വളരെ മയത്തോടുകൂടി ഹാൻഡിൽ ചെയ്തേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ വളരെ അംബിഷ്യസ് ആണ്, വളരെ ചൂസിയാണ്, വളരെ എന്താ പറയുക ഇംപേഷ്യൻ്റ് ആണ്. ഇതാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷേ ഐ ഐ ടി പോലുള്ള ഓർഗനൈസേഷനിൽ ഞാൻ ആക്ച്വലി മെൻട്രിങ് ആണ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്സിൻ്റെ. അത് നല്ലൊരു ജേണിയാണ്, ബിക്കോസ് എനിക്ക് അറിഞ്ഞുകൂടാത്ത പല ഫീൽഡും അവർ കാരണമാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അവരെ മെൻട്ര് ചെയ്യുമ്പോൾ ഞാൻ ആ ഫീൽഡിനെ പറ്റി പഠിക്കണം. അപ്പോൾ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ കഴിയുമ്പോൾ ഞാൻ ഒരു വീക്ക് അവരോട് ചോദിക്കും, എനിക്കൊരു വീക്ക് തരൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ വിൽ എൻ്റർ ഇൻ ടു ദ മെയിൻ മെൻട്രിങ് സെഷൻ. അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് ഞാൻ അവരുടെ ആ ഫീൽഡിൽ ലോകത്തിലുള്ള ഏതൊക്കെ കമ്പനീസ് ഉണ്ട്, ആ കമ്പനീസിൽ ആരെങ്കിലും ഓൾറെഡി ഇതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടോ അതെല്ലാം പഠിച്ചിട്ടേ എനിക്ക് അവരുടെ അടുത്ത് പിന്നെയും സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ലേണിംഗ് ആണ്. കുട്ടികൾ ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് ദ മാൻ എന്ന് പറയുന്ന പോലെ അവരാണ് ഇപ്പോൾ ഈ ജനറേഷനിലെ കുട്ടികളാണ് നമ്മളെ ഇപ്പോൾ പലതും പഠിപ്പിക്കുന്നത്. അവരറിയുന്നില്ല നമ്മൾ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം.
1: അതുപോലെ എന്താണ് കോംബാറ്റിംഗ് വയലൻസ് അഗൈൻസ്റ്റ് വുമൺ എന്നുള്ള ഒരു അപ്പോൾ അതിനകത്ത് എനിക്ക് കൗതുകം തോന്നിയൊരു കാര്യം മാഡം നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്, അതായത് ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്പ് എന്നൊരു കാര്യമാണ് മാഡം അവിടെയും
0: ഒന്ന്
1: പറയാമോ?
0: പോഷ് ഗൈഡ്ലൈൻസ് വന്ന വർഷം ഞാനൊക്കെ ഇൻ ലേറ്റ് അറ്റ്ലീസ്റ്റ് മിഡ് 20s ആയിരുന്ന സമയത്താണ് പോഷ് ഗൈഡ്ലൈൻസ് വരുന്നത്. ആ സമയത്ത് ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ അതിനെ പറ്റിയിട്ടുള്ള അറിവ് കമ്പാരറ്റീവ്ലി കുറവായിരുന്നു. ഇന്ന് പോഷ് ഗൈഡ്ലൈൻസ് ഉണ്ടെങ്കിൽ പോലും പലയിടത്തും അതിന് വേറെ പല ആംഗിളും ഉണ്ടെങ്കിലും സെക്ഷുവൽ അബ്യൂസും സെക്ഷുവൽ വയലൻസും ഇന്ന് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അവയർനെസ് ഒരു ഒരു സിസ്റ്റമാറ്റിക് ലെവലിൽ നമ്മൾ സ്കൂൾ മുതലേ പഠിപ്പിച്ചു തുടങ്ങണം എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ ഒരു കമ്പനിയിൽ കയറിയിട്ട് അവരെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു മെൻറ്റൽ മേക്ക് ഉണ്ട്. ഒരു കുട്ടി ഒരാണായാലും പെണ്ണായാലും അവർ അവരുടെ ഇൻട്രാക്ഷനും വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ് എന്നുള്ളൊരു സെൻസ് അത് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട വളരെ അത്യാവശ്യമാണ്. പിന്നെ ആസ് എ സൊസൈറ്റി നമ്മളുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഏതൊരു കാര്യവും അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനെ ശരിയാണെങ്കിൽ അതിനെ എത്ര നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, തെറ്റാണെങ്കിൽ അതിനെ എത്ര നമുക്ക് കൺട്രോൾ ചെയ്യാം, ആ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ കറക്റ്റീവ് ആക്ഷനോടുകൂടി നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വയലൻസ് എഗൻസ്റ്റ് വിമൻ ഇസ് അബ്സല്യൂട്ട്ലി നോ, ആൻഡ് വയലൻസ് ത്രൂ വേർഡ്സ് ത്രൂ ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് പാസീവ് അഗ്രസീവ് സിറ്റുവേഷൻസ് ഉണ്ട്, അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് നമ്മൾ പെൺകുട്ടികളെയും വളരെ ചെറിയതിലേ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. ഹൗ ടു സേ നോ, ഞാൻ അത് റിപ്പീറ്റഡ്ലി പറയുന്നതാണ്. പെണ്ണുങ്ങൾക്ക് ഏറ്റവും പ്രശ്നം വരുന്നത് ഒരു കാര്യം നോ എന്ന് പറയാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ വളരെ അഗ്രസീവായിട്ടൊക്കെ ഡീൽ ചെയ്യുമായിരിക്കും സിറ്റുവേഷൻ, പക്ഷേ ആ അഗ്രസീവായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നതിന് മുന്നേ തന്നെ അവർ നോ എന്ന് പറയേണ്ട ഒരു ബിഹേവിയർ, അതിൻ്റെ ഒരു എന്താ പറയുക, ദേ ഷുഡ് നോ ഹൗ ടു സേ നോ ടു ബി ടു കട്ട് ഇറ്റ് ഷോർട്ട്. ഇതൊക്കെ ഞാൻ പറയുന്നെങ്കിലും വെൻ ഐ എം സേയിങ് ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്പ് ദർ ഇസ് ഓൾസോ ഫ്ലിപ്പ് സൈഡ്. ഈ പോഷ് ഗൈഡ്ലൈൻസ് വെച്ചിട്ട് ഒരു സെക്ഷുവൽ അബ്യൂസ് എന്ന് പറഞ്ഞ് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും പലരും ഉണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് വിമൻ ഒള്ളി. അതിനെയും ഐഡന്റിഫൈ ചെയ്യുന്ന സിസ്റ്റംസ് ഷുഡ് കം ഇൻ പ്ലേസ്. ഈ ഇതിൻ്റെ ഒരു ബാലൻസ് നമ്മളെ സൊസൈറ്റിയിലും നമ്മളെ കമ്പനീസിലും വന്നാൽ ഐ തിങ്ക് വി ആർ ഗുഡ് ടു ഗോ.
1: ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്പ് ആൻഡ് ബിൽഡിംഗ് ദ സിസ്റ്റംസ് എന്ന് തന്നെയാണ് മാഡം അത് ഫോക്കസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്, പക്ഷേ നമുക്ക് ആകെ അരമണിക്കൂറേ ഉള്ളൂ എന്നുള്ളതാണ്. എനിക്ക് വളരെ കൗതുകം തോന്നി ഒരു വാചകത്തിൽ ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അത് മാഡത്തിൻ്റെ നിന്ന് തന്നെ കിട്ടിയതാണ്, ഡു ആൾ ദി ഗുഡ് ബൈ ആൾ ദി മീൻസ് ഇൻ ആൾ ദി വേസ് ഇൻ ആൾ ദി പ്ലേസസ് അറ്റ് ആൾ ദി ടൈംസ് ടു ആൾ ദി പീപ്പിൾ ആസ് ലോങ് ആസ് വി ക്യാൻ.
0: താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ലവ്ലി ടോക്കിംഗ് ടു യു, ആൻഡ് ഇങ്ങനെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ വളരെ സന്തോഷം.
2: റിട്ടയർഡ് വിംഗ് കമാൻഡറും സംരംഭകയും സ്റ്റാർട്ടപ്പ് മെന്ററുമായ രാഗശ്രീ ബി നായരുമായി മനീഷ് എം പി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.
4: ആകാശവാണി തൃശൂർ.
5: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു.

0: നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

ചലച്ചിത്ര കാര്യങ്ങൾ കേൾക്കാം. ആദ്യം മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്ര, സംഗീതം രവീന്ദ്രൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. 63 MLA മാരും AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. നിയുക്ത MLA മാരെ ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. UDF ഘടകകക്ഷി നേതാക്കളുമായും നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭ സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച അവസാനം വരെ നീണ്ടേക്കുമെന്നാണ് സൂചനകൾ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. ഏറ്റവും വലിയ ഒറ്റകക്ഷി നേതാവെന്ന നിലയിൽ ഗവർണറുടെ ക്ഷണപ്രകാരമായിരുന്നു സന്ദർശനം. സർക്കാർ രൂപീകരണത്തിനായി കേവല ഭൂരിപക്ഷം തെളിയിക്കണമെന്ന നിലപാടാണ് ഗവർണർ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചത്. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് ആവശ്യം. 108 സീറ്റിൽ വിജയം നേടിയ TVKക്ക് കോൺഗ്രസിന്റെ 5 MLA മാർ ഇതിനകം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ രൂപീകരിക്കാൻ TVKയെ ഗവർണർ അനുവദിക്കണമെന്നും ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കാൻ അവസരം നൽകണമെന്നും ഇടതു പാർട്ടികൾ നിലപാട് വ്യക്തമാക്കി. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. ശനിയാഴ്ചയാണ് പശ്ചിമബംഗാളിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായും തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യം. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കുമെന്നും ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക തണപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ജാഗ്രതയോടെയും ഐക്യത്തോടെയും വെല്ലുവിളികൾക്ക് ശക്തമായ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പുകളോടെയാണ് രാജ്യം നിലകൊള്ളുന്നതെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സായുധസേനയുടെ പോരാട്ട വീര്യത്തെ രാജ്യം ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. 26 പേരുടെ ജീവൻ നഷ്ടമാകാൻ ഇടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി 2025 May 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകരകേന്ദ്രങ്ങൾ തകർത്തതിന് പുറമെ നിരവധി ഭീകരരെയും ഈ സൈനിക നീക്കത്തിലൂടെ വധിക്കാൻ സായുധസേനയ്ക്ക് സാധിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ 52 സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ 33 സൈനിക് സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുത്തു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് ശ്രീ സഞ്ജയ് സേഠ് പറഞ്ഞു. യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സൈനിക് സ്കൂൾ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭാവി സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമ്മേളനത്തിൽ നടക്കുന്നത്. റെയിൽവേ ലെവൽ ക്രോസിംഗുകളിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടികളുമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. മുന്നറിയിപ്പ് സിഗ്നലുകൾ അവഗണിച്ചും ഗേറ്റ് അടയ്ക്കുന്നതിനിടയിലും ലെവൽ ക്രോസിംഗുകളിൽ ബലമായി കടക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമായി കണക്കാക്കും. പിഴയും ശിക്ഷയും അടക്കമുള്ള നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുമെന്നും റെയിൽവേ അറിയിച്ചു. ഇത്തരം സംഭവങ്ങൾ ട്രെയിൻ യാത്രക്കാരുടെയും റെയിൽവേ ജീവനക്കാരുടെയും ജീവൻ അപകടത്തിലാക്കുന്നതിനാണ്.

0: കടുത്ത നടപടി. സംസ്ഥാന നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദരസൂചകമായി വിമൺ ലെവൺ ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് തെരഞ്ഞെടുത്ത 11 ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. പെരുമ്പാവൂർ ടിമ്പർ സെയിൽസ് ഡിവിഷനു കീഴിൽ വരുന്ന ചാലക്കുടി ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിൽ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായി നടത്തുന്ന തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന ഈ മാസം 20 രാവിലെ 10 മുതൽ ആരംഭിക്കുന്നതാണ്. 2, 3 എന്നീ ക്ലാസുകളിൽ പെട്ടതും 65 വർഷത്തിലേറെ പ്രായമുള്ളതുമായ മികച്ച ഇനം തേക്ക് തടികളാണ് ചില്ലറ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. ഒരു ഉപഭോക്താവിന് 5 ക്യൂബിക് മീറ്റർ വരെ തടി ലഭിക്കുന്നതാണ്. സ്വന്തം വീടുപണിക്ക് ആണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉപഭോക്താവ് ഹാജരാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വീടുപണിക്ക് ലഭിച്ച അനുമതി പത്രം, അംഗീകൃത പ്ലാൻ, പാൻ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും ഉപഭോക്താവിന്റെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ അസലും പകർപ്പും കൂടി ഹാജരാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04802704440. നമ്പർ ആവർത്തിക്കാം, 04802704440. മറ്റൊരു നമ്പർ 85476044406. നമ്പർ ഒരിക്കൽ കൂടി 85476044406. ഓട്ടോകോഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഓട്ടോ കാഡിന്റെ വിശദമായ ഉപയോഗം, ഓട്ടോ കാഡിൽ വിവിധ തരത്തിലുള്ള പൂന്തോട്ടങ്ങളുടെ നിർമ്മാണം, അവയുടെ കൃത്യവും വ്യക്തവുമായ അവതരണം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 11 മുതൽ 15 വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ഓൺലൈനായി പങ്കെടുക്കാം. 1000 രൂപയാണ് പരിശീലന ഫീസ്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 85478372256. നമ്പർ ഒരിക്കൽ കൂടി 85478372256. സേവന വാർത്തകൾ സമാപിച്ചു.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
2: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
2: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
2: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
4: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
5: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2ാമത്തെയും 5ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
4: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
1: ആകാശവാണി തൃശൂർ 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: curve team ensures country's first medal at World Cup Stage 2, beating South Korea in semi-final at Shanghai. That is all in the news at 9. Good night.
1: Aakashvani. വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ഒഴിവുകാലം എങ്ങനെ സർഗാത്മകമാക്കാം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാച്ചാണി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക നജീന നാസർ.
2: അവധിക്കാലം രസമുള്ള ഒരു കാലം കൂടിയാണ്. ബന്ധുക്കൾക്കൊപ്പമുള്ള കൂടിച്ചേരലുകൾ, സമപ്രായക്കാർക്കൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ, മുത്തച്ഛനെയും മുത്തശ്ശിയും കാണാനും അവർക്കൊപ്പം കഴിച്ചുകൂട്ടുന്ന നല്ല നിമിഷങ്ങളൊക്കെയുള്ള ഒരു കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പഴയ തലമുറയ്ക്ക് അവധിക്കാലം. എന്നാൽ ഇന്ന് മാവിൻ ചുന മണക്കുന്ന നാട്ടിടവഴികളും കുട്ടിയും കോലും കളിച്ച് നാരങ്ങാ മിഠായി നുണഞ്ഞു നടക്കുന്ന കള്ളനും പോലീസും കളിച്ച് ആർത്തു നടക്കുന്ന ഒരു ബാല്യത്തെ കാണാൻ കഴിയുന്നില്ല. നമ്മൾ അവധിക്കാലം എന്ന നിലയിൽ സിനിമയിലും ചലച്ചിത്രഗാനങ്ങളിലും കവിതകളിലും വായിച്ചു കേട്ട കഥകളിലുമൊക്കെ ഉള്ള അനുഭവങ്ങൾ മാത്രമാണ് ഇന്ന് ബാക്കിയായുള്ളത്. അവധിക്കാലം വെറുതെ ഇരുന്ന് പാഴാക്കേണ്ടതല്ല, വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള കാലമാക്കി മാറ്റാം. സർഗാത്മകതയും കഴിവുകളും കണ്ടെത്താനുള്ള മികച്ച സമയമാക്കി ഈ അവധിക്കാലത്തെ നമുക്ക് മാറ്റിയെടുക്കാം. ഡിജിറ്റൽ ലോകത്തു നിന്ന് മാറി നിൽക്കാനും പുത്തൻ ശീലങ്ങൾ വളർത്തിയെടുക്കാനും കുറച്ച് വഴികൾ പറയട്ടെ. അമ്മയ്ക്കും അച്ഛനും ജോലി തിരക്കേറുന്ന സമയം തീരെ കുറഞ്ഞു വരുമ്പോൾ കൂട്ടുകാർക്ക് ഏറെയുള്ളത് സമയവും. വിഷമം വേണ്ട, രസകരമാക്കി മാറ്റാം ഈ അവധിക്കാലം. എഴുത്തും വായനയും സർഗാത്മകതയും കൂട്ടിയിണക്കി പുത്തൻ രസാനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കണം ഈ അവധിക്കാലം. വായനയ്ക്കായി നമുക്ക് സമയം മാറ്റിവെക്കാം. 20 മുതൽ 30 മിനിറ്റ് വരെ ദിവസവും കൃത്യമായി മാറ്റിവെക്കാൻ ശ്രമിക്കണം. വായന നിർബന്ധിക്കുമ്പോൾ അരസികമായി പോകും, അതിനാൽ നമുക്ക് നിർബന്ധങ്ങളില്ലാതെ വായിച്ചു തുടങ്ങാം. ഇഷ്ടം തോന്നുന്നവ, മുൻപ് വായിച്ചപ്പോൾ ഇഷ്ടം തോന്നിയ കഥപുസ്തകങ്ങൾ തേടി പിടിച്ചോളൂ. വീണ്ടും വായിക്കുമ്പോൾ മുൻപ് വായിച്ചതിനേക്കാൾ സുന്ദരമായി കഥയും കഥാപാത്രങ്ങളും മറ്റൊരു രീതിയിൽ മനസ്സിൽ നിറയുന്നത് നമുക്ക് മനസ്സിലാകും. പക്ഷേ എന്തു വായിച്ചാലും വായനയുടെ കുറിപ്പ് ഇഷ്ടപുസ്തകത്തിൽ കുറിച്ചു വയ്ക്കണം. കൃതിയുടെ പേര്, രചയിതാവിൻ്റെ പേര്, കഥയുടെ സംഗ്രഹം, സുന്ദരമായ വാക്യങ്ങളിൽ എഴുതുന്നതിന് മടിക്കേണ്ടതില്ല. വായന ചിത്രകഥകളിൽ നിന്ന് തുടങ്ങുന്നത് നന്നാവും. കഥപുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനകൾ, MT തുടങ്ങിയവരുടെ കഥകൾ ഉൾപ്പെടുത്തി നോക്കൂ. വിശ്വസാഹിത്യകൃതികളായ ഈസോപ്പ് കഥകൾ, തെനാലിരാമൻ കഥകൾ, പഞ്ചതന്ത്രം കഥകൾ എന്നിവ പകർന്നു തരുന്ന നീതിബോധവും സാമൂഹിക ബോധവും വായനാസുഖം നമുക്ക് സമ്മാനിക്കും. കഥകളിൽ നിന്ന് നോവലിലേക്കും നാടകങ്ങളിലേക്കുമെല്ലാം വായനയെ വ്യാപിപ്പിക്കാൻ നമുക്കിതിലൂടെ കഴിയും. നിത്യവും വായിക്കുമ്പോൾ കവിതാ പുസ്തകങ്ങളും ഉൾപ്പെടുത്താം. വൈലോപ്പിള്ളി, ONV, കുഞ്ഞുണ്ണിമാഷ് ഇവരുടെയൊക്കെ ജന്മദിനങ്ങൾ നിറയുന്ന ഈ മെയ് മാസത്തിൽ അവരുടെ കവിതകൾ വായിക്കാനും ചൊല്ലാനും സമയം കണ്ടെത്താം. കവിതകൾ ചൊല്ലിയത് കേൾക്കാൻ സൗകര്യമുള്ള ഇക്കാലത്ത് കവിതകൾ കേട്ട് കൂടെ ചൊല്ലുന്നത് കൂടുതൽ രസകരമാകും. വായനയ്ക്കായി നീക്കിവെച്ച സമയത്തിൽ കവിത ആലപിക്കാനും കേൾക്കാനും കൂടി ശ്രമിച്ചു നോക്കണം കൂട്ടുകാർ. ചൊല്ലിയതും കേട്ടതുമായ കവിതകളെക്കുറിച്ചും ഇഷ്ടപുസ്തകത്തിൽ കുറിച്ചു വയ്ക്കാൻ മറക്കരുത്. ഓരോ ദിവസവും തയ്യാറാക്കി വെച്ച കുറിപ്പുകളിലേക്ക് തിരിച്ചുപോയി വായിച്ചു നോക്കാൻ കൂട്ടുകാർ ശ്രമിക്കണം. നമ്മുടെ എഴുത്തിൻ്റെ രീതികൾ കൂടുതൽ മെച്ചപ്പെട്ടോ എന്ന് സ്വയം പരിശോധിച്ചു നോക്കാൻ ഇത് സഹായകമാണ്. ഉറങ്ങും മുൻപ് ഓരോ ദിവസവും എന്ത് അനുഭൂതിയാണ് സമ്മാനിച്ചത് എന്നുകൂടി എഴുതുന്നത് നല്ലതായിരിക്കും. വായിച്ചതും കേട്ടതുമായ പുസ്തകത്തെക്കുറിച്ചുള്ള കുറിപ്പുകളും പ്രിയമുള്ള ബുക്കിൽ കുറിച്ചു വയ്ക്കണം, മറക്കരുത്. ഇനി കണ്ടാസ്വദിച്ച പല സിനിമകളുടെയും അവസാനം നമുക്ക് മാറ്റി എഴുതാം. ഒരു സങ്കല്പയാത്രയുടെ കുറവേ ഉള്ളൂ. ചില സിനിമകൾ നമ്മെ ഒരുപാട് മുറിപ്പെടുത്താം. ഒരു സൂപ്പർ പവറുള്ള കഥാപാത്രം എത്തിയിരുന്നെങ്കിൽ കഥ മാറില്ലേ? അത്തരത്തിൽ ഇഷ്ടപ്പെട്ട സിനിമയുടെ അവസാനത്തെ നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. പ്രിയപ്പെട്ട പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കാം. ഒന്നോ രണ്ടോ വർഷത്തിനു ശേഷം തിരിച്ചുപോയൊരു വായന നടത്തി നോക്കൂ. എന്ത് രസമായിരിക്കും ആ വായന നമുക്ക് സമ്മാനിക്കുന്നത്. ഇനി ഈ അവധിക്കാലം പുതിയ കാര്യങ്ങളുടേത് കൂടിയാകട്ടെ. എഴുതുന്ന ശീലമുണ്ടോ? ഇല്ലെങ്കിൽ തുടങ്ങാം. എൻ്റെ പ്രിയപ്പെട്ട പുസ്തകത്തിൽ 3-ഓ 6-ഓ

വരികളിൽ ഒരു കവിത എഴുതി നോക്കൂ. ഹൈക്കു കവിതകളുടെ രചയിതാവാകാം. ഇനി ആറോ എട്ടോ വാക്യത്തിൽ കുട്ടിക്കഥ എഴുതി നോക്കൂ. കുറും കഥകൾ പിറവിയെടുക്കട്ടെ നിങ്ങളിലൂടെ. വീട്ടിൽ പുസ്തകങ്ങൾ കുറവാണെങ്കിൽ അടുത്തുള്ള ഗ്രന്ഥശാലയിൽ അംഗത്വമെടുക്കാം. അതിന് മുതിർന്നവരുടെ സഹായം തേടാം. വായന നിങ്ങളെ പുതിയ ലോകത്തെത്തിക്കും. എഴുത്തിലൂടെ നിങ്ങൾ പുതുലോകത്തെ നിർമ്മിക്കും. ഇനി ഈ അവധിക്കാലത്ത് ഒരു പുതിയ ഭാഷ പഠിക്കാനായി ശ്രമിച്ചു നോക്കൂ. അത്തരം ഭാഷകൾ പഠിക്കുന്നതിനായി വിവിധ ഭാഷാ സഹായി പുസ്തകങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പുതുഭാഷയിലൂടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചുകൊണ്ട് നമ്മുടെ വൈകുന്നേരത്തെ മധുരതരമാക്കാം. നിങ്ങളിലൂടെ പുതിയൊരു ഭാഷയുടെ സൗന്ദര്യം അവരും തിരിച്ചറിയട്ടെ. ചിത്രരചനയും സംഗീതവും നൃത്തവുമൊക്കെ ഈ അവധിക്കാലത്ത് പഠിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഓൺലൈനായോ വീടിനടുത്തോ ഉള്ള സൗകര്യങ്ങൾ ഇതിനായി ഉപയോഗിക്കാം. ദിവസവും പുതിയൊരു കാര്യം പഠിക്കണമെന്ന് തീരുമാനിക്കണം. റേഡിയോയിലൂടെയോ ടിവിയിലൂടെയോ പത്രത്തിലൂടെയോ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമെങ്കിലും ദിനവും പഠിക്കാം. ഇഷ്ടപുസ്തകത്തിൽ എഴുതി വയ്ക്കാൻ മറന്നുപോകണ്ട. വിനോദത്തിനൊപ്പം വിജ്ഞാനവും നിറയട്ടെ. പുതിയ അറിവുകൾ മുതിർന്നവരുമായി പങ്കുവയ്ക്കണം. സ്വന്തം മുറികൾ വൃത്തിയായി ക്രമീകരിച്ചു നോക്കാം. വർണ്ണങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഒരു മുറി സങ്കല്പിക്കൂ. അവിടെ ഒരിടത്ത് നിങ്ങളുടെ ഇടം ക്രമീകരിച്ചു നോക്കൂ. ഉപയോഗം കഴിഞ്ഞ കുപ്പികളിൽ ബോട്ടിൽ ആർട്ട് ചെയ്യാം. പഴയ വസ്ത്രങ്ങൾ കൂട്ടിച്ചേർത്തൊരു കുഷ്യൻ നിർമ്മിച്ചു നോക്കൂ. പ്ലാസ്റ്റിക് ബോട്ടിൽ, കുപ്പികൾ എന്നിവയിൽ വെള്ളം നിറച്ചും മണ്ണ് നിറച്ചും മണി പ്ലാന്റ് പോലുള്ള ചെറിയ ചെടികൾ നടുക. അവ വെളിച്ചം കിട്ടുന്ന ജനലിനരികിൽ വയ്ക്കുക. ജനാലകൾ തുറന്നില്ല എങ്കിലും പ്രകാശകണങ്ങൾ അവയ്ക്ക് ചൈതന്യം നൽകും. ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തു നിങ്ങളുടെ മുറികളിലെ നിങ്ങളുടെ ഇടങ്ങൾ മനോഹരമാക്കാം. പഴയ നോട്ട് പുസ്തകങ്ങളിലെ പേപ്പർ കൊണ്ട് ഫ്ലാപ്പ് ബുക്ക് തയ്യാറാക്കൂ. അവയിൽ ചിത്രങ്ങൾ വെട്ടിയൊട്ടിച്ചും അനുഭവങ്ങൾ എഴുതിയും പുതിയ വരകളും ക്രാഫ്റ്റുകളും കൊണ്ട് ആ പുസ്തകം ഈ അവധിക്കാലത്ത് നിറയട്ടെ. ഇത്തരം പ്രവർത്തനത്തിലൂടെ സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണിൻ്റെയും വെളിച്ചത്തിൽ നിന്ന് കുട്ടികൾ അവരറിയാതെ തന്നെ മറ്റൊരിടത്തിലേക്ക് എത്തും. ഇഷ്ടമുള്ള ഭക്ഷണം പാചകം ചെയ്യാൻ അമ്മയ്ക്കൊപ്പം അല്ലെങ്കിൽ അച്ഛനൊപ്പം കൂടാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സലാഡ് പോലുള്ള ലഘുഭക്ഷണങ്ങൾ മുതിർന്നവർക്ക് തയ്യാറാക്കി കൊടുക്കൂ. തീയും കത്തിയുടെ ഉപയോഗവും മുതിർന്നവരുടെ അനുമതിയോടെ മാത്രമേ പാടുള്ളൂ. വിനോദവും വിജ്ഞാനവും മാനസിക ഊർജവും നൽകുമ്പോൾ ലഘുവ്യായാമം, ലഘുവായ രീതിയിലെ യോഗ, സൈക്കിൾ ചവിട്ടൽ, നടത്തം എന്നിവയിലൂടെ ശാരീരിക ആരോഗ്യവും നേടാം. ദിവസവും അരമണിക്കൂർ ഇതിനായി മാറ്റിവെക്കൂ. കഠിനമായവ വേണ്ട. കുട്ടികളല്ലേ, ലളിതമായ വ്യായാമം മതിയാകും. ഇനി പക്ഷി നിരീക്ഷണവും ശലഭ നിരീക്ഷണവും എല്ലാം പാഠപുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടാകും. അല്പസമയം ഇത്തരം നിരീക്ഷണത്തിനായി ചിലവഴിക്കാം. അവയുടെ ചിത്രങ്ങൾ എടുക്കുകയും അവയെക്കുറിച്ച് മനസ്സിലാക്കാനും അവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ തയ്യാറാക്കാനും മറക്കണ്ട. രാത്രിയിലെ ചന്ദ്രനും താരാഗണങ്ങളുമൊക്കെ നിരീക്ഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടട്ടെ. സംശയങ്ങൾ മുതിർന്നവരോട് ചോദിച്ച് കൃത്യതപ്പെടുത്തുകയും വേണം. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാനും നല്ല ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് കാണാനും ശ്രമിക്കണം. ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മുതിർന്നവരുടെ സഹായം തേടണം. ഇഷ്ടപുസ്തകത്തിൽ ആസ്വാദനക്കുറിപ്പ് എഴുതുകയും ചെയ്യുക. തിരക്കഥ രചന പഠിക്കാനുള്ളതല്ലേ? മനസ്സിൽ ഒരു ഷോർട്ട് ഫിലിം സ്വപ്നം കാണൂ. 5 മിനിറ്റ് നേരം മാത്രമുള്ള ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കൂ. ഇഷ്ടപുസ്തകത്തിൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ തയ്യാറാക്കി സൂക്ഷിക്കൂ. സ്കൂൾ തുറന്നു ചെല്ലുമ്പോൾ ഭാഷാ അധ്യാപകരുടെ സഹായത്തോടെ കൂട്ടുകാരെയും കൂട്ടിച്ചേർത്ത് ഒരു ഹ്രസ്വ ചലച്ചിത്രം തയ്യാറാക്കാം. ഈ അവധിക്കാലത്തിൻ്റെ അനുഭവങ്ങളുടെ പിൻകുറിപ്പായി ഈ ചലച്ചിത്ര അനുഭവം മാറ്റിയെടുക്കാം. ONV കുറുപ്പ്, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, P. പത്മരാജൻ, NV കൃഷ്ണവാര്യർ, മുല്ലനേഴി, വിനയചന്ദ്രൻ, മലയാറ്റൂർ, യൂസുഫലി കേച്ചേരി, CV രാമൻപിള്ള, സിസ്റ്റർ മേരി ബെനിഞ്ച തുടങ്ങി സാഹിത്യ സാമ്രാട്ടുകൾക്ക് ജന്മം നൽകിയ ഈ മെയ് മാസം വായന കൊണ്ട് സമൃദ്ധമാകട്ടെ. ഹൃദയത്തിലെപ്പോഴും സ്നേഹം കരുതി വയ്ക്കുക. അല്ലാത്ത പക്ഷം സൂര്യപ്രകാശമേൽക്കാതെ പുഷ്പങ്ങൾ നശിച്ചുപോയ പൂന്തോട്ടം പോലെയാകും ജീവിതം. സ്നേഹിക്കുന്നുവെന്നും സ്നേഹിക്കപ്പെടുന്നുവെന്നുമുള്ള അവബോധം മറ്റൊന്നിനും നൽകാനാവാത്ത വിധം ഊഷ്മളതയും സമ്പുഷ്ടതയും ജീവിതത്തിന് നൽകുന്നു. വിശ്വസാഹിത്യകാരനായ ഓസ്കർ വൈൽഡിൻ്റെ ഈ വാക്യത്തോടുകൂടി

0: പൂർണ്ണമാകുന്നു. എല്ലാ കൂട്ടുകാർക്കും അവധിക്കാല ആശംസകൾ.
1: ഒഴിവുകാലം എങ്ങനെ സർഗാത്മകമാക്കാം? ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കാച്ചാണി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക നജീന നാസർ.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം പി ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം തിളക്കം, രചന സംഗീതം കൈതപ്രം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദേവയുടെ സംഗീതം, ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ഫാൻഡം എന്ന ചിത്രത്തിലേതാണ്.

മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം.

രണ്ടാം ഭാവം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും ചേർന്നൊരുക്കിയത്. ഗായകർ ജയചന്ദ്രൻ, സുജാത.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
2: 59:53. ഇനി ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി കേൾക്കാം. ഡൽഹി റിലേ.
3: ये आकाशवाणी है, अखिल भारतीय प्रादेशिक लोक संगीत एवं सुगम